ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ഭാദ്രപദം 13, കൊല്ലവർഷം 1202, ചിങ്ങം 19, 2026 സെപ്റ്റംബർ 4, വെള്ളിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും. 101.9 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഫാദർ ശാന്തൻ ചരുവിൽ.
1: തിരുവനന്തപുരത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോ എഴുതിയ ഒരു കുറിപ്പ് ഓർമ്മയിൽ വരികയാണ്. ശ്രീകാര്യത്ത് നിന്ന് മെഡിക്കൽ കോളേജ് വഴി കിഴക്കേക്കോട്ടയിലേക്ക് ഉച്ചസമയത്ത് പോകുന്ന തിരക്ക് കുറഞ്ഞ ലോ ഫ്ലോർ ബസിന്റെ പുറകിലത്തെ സീറ്റിലിരിക്കുന്ന 19-കാരിയായ പെൺകുട്ടി അസ്വസ്ഥയാവുന്നു. അവളുടെ കണ്ണു നിറഞ്ഞ് ഒഴുകയാണ്. അവൾ കരയാൻ കാരണം അവളുടെ ആൺകൂട്ടുകാരൻ അവളുടെ ഫോൺ എടുക്കുന്നില്ല, അയക്കുന്ന സന്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നില്ല. അവൾക്ക് കരയാം മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ വരെ. അവിടെ ആ ഉച്ചസമയത്ത് മെല്ലിച്ച 28 വയസ്സോളം പ്രായം വരുന്ന ഒരമ്മ, തലമൊട്ടയടിച്ച അതിൽ നീലവരകൾ അടയാളപ്പെടുത്തിയ ക്യാൻസർ ബാധിതനായ ചെറിയ മകനെയും ചേർത്ത് പിടിച്ച് ആ ബസിന്റെ മുൻവാതിലൂടെ അകത്തു പ്രവേശിക്കുന്നു. ക്യാൻസർ ആശുപത്രിയിൽ നിന്നാണ് അവരുടെ വരവ്. ഇനിയും ശ്രീകാര്യം പെൺകുട്ടിക്ക് കരയുവാൻ അവകാശമില്ല. ഇനിയും കരയുവാൻ അവകാശം മരണത്തിന്റെയും ജീവന്റെയും നൂൽപാലത്തിലൂടെ നടക്കുന്ന സ്വന്തം മകന്റെ കൈപിടിച്ചു നിൽക്കുന്ന ആലംബഹീനയായ ആ അമ്മയ്ക്കാണ്. എന്നാൽ അവൾ കരയുന്നില്ല. കരയാൻ അവൾക്ക് സമയമില്ല. അവൾ കരഞ്ഞാൽ കാണാനും ആശ്വസിപ്പിക്കുവാനും ആരുമില്ല. തന്റെ കണ്ണീർ കണ്ട് മകൻ തളർന്നു പോകുമെന്ന് അവൾക്കറിയാം. കൊച്ചു കൊച്ചു സങ്കടങ്ങളെ താലോലിച്ചും ഊതിവീർപ്പിച്ചും ജീവിക്കുന്ന നമുക്കുള്ള താക്കീതുപോലെ ജീവിതത്തെ കുറച്ചുകൂടെ ഗൗരവമായി എടുക്കാൻ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. ശരാശരി മലയാളിയെ അസ്വസ്ഥമാക്കുന്ന ജീവിത പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? മൊബൈൽ ഫോൺ ലഭിക്കാത്തതിനാൽ ഇനിയും ജീവിക്കണ്ട എന്ന് കരുതുന്ന കൗമാരക്കാരൻ, കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം പൂർത്തിയാക്കാൻ അർദ്ധരാത്രിയിൽ ഇന്റർനെറ്റിന്റെ വേഗം കുറഞ്ഞതിൽ ഭ്രാന്ത് പിടിക്കുന്ന യുവാവ്, പ്രവേശന പരീക്ഷയിൽ പ്രതീക്ഷിച്ച റാങ്ക് ലഭിക്കാത്തതിൽ ജീവിത നൈരാശ്യം ബാധിച്ച കുട്ടി, പ്രണയനൈരാശ്യം ജീവിതം അവസാനിപ്പിക്കുവാൻ കാരണമാക്കുന്നവർ, ജീവിത സുഖ സൗകര്യങ്ങൾ ആഗ്രഹിച്ചതുപോലെ ലഭ്യമാകാത്തതിനാൽ പ്രതിസന്ധിയിലായവർ, 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പേർഷ്യൻ കവിയും ചിന്തകനുമായ സാദി എന്ന ആളിന്റെ പ്രസിദ്ധമായ ഒരു വാക്യം ഇപ്രകാരമാണ്: എനിക്ക് ഷൂ ഇല്ലാത്തതിനെ ഓർത്ത് ഞാൻ കരഞ്ഞു കാലുകളില്ലാത്ത ഒരാളെ കാണും വരെ. നമ്മിലേക്ക് മാത്രം ദൃഷ്ടി പതിപ്പിച്ച് ലഭിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ജീവിതം ദുർഭഗവും നിരാശപൂർണവുമാക്കി തീർക്കുന്നതിന് പകരം സഹജീവികളിലേക്ക് കണ്ണുകൾ പായിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ചുറ്റും നമ്മേക്കാൾ ഹതഭാഗ്യരായ അനേകം മനുഷ്യജീവനുകളുണ്ടെന്ന തിരിച്ചറിവ് നമ്മുടെ ദുഃഖങ്ങൾ എത്രയോ നിസ്സാരമെന്ന ബോധ്യത്തിലേക്ക് നമ്മെ നയിക്കും. ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരന്തങ്ങളും വേട്ടയാടുമ്പോഴും അവയൊക്കെ സമചിത്തതയോടും സംയമനത്തോടും കൂടെ നേരിടുവാനുള്ള കരുത്ത് പ്രാപിക്കുക എന്നത് മാത്രമാണ് കരണീയം. ആയിരിക്കുന്ന അവസ്ഥയിലും ലഭിക്കുന്ന കാര്യങ്ങളിലും നാം സംതൃപ്തരാകണം. ബൈബിളിൽ ക്രിസ്തു ശിഷ്യർ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്: വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. ജീവിതമാകുന്ന തീന്മേശയിൽ സൃഷ്ടാവ് വിളമ്പുന്ന വിഭവങ്ങൾ രുചിയുള്ളതും രുചി കുറഞ്ഞതുമായിരിക്കാം. എന്നാൽ അവയൊക്കെ എനിക്കായി വിളമ്പപ്പെട്ടതാണെന്ന ബോധ്യത്തിൽ സ്വീകരിക്കുമ്പോഴാണ് ജീവിതം സംതൃപ്തമാകുന്നത്. ജീവിതത്തോടും ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളോടും ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തുവാൻ നമുക്കാകണം. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പഠിപ്പിക്കുന്നതുപോലെ, സംഭവിക്കുന്നതെല്ലാം നല്ലതിന് സംഭവിക്കുന്നു, സംഭവിക്കുവാനിരിക്കുന്നതെല്ലാം നല്ലതിന് സംഭവിക്കും. ആനന്ദത്തെയും ദുഃഖത്തെയും വിജയത്തെയും പരാജയത്തെയും ലാഭനഷ്ടങ്ങളെയും ഒരുപോലെ കാണുവാൻ നമുക്ക് കഴിയണം. ഭൂതകാലത്തെക്കുറിച്ച് നിരാശപ്പെടുന്നതിലോ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നതിലോ കാര്യമില്ല. ആയിരിക്കുന്ന ഇടത്തും സാഹചര്യങ്ങളിലും സംതൃപ്തിയും സമാധാനവും കണ്ടെത്തുവാൻ കഴിയുന്നതു മാത്രമാണ് ഹ്രസ്വമായ നമ്മുടെ ജീവിതം സന്തോഷകരമാക്കുവാനുള്ള ഏക മാർഗം.
0: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് ഫാദർ ശാന്തൻ ചരുവിൽ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹം EOS-5 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. പരിസ്ഥിതി സൌഹൃദ കപ്പൽ ഗതാഗതം സാധ്യമാക്കുന്നതിൽ ഇന്ത്യ മുൻനിരയിലുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഗുരുഗ്രാമിലെ ദി എനർജി ആന്റ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗ്വാൽപഹാരി ക്യാമ്പസിൽ നടപ്പാക്കുന്ന ഹരിത ഷിപ്പിംഗ് പദ്ധതികൾ വിലയിരുത്തുകയായിരുന്നു മന്ത്രി. രാജ്ഘട്ട് സ്മാരകത്തിന്റെ പ്രവർത്തനം, പരിപാലനം, ശുചിത്വം, നടത്തിപ്പ് എന്നിവ വിലയിരുത്തുന്നതിന് ന്യൂഡൽഹിയിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നു. കേന്ദ്രമന്ത്രി മനോഹർ ലാൽ

നിന്നും നിയമം വരെ നീട്ടണമെന്നാവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ മുഖ്യമന്ത്രി വി ഡി സതീശന് കത്ത് നൽകി. പാപ്പനംകോട് മുതൽ ഈഞ്ചക്കൽ വരെ പദ്ധതി ആരംഭിക്കാനാണ് ഗവൺമെന്റ് തീരുമാനമെടുത്തത്. അഞ്ചാം പനിക്കെതിരായി എല്ലാവരും കുത്തിവയ്പ്പെടുക്കണമെന്ന് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ. എല്ലാ പ്രായക്കാർക്കും മീസിൽസ് വൈറസ് ബാധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും കുട്ടികളെയാണ് കൂടുതലായി ബാധിക്കുന്നതെന്നും ഡിഎംഒ അറിയിച്ചു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. ദുബായിൽ രണ്ടാം മത്സരത്തിൽ ഹോങ്കോങ്ങിനെ 137 റൺസിന് തകർത്താണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 8 മണിക്ക്.

അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി. ജി കുമാരപിള്ള എഴുതിയ ഹൃദയോത്സവം എന്ന കവിത ആലാപനം അജയൻ പി ജയരാജ്. തുടർന്ന് ഉദയഗീതം മുട്ടറ ബി എൻ രവീന്ദ്രൻ പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ. ചരിത്രത്തിൽ ഇന്ന് 7:15 ആയുരാരോഗ്യം, ഗ്രാമകേരളം, തൊഴിൽ ദർശനം, നല്ല മലയാളം. 7:55 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, നഗരപുരാണം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 130-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 12:00 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ഇതിൽ കോയിക്കൽ കൊട്ടാരം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 സഞ്ചാരി തുടരും. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരൈപ്പൂക്കൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാര, ശരീരം കാണിക്കുന്ന ക്യാൻസർ ലക്ഷണങ്ങൾ. ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 പ്രണയഗീതങ്ങൾ. 2:02 വെള്ളി വെളിച്ചം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹേ സ്പോൺസേഡ് പരിപാടി. 3:00 ഹലോ സന്ദേശ ഗാനം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 മഴവില്ല്. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, നഗരപുരാണം. 5:45 പണ്ട് പണ്ട് പണ്ട്. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. ചിരട്ട ഒരു വിലപ്പെട്ട കാർഷിക അവശിഷ്ടം. ടി എസ് വിശ്വൻ സംസാരിക്കുന്നു. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:00 ഗസൽ. 9:30 സംഗീത സുധ, കെ എസ് വിഷ്ണുദേവ് അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം, ഫാദർ ശാന്തൻ ചെരുവിൽ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:00 മുതൽ വിവിധ ഭാരതി റിലേ.

ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ, നന്മയും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിവസത്തിന് തുടക്കമിട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ നമസ്തേ അനന്തപുരി. ഇന്ന് നമസ്തേ അനന്തപുരിയുമായി ശ്രോതാക്കളോടൊപ്പമുള്ളത് ധന്യരാജ്. പതിവ് പോലെ ആദ്യം കേൾക്കാം.
1: ഉഷമലരിയിൽ ഇന്ന് ജി കുമാരപിള്ളയുടെ ഹൃദയോത്സവം എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് അജയൻ പി. ജയരാജ്.

ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജി കുമാരപിള്ളയുടെ കവിത ഹൃദയോത്സവം. പാരായണം ചെയ്തത് അജയൻ പി. ജയരാജ്.

0: ഇനി കേൾക്കാം ഉദയഗീതം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ മുട്ടറ ബി എൻ രവീന്ദ്രൻ പാടുന്ന ഗാനങ്ങൾ കേൾക്കാം. കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ,

0: മുട്ടറ ബി എൻ രവീന്ദ്രൻ പാടിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഉദയഗീതത്തിലൂടെ ഇതുവരെ കേട്ടത്.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.

0: പകൽ കിനാവ് എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് കേട്ടത്. പി ഭാസ്കരന്റെ വരികൾ, ബി എ ചിദംബരനാഥിന്റെ സംഗീതം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
0: പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. എഫ് സി ആർ ഐ ബിൽ പരിശോധിക്കുന്ന 31 അംഗം സംയുക്ത പാർലമെന്ററി സമിതിയെ പ്രഖ്യാപിച്ചു. ലോക്സഭയിൽ നിന്ന് 21 അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് 10 അംഗങ്ങളുമാണ് സമിതിയിലുള്ളത്. കേരളത്തിൽ നിന്ന് ഇ ടി മുഹമ്മദ് ബഷീർ, ആന്റോ ആന്റണി, സി സദാനന്ദൻ എന്നിവർ സമിതിയിൽ അംഗങ്ങളാണ്. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലെത്തിക്കുമെന്ന പേരിൽ നടത്തിയ തട്ടിപ്പ് എ ഡി ജി പി പി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. നിയമ വിദ്യാർത്ഥികളുടെ പെരുമാറ്റം നിയന്ത്രിക്കാനോ അച്ചടക്ക നടപടി സ്വീകരിക്കാനോ ബാർ കൌൺസിലുകൾക്ക് അധികാരമില്ലെന്ന് സുപ്രീംകോടതി. അടുത്ത 5 വർഷത്തിനകം ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ടീഡ് വിവറും ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു തീരുമാനങ്ങൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹം EOS-5 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 ജി എസ് എൽ വി F-17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. കെ സി എൽ 2020 ക്രിക്കറ്റ് ടൂർണമെന്റ് സെമി ഇന്ന്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. ദുബായിൽ 2-ാം മത്സരത്തിൽ ഹോങ്കോങ്ങിനെതിരെ 137 റൺസ് ജയം. സ്മൃതി മന്ധാനയ്ക്ക് സെഞ്ചുറി.
3: പുസ്തകങ്ങൾ വായിച്ചാൽ പ്രതിദിനം പണം ലഭിക്കുമെന്നും കൂടുതൽ ആളുകളെ പങ്കാളികളാക്കിയാൽ കമ്മീഷൻ നേടാമെന്നും വാഗ്ദാനം ചെയ്ത് നടത്തുന്ന പുതിയ ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകുകയാണ് കേരള പോലീസ്. തിരുവനന്തപുരം, വിദുര ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലും കൊല്ലം ജില്ലയിലുമായി 100-ലധികം ആളുകളിൽ നിന്നായി 1.25 കോടിയോളം രൂപയാണ് തട്ടിപ്പ് സംഘം അപഹരിച്ചത്. വിദേശ ബന്ധമടക്കം സ്ഥിരീകരിച്ച ഈ തട്ടിപ്പിനെക്കുറിച്ചും ജാഗ്രതാ നിർദ്ദേശങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്. വിദുര, തൊളിക്കോട് ഭാഗങ്ങളിൽ നിന്ന് 100-ലധികം പരാതികൾ ലഭിച്ച പശ്ചാത്തലത്തിൽ നടക്കുന്ന അന്വേഷണ പുരോഗതിയെക്കുറിച്ച് സംസാരിക്കുകയാണ് വിദുര പോലീസ് സ്റ്റേഷൻ SHO ഡി വൈശാഖ്.
4: മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കുറെ പേരുടെ പൈസ പോയി. 115 പേരെ പൈസ പോയെന്നും പറഞ്ഞ സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ ലഭിക്കുകയും ആ പെറ്റീഷന്റെ അനുസരിച്ച് സ്റ്റേഷനിൽ വന്ന ഒരു 150 പേര് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. പലയിടത്തുനിന്നും പൈസ പോയി. അതായത് വിദുര ജില്ലയിൽ തന്നെ തൊളിക്കോട്, ഇവിടെ വാലോട്, തോട്ടുമുക്ക്, അങ്ങനെ ഒരുപാട് ഭാഗത്തുനിന്നും പിന്നെ ചവറയിൽനിന്ന് വരെ ആൾക്കാർ വന്നു. അപ്പൊ ഈ ഭാഗങ്ങളിലുള്ള ബന്ധുക്കളും അവരുടെ ബാക്കി കൂട്ടുകാരും ഒക്കെയാണ് കൂടുതലും വന്നത്. അപ്പൊ ഈ മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ച് ചോദിച്ചതിൽ മനസ്സിലായത് NTL എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇവരെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിച്ചത് 444 തുടങ്ങുന്ന നമ്പറുള്ള ഒരു വാട്സാപ്പ്, അതായത് UK ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു വാട്സാപ്പിനകത്ത് UPI ID വെച്ച് അതിലേക്ക് ഒരു 1800 രൂപ ഫസ്റ്റ് പേ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് എൻട്രാ എന്ന് പറയും. 1800 രൂപ പേ ചെയ്യുമ്പോൾ ഇവർ NTLനകത്ത് ആരാണോ മൊബൈൽ നമ്പർ എടുക്കുന്ന ആ മൊബൈൽ നമ്പർ രജിസ്റ്റർ ആവും. ആ രജിസ്റ്റർ ആവുന്ന മൊബൈൽ നമ്പറിനകത്ത് ആ NTL ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് കുറെ ബുക്ക് ഉണ്ട്. ഓരോ ലെവലായിട്ടാ, ആദ്യത്തെ ലെവലിനകത്ത് 1800 രൂപയ്ക്ക് 5 ബുക്ക് ഉണ്ടാവും. ഒരു ബുക്ക് ഇങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് ഒരു 10-15 പേജുള്ള സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോൾ 100 രൂപ 50 രൂപ കിട്ടും. അങ്ങനെ ഒരുപാട് ബുക്ക് ഇങ്ങനെ വെറുതെ ഓപ്പൺ ചെയ്യുക, താഴോട്ട് സ്ക്രോൾ ചെയ്യുക, അപ്പൊ അതിനാണ് പൈസ കിട്ടുന്നത്. ആദ്യമൊക്കെ ചെയ്തവർക്ക് 7 ലക്ഷം രൂപ വരെ കിട്ടിയവരുണ്ട്. അപ്പോ ഇതിന്റെ വിശ്വാസ്യത വന്നപ്പോ ആദ്യമൊക്കെ ഇതിലേക്ക്

0: അംഗങ്ങളായ തൊളിക്കോട് ഭാഗത്തുള്ള ഒന്ന് രണ്ടു പേര് ഇത് മോട്ടിവേഷൻ ആയിട്ട് എടുത്ത് അവര് ഒരു ഹാളൊക്കെ ബുക്ക് ചെയ്ത് അവിടെ ഇരുന്ന് ആൾക്കാരെ കൂടുതലായിട്ട് ചേർത്ത് ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇട്ട് അങ്ങനെ ഭയങ്കരമായ രീതിയിൽ ഇതിൽ ഒരുപാട് ആൾക്കാർ ചേർന്ന് പിന്നെ ഇപ്പൊ ഓരോ ലെവലിലുമാണ് എൻട്രി ഫീ. അപ്പൊ 1800, പിന്നെ അത് കഴിഞ്ഞ് 3000, 21000, 69000. ഈ കൂടുതലായിട്ടും ലെവൽ 5 എന്താണ് 69000 അടയ്ക്കുന്നത്. ഈ 69000 അടച്ച 100+ പേരെയാണ് കൂടുതൽ നഷ്ടപ്പെട്ടത്. സ്റ്റേഷനിൽ വന്ന പരാതിയിൽ 5 ലക്ഷം 7 ലക്ഷം നഷ്ടപ്പെട്ടവരുണ്ട്. ഈ മലയാളികൾക്ക് പണം ഇരട്ടിക്കുമെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിക്ക് കൊടുക്കാനുള്ള പൈസ വരെ കൊണ്ട് കൊടുക്കും. ഇതിൽ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യന്റ് വരെ ആണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 4 ലക്ഷം രൂപ അയാളെയും പോയിട്ടുണ്ട്. നിലവിൽ ഈ ഫയൽ ഇപ്പോ എന്റെ പേരിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോ മിക്കവാറും അത് ഡിസ്ട്രിക്ട് ക്രൈം ബ്രാഞ്ചിലേക്ക് പോകും.
1: വാട്സ്ആപ്പ് ലിങ്കുകൾ വഴിയും ആപ്ലിക്കേഷനുകൾ വഴിയും നടക്കുന്ന പുതിയ തട്ടിപ്പിന്റെ രീതികളെ കുറിച്ചും വ്യാജ ആപ്പുകളിൽ വീഴാതിരിക്കാൻ ജനങ്ങൾ പാലിക്കേണ്ട ജാഗ്രതകളെക്കുറിച്ചും വ്യക്തമാക്കുന്നു ആലപ്പുഴ സൈബർ സെൽ സബ് ഇൻസ്പെക്ടർ സജികുമാർ.
2: വാട്സ്ആപ്പ് മെസ്സേജുകൾ വഴിയോ മറ്റ് സോഷ്യൽ മീഡിയ മെസ്സേജുകൾ വഴിയോ ലഭിക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് പണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കിയ കാര്യം, ഇതിൽ പ്രധാനമായും 3 തരത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ടെന്നാണ്. അതായത്, വെറുതെ അശ്രദ്ധ കൊണ്ട് ജസ്റ്റ് ആ ലിങ്ക് കണ്ടാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പോകുന്ന ആൾക്കാർ. ആ രണ്ടാമത്തെ ആൾക്കാർ എന്ന് പറയുന്നത് ഇത് എന്താണ് എന്ന് അറിയുന്ന ഒരു ത്വര കൊണ്ട് ആ ജസ്റ്റ് ആ ആപ്ലിക്കേഷനിൽ ലിങ്കാണെങ്കിൽ ആപ്ലിക്കേഷനിൽ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കി ആ റിമൂവ് ചെയ്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഡക്റ്റിന് പരസ്യത്തോടൊപ്പമാണ് ലിങ്ക് വരുന്നതെങ്കിൽ ആ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കിയിട്ട് അത് ഡിലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നവർ. മൂന്നാമതായിട്ട് വരുന്നത് ഈ പ്രോഡക്റ്റിന്റെ പരസ്യത്തോടൊപ്പമാണ് ലിങ്ക് വരുന്നതെങ്കിൽ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ശ്രമിച്ച് ചതിയിൽപ്പെടുന്നവർ. അതല്ലെങ്കിൽ ഏതെങ്കിലും ലോൺ തരപ്പെടുത്തി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് വരുന്ന ലോൺ ആപ്പുകളുടെ പരസ്യമാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എളുപ്പത്തിൽ ലോൺ നേടാൻ ശ്രമിച്ച് ചതിയിൽപ്പെടുന്നവർ. ഇങ്ങനെ 3 തരത്തിലാണ് കേസുകളിൽ റിപ്പോർട്ട് ചെയ്ത് കാണപ്പെടുന്നത്. ഇതുകൂടാതെ പലപ്പോഴും പണം ആവശ്യപ്പെട്ടും ലിങ്കുകൾ അയച്ചും ഉള്ള മെസ്സേജുകൾ ലഭിക്കുന്നത് പലപ്പോഴും നമുക്ക് അറിയുന്ന വ്യക്തികൾ, സമൂഹത്തിൽ ഉന്നതരായ വ്യക്തികളുടെ വ്യാജ പ്രൊഫൈലുകൾ, അതല്ലെങ്കിൽ നമ്മളുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവരുടെ വ്യാജ പ്രൊഫൈലുകളിൽ നിന്നുമാവാം. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരം വ്യാജ പ്രൊഫൈലുകളിൽ നിന്ന് ഒരു ലിങ്ക് വന്നു കഴിഞ്ഞാൽ ഈ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഇത് ഉടൻ തന്നെ cybercrime.gov.in എന്ന പോർട്ടലിൽ കംപ്ലയിന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. അതല്ല എങ്കിൽ കേരള പോലീസിന്റെ പുതിയ ഇനിഷ്യേറ്റീവായ സൈബർ വാളിൽ റിപ്പോർട്ട് ചെയ്യുക.
1: പാർട്ട് ടൈം ജോലി, പുസ്തക വായന എന്നിവയുടെ പേരിൽ നടത്തുന്ന മണി ചെയ്ഡ് മോഡൽ ഓൺലൈൻ വാഗ്ദാനങ്ങളുടെ നിയമവശങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് എസ് സമീർ.
3: ഈ സൈബർ സംബന്ധമായിട്ടുള്ള പരാതികളും തട്ടിപ്പുകളും അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി ജാഗ്രതയും അവബോധവും നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പെട്ടെന്ന് പണം ഉണ്ടാക്കാമെന്ന് ഉള്ള ചില ചിന്തകൾ, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുവാണല്ലോ ഒരു പാർട്ട് ടൈം ഒരു സൈഡ് വർക്കും കൂടെ ചെയ്യാം എന്നുള്ള ചിന്തകളൊക്കെയാണ് പലപ്പോഴും പലരെയും ഇത്തരം തട്ടിപ്പുകളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. ഇത്തരം കേസുകളിലൊക്കെ ഒരു ഗോൾഡൻ അവർ എന്ന് പറയും, സൈബർ കേസുകളിലെ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ് 1 മണിക്കൂറാണ്. ഈ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മളിത് ഈ തട്ടിപ്പ് പോർട്ടലിൽ അറിയിക്കണം. അപ്പോൾ ഇത്തരം കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലുള്ള പണം ഏത് അക്കൗണ്ടിലേക്കാണോ നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അവരെ തട്ടിയെടുത്തത്, ആ അക്കൗണ്ടുകൾ പെട്ടെന്ന് തന്നെ അത് ഫ്രീസ് ചെയ്യും. പോർട്ടലിൽ കൊടുക്കുന്ന പരാതികളാണെങ്കിലും അത് പിന്നീട് നമ്മുടെ ഹോം ജൂറിസ്ഡിക്ഷനിലോ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ സൈബർ പോലീസ് സ്റ്റേഷനിലേക്കോ അത് എത്തുകയും അവിടെ FIR രജിസ്റ്റർ ആകുകയും ചെയ്യും. അതിനകത്ത് അന്വേഷണം നടത്തി കുറ്റപത്രം ബന്ധപ്പെട്ട കോടതിയിൽ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഫ്രീസ്ഡ് ആയിട്ടുള്ള എമൗണ്ടുകൾ ഉണ്ടെങ്കിൽ, 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഫ്രീസ്ഡ് ആയിട്ടുള്ള എമൗണ്ടുകളാണെങ്കിൽ ഈ പരാതിക്കാരന് പണം നഷ്ടമായ ആൾക്ക് കോടതി മുഖാന്തരം ക്ലെയിം പെറ്റീഷൻ ഫയൽ ചെയ്ത് റിലീസ് ചെയ്തെടുക്കാം. 50,000 രൂപ വരെ ഉള്ളതാണെങ്കിൽ, അതിനകത്ത് ഡിജിറ്റൽ സീഷർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ പോലീസ് സ്റ്റേഷനോ അന്വേഷണ ഏജൻസി ഏതാണോ അവിടെ നിന്ന് തന്നെ നമുക്ക് ആ എമൗണ്ട് റിലീസ് ചെയ്തെടുക്കാനും കഴിയും.
1: ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ഇരയായാൽ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിലോ പോർട്ടലിലോ ആദ്യത്തെ മണിക്കൂറുകളിൽ പരാതിപ്പെടേണ്ടതിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുകയാണ് IT വിദഗ്ധനായ നിഖിൽ നാരായണൻ.
4: തട്ടിപ്പുകൾക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ള വഴിയാണ് ഇന്റർനെറ്റും സ്മാർട്ട് ഫോണുകളും തുറന്നു തന്നത്. ഇന്റർനെറ്റ് ഇല്ലാത്ത കാലത്ത് ചുറ്റുമുള്ള കുഞ്ഞു കുഞ്ഞു തട്ടിപ്പുകളിൽ ചാടാൻ മാത്രമായിരുന്നു നമ്മുടെ വിധി. ഇന്നിപ്പോൾ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നുള്ള തട്ടിപ്പും നമ്മളെ തേടിയെത്തുന്നു. ഇതിലാകട്ടെ നിരവധി സാമ്പത്തിക തട്ടിപ്പുകളും, പണം ഇരട്ടിപ്പിക്കൽ തൊട്ട് മണി ചെയിൻ, പോൺസി സ്കീമുകൾ, അങ്ങനെ പല പല വകഭേദങ്ങൾ. നമുക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകൾ പറഞ്ഞ് ഒരു പുകം കണ്ണറ സൃഷ്ടിച്ചാണ് പലപ്പോഴും തട്ടിപ്പുകളെ കുറിച്ച് ഇത്തരക്കാർ നമ്മളോട് വിശദീകരിക്കുക. ക്രിപ്റ്റോ, ഫോറെക്സ്, കമ്മോഡിറ്റീസ് എന്നതൊക്കെ ഇവരുടെ സ്ഥിരം വാക്കുകൾ. ഇങ്ങനെ തട്ടിപ്പിൽപ്പെട്ടാൽ എന്ത് ചെയ്യും? പരാതി കൊടുക്കാതെ വേറെ വഴിയില്ല. പണം സ്വീകരിച്ച അക്കൗണ്ടിന്റെ ഉടമയും അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളും ഒന്നാവില്ല മിക്കവാറും. അപ്പോൾ ബാങ്കിനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മ്യൂൾ അക്കൗണ്ട് എന്ന് വിളിക്കുന്ന ഇത്തരം വാടക അക്കൗണ്ടുകൾ എടുത്താണ് സാധാരണ ഇന്നത്തെ കാലത്ത് ഇത്തരം തട്ടിപ്പുകൾ നടത്തുക. തട്ടിപ്പ് നടന്നാൽ 1930 എന്ന സൈബർ ക്രൈം നമ്പറിൽ വിളിച്ച് പരാതി പറയുക, അല്ലെങ്കിൽ ഇതിന്റെ വെബ്സൈറ്റായ cybercrime.gov.in എന്ന സൈറ്റിൽ പോയി പരാതി രജിസ്റ്റർ ചെയ്യുക. ഈ 1930 എന്ന നമ്പറിലേക്ക് കേരളത്തിൽ നിന്ന് വിളിച്ചാൽ കേരള പോലീസിന്റെ സൈബർ വിഭാഗത്തിലേക്കാണ് കോൾ ചെല്ലുക. എന്റെ അനുഭവത്തിൽ പരാതിപ്പെട്ടാൽ അവർ വിശദമായി കാര്യങ്ങൾ ആരാഞ്ഞ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങളുമായി വീണ്ടും ബന്ധപ്പെടും. ബാങ്കുകൾ, വാലറ്റുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ അടക്കമുള്ളവരുടെ സഹകരണത്തോടു കൂടിയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഒരു കുറ്റകൃത്യം നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ അതിന് പുറകെ പോയി പ്രതികളെ പിടിക്കാൻ സൈബർ പോലീസിന് എളുപ്പമാണ്. നിങ്ങളൊരു കുറ്റം റിപ്പോർട്ട് ചെയ്താൽ അതിന്റെ ഗുണം നിങ്ങൾക്ക് മാത്രമല്ല, ആ തട്ടിപ്പുകാരന്റെ തട്ടിപ്പ് ബിസിനസ് പൂട്ടിച്ചാൽ മറ്റെത്രയോ പേർ ഇത്തരം അവന്റെ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. 1930 എന്ന ഫോൺ നമ്പറും cybercrime.gov.in എന്ന വെബ്സൈറ്റിന് ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമില്ല. ഫോണിലൂടെയോ അല്ലെങ്കിൽ ആ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് പരാതിപ്പെടാവുന്നതാണ്.
0: ഡോക്ടർ മോഹൻ റോയ്ജി, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. ഓൺലൈൻ തട്ടിപ്പുകളുടെ മനഃശാസ്ത്ര വശം വളരെ ലഘുവായി വിശദീകരിച്ച ഒന്ന്, അവ നിങ്ങളെ ആകർഷിക്കും. അതായത് ഒന്നുകിൽ ആ ഓഫറിനോടുള്ള ഒരു കൗതുകം, അതായത് ചന്ദ്രനിൽ സ്ഥലമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പണം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങളെ ആകർഷിച്ചതിന് ശേഷം അവർ നിങ്ങളിൽ വിശ്വാസം സൃഷ്ടിക്കും. ഉദാഹരണം, അവർ വലിയ അധികാര സ്ഥാനത്തിരിക്കുന്നവരാണ് പറയും, അല്ലെങ്കിൽ അവർക്ക് ഇത്തരം പദ്ധതികൾ നടത്തിയ പരിചയമുണ്ടെന്ന് പറയും. അവർ അതിനുവേണ്ട തെളിവുകളോ മറ്റോ നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കും. അതിനുശേഷം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ചിന്തിക്കാനുള്ള അവസരങ്ങൾ അവർ കുറയ്ക്കും. കാരണം നിങ്ങൾക്ക് അതിനെ കാര്യമാത്ര പ്രസക്തമായി വിലയിരുത്തി തീരുമാനത്തിലെത്താനുള്ള ഒരു ഗ്യാപ്പ് അവർ തരില്ല. എത്രയും പെട്ടെന്ന് നിങ്ങളെ കൊണ്ട് അതിലേക്ക് വീഴ്ത്തും. അതിനുശേഷമാണ് ഇവരുടെ ഡിമാൻഡ് പിന്നെ അവർ കൂട്ടും. അതായത് നിങ്ങൾ ആദ്യം തന്നത് ഒരു പ്രോസസിംഗ് ഫീസ് ആണ്. ഈ പ്രോസസിംഗ് ഫീ മാത്രമല്ല ഇതിനുള്ളത്, അതിനുശേഷം ഇത്തരം ചാർജുകളിലൂടെ വരും, ആ ചാർജുകളും കൂടി നിങ്ങൾ തരുമോ എന്ന് ചോദിക്കും. അപ്പോഴെങ്കിലും നിങ്ങൾ പിന്മാറിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചേക്കുക, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വലയിലായി കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയായി കഴിയുമ്പോൾ പിന്നെ അവർ തുടർച്ചയായി നിങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, സാമ്പത്തിക ശാസ്ത്രപരമായി പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു അബദ്ധം കൊണ്ടാണ് ആ തെറ്റ് പറ്റിയതെന്ന് വരുമ്പോൾ അത് തിരിച്ചു പിടിക്കാനായി നമ്മൾ എല്ലാവരും ഒരു ശ്രമം കൂടി നടത്തും. അതാണ് പൊതുവെയുള്ള സൈക്കോളജി. ഇതിന് വിപരീതമായിട്ട് അവർ ചെയ്യുന്നത്, എനിക്ക് ഇത്രയും പണം പോയി, എനിക്കൊരു കുറച്ചിലുണ്ടായി, അപ്പൊ ഞാനിത് തിരിച്ചു പിടിക്കണമെന്നതോടുകൂടി നിങ്ങളുടെ ആ ചിന്തിക്കാനുള്ള ഒരു കഴിവ് വീണ്ടും നഷ്ടപ്പെടുകയും നിങ്ങൾ വീണ്ടും വീണ്ടും ഇതിലേക്ക് വീണുകൊണ്ടിരിക്കും. ഇതൊരു സൈക്കിളായിട്ട്, ഒരു വിഷ സൈക്കിൾ എന്നാണ് നമ്മൾ പറയുന്നത്, ഒരു ചക്രം പോലെ ഇത് നിങ്ങളെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പരാതി പറയാനുള്ള ഒരു പ്രവണത കൂടി നഷ്ടപ്പെടുകയും ഇത് സ്വാഭാവികമായിട്ട് വ്യാപിക്കുകയും ചെയ്യും.
1: അപരിചിതമായ ലിങ്കുകൾ വഴിയുള്ള ആപ്ലിക്കേഷനുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതും എളുപ്പത്തിൽ പണം സമ്പാദിക്കാമെന്ന വ്യാജ വാഗ്ദാനങ്ങളിൽ വീഴുന്നതും വലിയ സാമ്പത്തിക നഷ്ടത്തിന് വഴിവെക്കും. സാങ്കേതിക വിദ്യ വളരുമ്പോൾ തട്ടിപ്പുകാരുടെ രീതികളും മാറുന്നുണ്ടെന്ന തിരിച്ചറിവോടെ ജാഗ്രത പാലിക്കുക മാത്രമാണ് ഓൺലൈൻ ചതികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി. വ്യാജ സന്ദേശങ്ങളോടും ലിങ്കുകളോടും എപ്പോഴും ജാഗ്രതയോടെയുള്ള വിവേചന അധികാരം ഉപയോഗിക്കാനും സൈബർ സുരക്ഷിതത്വം ജീവിതശൈലിയാക്കാനും നമുക്ക് സാധിക്കട്ടെ.

0: സർഗം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, രവി ബോംബെയുടെ സംഗീതം. നമസ്തേ അനന്തപുരി. ഇനി 6:55 തുടർന്ന് കേൾക്കാം. ഇനി പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. റീ ഇമാജിനിങ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് IIM ക്യാമ്പസിൽ തുടക്കമാകും. വനാതിർത്തി നിർണയത്തിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് അഷ്ടമി രോഹിണി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹം EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യ ഇമേജിംഗ് ഉപഗ്രഹമാണ് EOS-05. വിക്ഷേപിച്ച് 18 മിനിറ്റിന് ശേഷം അത്യാധുനിക ഭൗമനിരീക്ഷണ പേടകം ഭ്രമണപഥത്തിലെത്തിയതായി ISRO അറിയിച്ചു. 27 മണിക്കൂർ നീണ്ട കൌണ്ട്ഡൌൺ പൂർത്തിയാക്കിയതിന് ശേഷമാണ് 2367 കിലോ പേലോഡ് പിണ്ഡത്തോടുകൂടി GSLV-F17 റോക്കറ്റ് പുലർച്ചെ ബഹിരാകാശ കേന്ദ്രത്തിലെ 2-ാമത്തെ വിക്ഷേപണത്തുറയിൽ നിന്ന് കുതിച്ചുയർന്നത്. ഉപഗ്രഹം തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനൊപ്പം കൃഷി, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ രാജ്യത്തിന് സഹായകരമാകും. ദൗത്യം ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും

0: യും സേവനങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ അറിയിച്ചു. കേരളത്തിൻ്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻ്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിങ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് IIM ക്യാമ്പസിൽ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശനും മുഴുവൻ മന്ത്രിസഭാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുത്തുന്ന സംവാദവേദിയായാണ് പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത്. IIMK അധ്യാപകർ, രാജ്യാന്തര വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ സംസ്ഥാനത്തിന്റെ വികസനപാതയെ സ്വാധീനിക്കുന്ന വിവിധ വിഷയങ്ങൾ ആഴത്തിൽ പരിശോധിക്കും. നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ നേതൃത്വം, നയങ്ങൾ, ജനജീവിതത്തിൽ സുസ്ഥിരമായ മാറ്റങ്ങളാക്കി മാറ്റുന്ന സമീപനങ്ങൾ, കാലാവസ്ഥാ പ്രതിരോധം, സമൂഹാധിഷ്ഠിത ദുരന്ത നിവാരണം, പൊതുജനാരോഗ്യ വയോജന സമൂഹം, സിൽവർ ഇക്കണോമി, കേരളത്തിന്റെ സാമ്പത്തിക ധനകാര്യ അടിത്തറ, തൊഴിൽ സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസത്തിലെ മികവ്, കേരളത്തെ ആഗോള ബ്രാൻഡായി ഉയർത്തുന്നതിന് സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുക. സംസ്ഥാന മന്ത്രിസഭയ്ക്കായി IIMK സമർപ്പിത നേതൃത്വ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇത് രണ്ടാം തവണയാണ്. 2011 മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയ്ക്കായി IIMK ഏകദിന നേതൃത്വ മാനേജ്മെന്റ് പരിപാടി സംഘടിപ്പിച്ചിരുന്നു.
0: വനാതിർത്തി നിർണയത്തിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കി 98 വില്ലേജുകളിലായി 8,590 ചതുരശ്ര കിലോമീറ്ററായി അതിർത്തി പരിമിതപ്പെടുത്തണമെന്നാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ശക്തമായ നിലപാടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇക്കാര്യത്തിൽ വിദഗ്ധ സമിതിയുമായി മന്ത്രി സണ്ണി ജോസഫിനൊപ്പം ചർച്ച നടത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രളയബാധിത കർഷകർക്ക് സഹായം ഉറപ്പാക്കുന്ന നടപടി ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. പ്രളയബാധയുടെ സ്വഭാവവും വ്യാപ്തിയും സംബന്ധിച്ച കേസ് ഡിമിയ നോട്ടിഫിക്കേഷൻ പുറത്തുവന്ന ശേഷം തുടർ സാമ്പത്തിക സഹായ നടപടികളിലേക്ക് കടക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ അറിയിച്ചു. തെരുവുനായ വിഷയത്തിൽ ഗ്രാമപഞ്ചായത്തുകളിൽ അതീവ ജാഗ്രത അനിവാര്യമാണെന്ന് മന്ത്രി KM ഷാജി പറഞ്ഞു. വയനാട് പടിഞ്ഞാറത്തറ ആനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രം നാടിന് സമർപ്പിക്കുകയായിരുന്നു മന്ത്രി. തെരുവുനായ ശല്യ പരിഹാരം തദ്ദേശഭരണ വകുപ്പിന് മുന്നിലെ പ്രതിസന്ധിയാണെന്നും നായകളെ തെരുവിൽ ഉപേക്ഷിക്കുന്ന പ്രവണത വ്യാപകമാകുന്നത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലുണ്ടെന്നും KM ഷാജി അറിയിച്ചു. വിദ്യാർത്ഥികളെ ഉയരങ്ങളിലെത്തിച്ച് കുടുംബത്തിനും സ്കൂളിനും സമൂഹത്തിനും മുതൽക്കൂട്ടാവുന്ന രീതിയിലാണ് ഉയരെ വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തതെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. കല്ലാച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. KM അഭിജിത്ത് MLA നേതൃത്വത്തിൽ MLKR വഴിയാണ് വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നത്. തിരുവനന്തപുരം മെട്രോ പദ്ധതി പാപ്പനംകോട് നിന്ന് നേമം വരെ നീട്ടണമെന്നാവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ MLA മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകി. പാപ്പനംകോട് മുതൽ ഈഞ്ചക്കൽ വരെയാണ് പദ്ധതി ആരംഭിക്കാൻ ഗവൺമെന്റ് തീരുമാനമെടുത്തത്. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പാരിസ്ഥിതികം പദ്ധതിയിലൂടെ വൃക്ഷവൽക്കരണത്തിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കമാകും. അൻസാരി പാർക്കിൽ 70 ഫല ഔഷധ വൃക്ഷങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നട്ടുപിടിപ്പിക്കുക. മേയർ O സദാശിവൻ രാവിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യും. EPF പിഴ സംബന്ധിച്ച് ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ വിശ്വാസ് പദ്ധതി വഴി കുറഞ്ഞ നിരക്കിൽ തീർപ്പാക്കാൻ സ്ഥാപനങ്ങളോട് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു. തൊഴിലുടമകൾക്ക് കുറഞ്ഞ പിഴത്തുക അടച്ച ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ അവസരമൊരുക്കുന്ന ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയാണ് വിശ്വാസ്. നശാമുക്ത ഭാരത് അഭിയാന്റെ 6-ാം വാർഷികത്തോടനുബന്ധിച്ച് ലഹരി ദുരുപയോഗത്തിനെതിരെ ദേശീയ പ്രതിജ്ഞ ഈ മാസം നടത്തും. നേരിട്ടും ഓൺലൈനായും 10 കോടിയിലധികം ആളുകളെ ഇതിൽ അണിനിരത്താനാണ് ലക്ഷ്യമിടുന്നത്. ലോക സാക്ഷരതാ ദിനത്തിന്റെ ഭാഗമായി ഉല്ലാസ് സാക്ഷരതാ പക്ഷാചരണത്തിന് കാസർകോട് ജില്ലയിൽ തുടക്കമായി. രാജ്യത്തെ നിരക്ഷരത നീക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഉല്ലാസ്. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് P. ജഗന്നിവാസൻ.
2: സാക്ഷരതയുടെയും തുടർ വിദ്യാഭ്യാസത്തിന്റെയും പ്രാധാന്യം പൊതുജനങ്ങളിൽ എത്തിക്കുകയാണ് പക്ഷാചരണത്തിന്റെ ലക്ഷ്യം. ജില്ലാ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിലെ ചെറിലടുക്ക മുളിപ്പറമ്പ് ഉന്നതിയിൽ ഭവന സന്ദർശനം നടത്തിയാണ് ജില്ലയിലെ സാക്ഷരതാ പക്ഷാചരണത്തിന് തുടക്കം കുറിച്ചത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥികളാണ് ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി ഭവന സന്ദർശനം നടത്തിയത്. സാക്ഷരതാ മിഷന്റെ വിവിധ കോഴ്സുകളെ പരിചയപ്പെടുത്തുകയും താൽപര്യം അറിയിച്ചവരുടെ രജിസ്ട്രേഷന്റെ പ്രാഥമിക നടപടികൾ പൂർത്തീകരിക്കുകയുമാണ് ഭവന സന്ദർശനത്തിലൂടെ ചെയ്തത്. September 6 ജില്ലയിലെ തുല്യതാ പഠന കേന്ദ്രങ്ങളിൽ പഠിതാക്കളുടെ സംഗമം നടക്കും. തുടർ വിദ്യാഭ്യാസത്തിന്റെ അനന്ത സാധ്യതകൾ എന്ന വിഷയം അവതരിപ്പിക്കും. പഠിതാക്കൾ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കും. മുതിർന്ന പഠിതാക്കളെ ആദരിക്കുകയും ചെയ്യും.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അഷ്ടമി രോഹിണി. ലോകരക്ഷാർത്ഥം മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതാരം ചെയ്ത പുണ്യദിനമായാണ് ഭക്തർ അഷ്ടമിരോഹിണി ആഘോഷിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും വഴിപാടുകളും

0: ഉണ്ടാകും. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ ഇന്ന് നടത്തും. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദ ഊട്ട് ഉണ്ടായിരിക്കുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. പ്രത്യേക ദർശനങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക് ഏറി. അഷ്ടമിരോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് കണ്ണനെ തൊഴുതു വണങ്ങാൻ പതിനായിരക്കണക്കിന് ഭക്തരാണ് പുലർച്ചെ മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്നത്. പുലർച്ചെ 3 നിർമാല്യ ദർശനത്തോടെയാണ് ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. ജന്മാഷ്ടമി ദിനത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ജനങ്ങൾക്ക് ആശംസ നേർന്നു. ഇന്ത്യയിലും ലോകമെമ്പാടും അസംഖ്യം ഭക്തർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഭക്തിയും സ്നേഹവും അതിരുകളും ഇല്ലാത്തതാണെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. ജന്മാഷ്ടമി ദിനമായ ഇന്ന് ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ 1000 ശോഭായാത്രകൾ സംഘടിപ്പിക്കും. മായവിട്ടുണരൂ, മാനവനായി വളരൂ എന്നതാണ് ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിലെത്തി. ദുബായിലെ 2 മത്സരത്തിൽ ഹോങ്കോങ്ങിനെ 137 റൺസിന് തകർത്താണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. ഇന്ത്യ ഉയർത്തിയ 194 റൺസ് പിന്തുടർന്ന ഹോങ്കോങ് 16.2 ഓവറിൽ 56 റൺസിന് പുറത്തായി. കേരള ക്രിക്കറ്റ് ലീഗിലെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്മിതി എം പള്ളുരുത്തി.
1: KCL ലീഗ് റൗണ്ട് മത്സരങ്ങൾ ഇന്നലെ രാത്രി പൂർത്തിയാക്കിയിരുന്നു. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കുന്ന ആദ്യ സെമി ഫൈനലിൽ ട്രിവാൻഡ്രം റോയൽസ് തൃശൂർ ടൈറ്റൻസുമായാണ് ഏറ്റുമുട്ടുന്നത്. രണ്ടാം സെമിയിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റുമായി മത്സരിക്കും. ഫൈനൽ മത്സരം നാളെ വൈകിട്ട് നടക്കും. ഇന്നലെ നടന്ന അവസാന ലീഗ് മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസിനെ ആലപ്പി റിപ്പിൾസ് 3 തോൽപ്പിച്ചിരുന്നു.
0: കേരള സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റിനെതിരെ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് സർവകലാശാല മുന്നറിയിപ്പ് നൽകി. വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകളിലേക്ക് വ്യാജ പ്രവേശന വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് രജിസ്ട്രേഷനും ഓൺലൈൻ പേയ്മെന്റും സ്വീകരിക്കുന്നുണ്ട്. ഇത് വ്യക്തിഗത വിവരങ്ങൾ ചോർത്തുന്നതിനും സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതിനും സാധ്യത ഉയർത്തുമെന്ന് സർവകലാശാല അറിയിച്ചു. പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതിനോ പണം അടയ്ക്കുന്നതിനോ മുമ്പ് സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണമെന്നും വൈസ് ചാൻസലർ അഭ്യർത്ഥിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹം EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. റീ ഇമാജിനിങ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് IIM ക്യാമ്പസിൽ തുടക്കമാകും. വനാതിർത്തി നിർണയത്തിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് അഷ്ടമിരോഹിണി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത

0: ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: നമസ്തേ, അനന്തപുരി തുടരുന്നു. ഇനി നന്ദനം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച്, രവീന്ദ്രൻ ഈണം നൽകി, ചിത്രപാടിയത്.

ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിച്ച കായിക താരം ആരാണ്? ചോദ്യം ആവർത്തിക്കാം. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിച്ച കായിക താരം ആരാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം 8:02 FM ന്യൂസ് ഹെഡ്ലൈൻസിനു ശേഷം കേൾക്കാം. അതുവരെ കാത്തിരിക്കും.

0: സർവകലാശാലയുടെ www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0487 2438139 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം ആലുവയുടെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ദ്വിദിന പരിശീലന പരിപാടി സെപ്റ്റംബർ 8-9 തീയതികളിൽ ആലുവ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്നു. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർ സെപ്റ്റംബർ 5 മുൻപായി 9495026103 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി. പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 5 വരെ നീട്ടിയതായി കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അറിയിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകരും സെപ്റ്റംബർ 5 എയിംസ് പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള കഴക്കൂട്ടം ബയോടെക്നോളജി ആൻഡ് മോഡൽ ഹോർട്ടികൾച്ചർ സെന്റർ നടത്തുന്ന 6 മാസം ദൈർഘ്യമുള്ള പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് 1-4-2026 35 വയസ്സിൽ താഴെ പ്രായമുള്ള അഗ്രികൾച്ചർ ബയോളജി ബോട്ടണി വിഷയങ്ങളുടെ +2 VHSC പാസ്സായിട്ടുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. നിലവിലുള്ള സർക്കാർ സംവരണ വ്യവസ്ഥകൾ ഈ കോഴ്സിനും ബാധകമാണ്. ഈ സർട്ടിഫൈഡ് കോഴ്സിൽ തൊഴിൽ സാധ്യതയുള്ള സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്ന ടിഷ്യൂ കൾച്ചർ, നഴ്സറി മാനേജ്മെന്റ് എന്നിവയുടെ സാങ്കേതിക വിദ്യകളിലുള്ള പ്രായോഗിക പരിശീലനം നൽകുന്നു. ഒരു ബാച്ചിൽ 20 പേർക്ക് മാത്രം പ്രവേശനം നൽകുന്ന ഈ കോഴ്സിന് ഫീസ് 4500 രൂപയാണ്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്രതിമാസം 1500 രൂപ സ്റ്റൈഫൻഡോടുകൂടി 3 മാസത്തേക്ക് അപ്രന്റിസ്ഷിപ്പ് ട്രെയിനിങ്ങും നൽകുന്നതാണ്. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralaagriculture.gov.in നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 9 വൈകിട്ട് 4:30 വരെ. തിരഞ്ഞെടുത്ത അപേക്ഷകരുടെ ലിസ്റ്റ് ഈ മാസം 15 പ്രസിദ്ധീകരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9383-470-292 അല്ലെങ്കിൽ 9383-470-296 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. കാർഷിക മേഖല വാർത്തകൾ കഴിഞ്ഞു.
1: ചരിത്രത്തിൽ ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്ന പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനിയും രാഷ്ട്രീയ നേതാവുമായ ദാദാഭായ് നവറോജി 1825 സെപ്റ്റംബർ 4 ജനിച്ചത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ സമ്പത്ത് എങ്ങനെയാണ് അവരുടെ നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഡ്രെയിൻ തിയറി അവതരിപ്പിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം ഇന്ത്യയിലെ സാമ്പത്തിക ചൂഷണങ്ങളെ തുറന്നുകാട്ടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ അദ്ദേഹം 3 തവണ കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടീഷ് പാർലമെന്റ് ഹൌസ് ഓഫ് കോമൺസ് ിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അദ്ദേഹം. മഹാത്മാഗാന്ധി തന്റെ 18 വയസ്സിൽ നിയമ പഠനത്തിനായി ലണ്ടനിലേക്ക് യാത്ര തിരിച്ചത് 1888 സെപ്റ്റംബർ 4 ബോംബെയിൽ നിന്ന് SS ക്ലൈഡ് കപ്പലിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ചരിത്ര പ്രധാനമായ യാത്ര. ലണ്ടനിലെ പ്രശസ്തമായ ഇന്നർ ടെമ്പിൾ എന്ന സ്ഥാപനത്തിൽ ചേർന്ന് നിയമം പഠിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. 1891 ജൂണിൽ അദ്ദേഹം നിയമ പഠനം വിജയകരമായി പൂർത്തിയാക്കി. 1891 ജൂൺ പകുതിയോടെ അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങുകയും അഭിഭാഷകനായി പ്രാക്ടീസ് ആരംഭിക്കുകയും ചെയ്തു. ഈ യാത്രയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തെയും ചിന്താഗതികളെയും മാറ്റിമറിച്ച ദക്ഷിണാഫ്രിക്കൻ യാത്രയിലേക്കും അതിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്കും നയിച്ച വഴിത്തിരിവായത്. ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ അതുല്യ പ്രതിഭയും പ്രശസ്ത മാധ്യമ പ്രവർത്തകനുമായിരുന്ന ഡോക്ടർ ധർമ്മവീർ ഭാരതി 1997 സെപ്റ്റംബർ 4 അന്തരിച്ചത്. ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിന്റെ പ്രശസ്തമായ ധർമ്മയുഗ് എന്ന ഹിന്ദി വാരികയുടെ ചീഫ് എഡിറ്ററായി 1960 മുതൽ 1987 വരെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ മാഗസീൻ ഇന്ത്യയിലുടനീളം വലിയ ജനപ്രീതി

0: നേടി. അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള പ്രശസ്തമായ ലോസ് ആഞ്ചലസ് നഗരം സ്പാനിഷ് കുടിയേറ്റക്കാരുടെ നേതൃത്വത്തിൽ ഔദ്യോഗികമായി സ്ഥാപിതമായത് 1781 സെപ്റ്റംബർ 4. സ്പാനിഷ് ഗവർണറായിരുന്ന ഫിലിപ്പെ ഡി നെവയുടെ നേതൃത്വത്തിൽ ഇന്നത്തെ മെക്സിക്കോ പ്രദേശത്തു നിന്നുമുള്ള 44 കുടിയേറ്റക്കാരുടെ ഒരു സംഘമാണ് ഈ നഗരത്തിന് അടിത്തറയിട്ടത്. പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസയെ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ വെച്ച് പോപ്പ് ഫ്രാൻസിസ് കത്തോലിക്ക സഭയിലെ വിശുദ്ധയായി പ്രഖ്യാപിച്ചത് 2016 സെപ്റ്റംബർ 4. ലക്ഷക്കണക്കിന് വിശ്വാസികളെയും ആഗോള നേതാക്കളെയും സാക്ഷി നിർത്തിയായിരുന്നു ഈ ചരിത്രപ്രധാനമായ ചടങ്ങുകൾ നടന്നത്. ഈ പ്രഖ്യാപനത്തോടെ അവർ കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസ എന്ന് ഔദ്യോഗികമായി അറിയപ്പെടാൻ തുടങ്ങി. ലോകത്തെ മാറ്റിമറിച്ച ഗൂഗിൾ കമ്പനി സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളായ ലാറി പേജും സെർജി ബ്രിനും ചേർന്ന് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തത് 1998 സെപ്റ്റംബർ 4. 1996 സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഗവേഷണ പ്രോജക്ടിനായി ഇത് ആരംഭിച്ചപ്പോൾ ഇതിന് നൽകിയ പേര് ബാക്ക് റബ് എന്നായിരുന്നു. വെബ്സൈറ്റുകളുടെ ബാക്ക് ലിങ്കുകൾ വിശകലനം ചെയ്യുന്നതിനാലാണ് ഈ പേര് നൽകിയത്. ദി ക്രോക്കഡൈൽ ഹണ്ടർ എന്ന പേരിൽ ലോകമെമ്പാടുമുള്ള വന്യജീവി സ്നേഹികളുടെ പ്രിയങ്കരനായിരുന്ന ഓസ്ട്രേലിയൻ അവതാരകൻ സ്റ്റീവ് ഇർവിൻ അന്തരിച്ചത് 2006 സെപ്റ്റംബർ 4. ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫിൽ ഓഷ്യൻസ് ഡെഡ്ലിയസ്റ്റ് എന്ന ഡോക്യുമെന്ററിയുടെ ചിത്രീകരണത്തിനിടയിലായിരുന്നു ആ ദാരുണമായ സംഭവം നടന്നത്.
1: ശരീരം കാണിക്കുന്ന ക്യാൻസർ ലക്ഷണങ്ങൾ ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
4: 20 കാറുകൾ,
3: 25 സ്കൂട്ടറുകൾ,
4: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
3: 100,000 രൂപ വീതം 100 പേർക്ക്
4: ബമ്പർ സമ്മാനമായി BMW കാർ,
3: അങ്ങനെ 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക ഒടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.

0: കെ ജയകുമാർ വരികൾ എഴുതി രവീന്ദ്രൻ സംഗീതം നൽകി. കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: ഇനി കേൾക്കാം ആയുരാരോഗ്യം.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് കണ്ണുകളിൽ നിന്നും വെള്ളം വരുന്നതിന്റെ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും, ഇതേക്കുറിച്ച് ഡോക്ടർ കവിതാ ദേവൻ സംസാരിക്കുന്നു.
3: നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനും സംരക്ഷണത്തിനും കണ്ണുനീർ അത്യന്താപേക്ഷിതമാണ്. നാം ഇമ വെട്ടുമ്പോൾ കണ്ണുനീർ കണ്ണിന്റെ പ്രതലത്തിൽ പടരുകയും കണ്ണിന്റെ ഉപരിതലം മിനുസമാർന്നതും വ്യക്തവുമാക്കുന്നു. ഇത് തെളിഞ്ഞ കാഴ്ചയ്ക്ക് വളരെ പ്രധാനമാണ്. കണ്ണിൽ നിന്നും അമിതമായി വെള്ളം വരുന്നതിനെ എപ്പിഫോറ എന്ന് പറയുന്നു. പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണിത് സംഭവിക്കുന്നത്. ടിയർഡക്സ് അഥവാ കണ്ണീർ നാളത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, റിഫ്ലക്സ് ടിയറിംഗ്, ഇവിടെ മറ്റെന്തെങ്കിലും അസ്വസ്ഥതയുടെ പ്രതികരണമായി ശരീരം അമിതമായി കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മുടെ കണ്ണിൽ പൊടി പോകുമ്പോഴോ മുറിവ് പറ്റുമ്പോഴോ ഉണ്ടാകുന്ന അമിതമായ കണ്ണുനീരൊക്കെ ഇതിന് ഉദാഹരണമാണ്. 3. കണ്ണുനീർ ഗ്രന്ഥികൾ അമിതമായി കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ്. ഇത് താരതമ്യേന വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്നതാണ്. സാധാരണയായി കണ്ണുനീർ നാളങ്ങളാണ് കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തൊണ്ടയുടെ പിൻഭാഗത്തേക്ക് ഒഴുക്കുന്നത്. കണ്ണീർ നാളങ്ങൾ വളരെ ഇടുങ്ങിയതോ ജന്മനാൽ തന്നെ പൂർണ്ണമായി വികസിച്ചിട്ടില്ലെങ്കിലോ കണ്ണീർ നാളങ്ങളിൽ എന്തെങ്കിലും തടഞ്ഞിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവയുടെ പ്രവർത്തനം കാര്യക്ഷമമായിരിക്കില്ല. ഇത് കൂടുതലായും കണ്ടുവരുന്നത് നവജാത ശിശുക്കളിലും ചെറിയ കുട്ടികളിലും 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലുമാണ്. കണ്ണുനീർ കണ്ണിൽ തങ്ങി നിൽക്കുമ്പോൾ

0: അത് അണുബാധയ്ക്ക് കാരണമായേക്കാം. ഇതിനു പുറമെ കണ്ണിനുണ്ടാകുന്ന അലർജി, കൺപീലികളിലുണ്ടാകുന്ന ബ്ലിഫറൈറ്റിസ് എന്ന രോഗം, സ്റ്റൈ അഥവാ കൺകുരു, കൺപോളകൾ കണ്ണിനുള്ളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയായ എൻട്രോപ്യോൺ, കൺപോളകൾ പുറത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയായ എക്ട്രോപ്യോൺ, കണ്ണിനുണ്ടാകുന്ന മുറിവുകളും പരിക്കുകളും, അന്തരീക്ഷ മലിനീകരണം, കണ്ണിനുള്ളിൽ പൊടിപടലങ്ങളോ രാസവസ്തുക്കളോ കൊണ്ടുള്ള മുറിവുകൾ, കണ്ണുകൾക്കുണ്ടാകുന്ന ചില രോഗാവസ്ഥകൾ, ഉദാഹരണത്തിന് ചെങ്കണ്ണ്, ചില വൈറൽ പനികൾ, കൃഷ്ണമണിയിലുണ്ടാകുന്ന മുറിവുകളും അണുബാധയും, ശസ്ത്രക്രിയാനന്തര സങ്കീർണതകൾ, ഡിജിറ്റൽ സ്ക്രീനുകളുടെ അമിത ഉപയോഗം തുടങ്ങി നിരവധി കാരണങ്ങൾ കണ്ണിൽ നിന്നുള്ള വെള്ളമെടുപ്പിന് കാരണമാകാം. പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, ആസ്മ, പക്ഷാഘാതം മൂലം കണ്ണുകൾ പൂർണ്ണമായും അടയ്ക്കുവാൻ പറ്റാത്ത സാഹചര്യം, അർബുദരോഗം, ഡ്രൈ ഐസ് അഥവാ വരണ്ട കണ്ണുകളും ചില അവസരങ്ങളിൽ റിഫ്ലക്സ് ടിയറിംഗിന് കാരണമാകാം. കണ്ണുകൾക്ക് ചുവപ്പും വീക്കവും, ചൊറിച്ചിൽ, കഴപ്പ്, കാഴ്ചമങ്ങൽ, വെളിച്ചത്ത് നോക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാകാം. വാർദ്ധക്യത്തിൽ കൺപോളകളിലെ ചർമ്മം അയഞ്ഞുപോകുന്നു. ഇത് കണ്ണുനീർ അടിഞ്ഞുകൂടാൻ ഇടയാക്കുകയും കണ്ണുനീർ തൊണ്ടയിലേക്ക് ഒഴുകുന്നതിന് തടസ്സമുണ്ടാക്കുകയും ചെയ്യുന്നു. വളരെ അപൂർവമായി കണ്ണുനീർ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന നാഡികൾ ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അമിതമായ കണ്ണുനീർ ഉൽപ്പാദനം ഉണ്ടാകാം. ഉദാഹരണത്തിന് ചില അവസരങ്ങളിൽ ചുമയ്ക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും കോട്ടുവ ഇടുമ്പോഴുമൊക്കെ അമിതമായി കണ്ണുനീർ ഉൽപ്പാദിക്കപ്പെട്ടേക്കാം. അപൂർവമായി ബെൽസ് പാൽസി പോലെ മുഖനാടിക്ക് ഉണ്ടാകുന്ന പക്ഷാഘാതം സുഖം പ്രാപിച്ച ശേഷവും ഈ പ്രതിഭാസം കാണാറുണ്ട്. ഇതിന്റെ ചികിത്സ രോഗാവസ്ഥയുടെ കാരണവും തീവ്രതയും അനുസരിച്ചാണ്. നവജാത ശിശുക്കളിലെ കണ്ണീർനാളത്തിന്റെ ബ്ലോക്ക് മസാജ് അഥവാ തിരുമലിലൂടെയും തുള്ളിമരുന്നുകളിലൂടെയും പരിഹരിക്കുവാൻ സാധിക്കും. ചില അവസരങ്ങളിൽ പ്രോബിംഗ് എന്ന ചികിത്സാരീതി വേണ്ടി വന്നേക്കാം. മുതിർന്ന ആളുകളിൽ ചില അവസരങ്ങളിൽ കണ്ണീർനാളത്തിൽ ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കാം. കണ്ണിന്റെ വെള്ളമെടുപ്പിന്റെ കാരണം കണ്ടെത്തി ആ കാരണത്തെ ഫലപ്രദമായി ചികിത്സിക്കുക എന്നതാണ് ഇതിന്റെ പ്രതിവിധി.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കണ്ണുകളിൽ നിന്നും വെള്ളം വരുന്നതിന്റെ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കവിതാ ദേവിൻ.
2: ഇത്രയും കുറഞ്ഞ വിലയിൽ ഇതെങ്ങനെ കിട്ടുന്നു?
3: അതാണ് മൈ ജി 5 ചലഞ്ച്. മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചലഞ്ചിംഗ് വില.
4: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച് മൈ ജി പ്രൈസ് ചലഞ്ച്.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
4: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
3: ടിഎൻസി അപ്ലൈ.
5: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
6: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കേ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 9,50,000 ലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
8: എന്നും രാവിലെ 10:30
7: പ്രായോജകർ.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: പാവം പാവം രാജകുമാരൻ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനമാണ് കേട്ടത്. കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.
1: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
3: റിട്ടേൺ ഗിഫ്റ്റ് മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
4: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ MRT ഹോം നീഡ്സിന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതുമായ വെഡിംഗ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്. കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്, പക്ഷേ വെഡിംഗ് കാർഡ് കൊണ്ടുപോകണം.
5: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല. TNC അപ്ലൈ.
6: ഗ്രാമകേരളം.
7: പാവക്കൂത്ത്.

മധ്യ കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ നടത്തിവരാറുള്ള ഒരു അനുഷ്ഠാന കലയാണ് തോൽപാവക്കൂത്ത്. പാലക്കാട് ജില്ലയിൽ ഇന്നും ഇതിന് പ്രചാരമുണ്ട്. മൃഗചർമ്മം കൊണ്ട് നിർമ്മിച്ച പാവകളെ ഉപയോഗിച്ചുകൊണ്ട് കമ്പരാമായണം പാടിയാണ് തോൽപാവക്കൂത്ത് നടത്തുന്നത്. തോൽപാവകളെ ചലിപ്പിച്ച് നടത്തുന്ന കൂത്തായതിനാലാണ് തോൽപാവക്കൂത്തെന്ന പേർ വന്നത്. കമ്പരാമായണം ആലപിക്കുകയാണ് ചെയ്യുന്നതെങ്കിലും ഈ പ്രവർത്തനത്തിന് കൂത്തു പറയുക എന്നാണ് പറയുക. ധനുമാസം മുതൽക്കാണ് ഭഗവതി കാവുകളിൽ സ്ഥിരമായി ഉയർത്തിക്കെട്ടിയുണ്ടാക്കിയ സ്റ്റേജിൽ ഈ കലാവതരണം ആരംഭിക്കുക. കൂത്ത് നടക്കുന്ന

0: ഇങ്ങനെ കൂത്തുമാടം എന്നാണ് വിളിക്കുക. എണ്ണയിട്ട് തെളിയിക്കുന്ന വിളക്കത്ത് രാത്രികാലങ്ങളിലാണ് ഭക്തരായ കാണികൾക്ക് മുന്നിൽ ഈ കലാരൂപത്തിന്റെ അവതരണം. ക്ഷേത്രങ്ങളിൽ പൂരം കഴിഞ്ഞ് കൂത്ത് അല്ലെങ്കിൽ കൂത്ത് കഴിഞ്ഞ് പൂരം എന്നിങ്ങനെ രണ്ടു വിധത്തിലും പതിവുണ്ട്. ദേശക്കാരുടെ വകയായും കൂത്ത് കഴിക്കാറുണ്ട്. സാധാരണയായി 21 ദിവസം കൊണ്ടാണ് കൂത്ത് പറഞ്ഞു തീർക്കുന്നത്. കൂത്തിന്റെ ആരംഭം കുറിക്കലാണ് കൂത്ത് കൂറയിടൽ. ഇത് ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളോടുകൂടി ദേശക്കാരുടെ പങ്കാളിത്തത്തോടെയാണ് നടത്തപ്പെടുക. തട്ടകത്തെ എല്ലാ ദേശക്കാരും ചേർന്നാണ് കൂത്തിനുള്ള ചിലവുകൾ കണ്ടെത്തുക. ഓരോ ദിവസത്തെ കൂത്തും ഓരോ വ്യക്തികളുടെ ചിലവോടെ അവരുടെ വകയായി നടത്തുന്ന പതിവുമുണ്ട്. അനേക വർഷങ്ങളുടെ പഴക്കം അവകാശപ്പെടാവുന്ന തോൽപാവക്കൂത്തിനുള്ള തമിഴക ബന്ധവും ശ്രദ്ധേയമാണ്. പാലക്കാട് ജില്ലയിൽ പൊതുവായും തമിഴ് സ്വാധീന മേഖലയിൽ പ്രത്യേകമായും ഈ കലാരൂപത്തിന് സ്വീകാര്യതയുണ്ട്. കൂത്തു പറയുന്നവരുടെ പൂർവികർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണെന്നും കരുതാവുന്നതാണ്. കൂത്തിനുവേണ്ടി ദ്വാരങ്ങളോടെ പ്രത്യേകമായി മൃഗങ്ങളുടെ തോലിൽ നിർമ്മിച്ച പാവകളെയാണ് കൂത്തുമാടത്തിലെ തിരശീലയ്ക്കു പിന്നിൽ തറച്ചു നിർത്തുന്നത്. ഉണക്കി ചീവി വെടിപ്പാക്കിയ തോലിലാണ് രൂപങ്ങൾ മെനയുന്നത്. കറുപ്പും വെളുപ്പും തിരശീലകളാണ് കൂത്തുമാടത്തിൽ ഉപയോഗിക്കാറുള്ളത്. ഒരാൾ കൂത്തു പറയുന്നതിനനുസരിച്ച് മറ്റൊരാൾ പാവകളെ ചലിപ്പിക്കുന്നു. തിരശീലയിലേക്ക് പാവകളുടെ നിഴൽ വീഴ്ത്താൻ സഹായിക്കുന്ന വിധത്തിൽ നിലവിളക്കുകൾ ആദ്യമേ വിന്യസിച്ചിട്ടുണ്ടാവും. വൈദ്യുത ദീപങ്ങളില്ലാതിരുന്ന പഴയ കാലത്തിന്റെ അപൂർവതയായിരുന്നു നിഴൽ രൂപങ്ങൾ പകരുന്ന ഈ ദൃശ്യവിസ്മയം. പട്ടിണിയും പരിവട്ടവുമായി ജീവിതം തള്ളി നീക്കിയിരുന്ന പഴയ കാലത്ത് ഈ കലയെ മുറുകെ പിടിച്ച അപ്രശസ്തരും പ്രശസ്തരുമായ അനേകം വ്യക്തികളിലൂടെയാണ് ഇന്നും ഈ കല ജീവസ്സോടെ തുടരുന്നത്. മുണ്ടകൻ കൊയ്തൊഴിഞ്ഞ പാലക്കാടൻ പാടശേഖരങ്ങളിലൂടെ പല പല പൂരങ്ങൾ കൊട്ടിപ്പുറപ്പെടുന്ന വേനൽക്കാലത്ത് ക്ഷേത്രപരിസരത്ത് പടുത്തുയർത്തിയ കൂത്തുമാടങ്ങളിൽ രാത്രികളിൽ തുടരുകയാണ് അപൂർവ കലയായ പാടലോടുകൂടിയ ഈ തോൽപാവകൂത്ത്. തോൽപാവകൂത്ത് രചന PM ഗോവിന്ദൻ ഉണ്ണി.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: തൊഴിൽ ദർശനം.
2: കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ഡൽഹിയിലുള്ള സബ്സിഡിയറി സ്ഥാപനമായ NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 147 ഒഴിവുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. തസ്തികകളും ഒഴിവും. എഞ്ചിനീയർ 128, സിവിൽ 43, ഇലക്ട്രിക്കൽ 69, മെക്കാനിക്കൽ 9, സേഫ്റ്റി 7, എക്സിക്യൂട്ടീവ് 19, ഹ്യൂമൻ റിസോഴ്സ് 4, ഫിനാൻസ് 9, CSR 5, രാജ്ഭാഷ 1. പ്രായം 35 വയസ്സ് കവിയരുത്. യോഗ്യതയുൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.ngel.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.ngel.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 7. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിൽ ചണ്ഡീഗഡിലുള്ള ഡിഫൻസ് ജിയോ ഇൻഫർമാറ്റിക്സ് എസ്റ്റാബ്ലിഷ്മെന്റിൽ റിസർച്ച് ഫെലോകളുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 8 ഒഴിവുണ്ട്. അഭിമുഖത്തിലൂടെയാണ് തിരഞ്ഞെടുപ്പ്. യോഗ്യത ME/MTech അല്ലെങ്കിൽ BE/BTech, MSc നെറ്റ് ഗേറ്റ് സ്കോറും. ഡിഗ്രി PG, ME/MTech, BE/BTech യോഗ്യതകൾ ഫസ്റ്റ് ക്ലാസ്സോടെ നേടിയതായിരിക്കണം. പ്രായം 28 വയസ്സ് കവിയരുത്. അഭിമുഖം സെപ്റ്റംബർ 15-16 തീയതികളിലാണ്. റിപ്പോർട്ടിംഗ് സമയം രാവിലെ 8:30. ഗൂഗിൾ ഫോം അല്ലെങ്കിൽ ഇമെയിൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.drdo.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.drdo.gov.in.

0: DO.gov.in. ബംഗളൂരു ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ BEML ലിമിറ്റഡിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ഡിഗ്രി, ഡിപ്ലോമ, ITI യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിവിധ ട്രേഡുകളിൽ അല്ലെങ്കിൽ വിഷയങ്ങളിലായി 1346 ഒഴിവുണ്ട്. ഇതിൽ 111 ഒഴിവ് പാലക്കാട് കോംപ്ലക്സിലാണ്. ബംഗളൂരു കോംപ്ലക്സ് 400, മൈസൂരു കോംപ്ലക്സ് 227, KGF കോംപ്ലക്സ് 608 എന്നിങ്ങനെയാണ് മറ്റ് ലൊക്കേഷനുകളിലെ ഒഴിവ്. ഒരു വർഷമാണ് പരിശീലനം. യോഗ്യത: 4 വർഷത്തെ ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ബിരുദം, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഓട്ടോമൊബൈൽ, ഇൻഫർമേഷൻ സയൻസ്, ENT, AI ആൻഡ് ML, എയറോനോട്ടിക്കൽ അല്ലെങ്കിൽ BSc, BCOM, BCA, BBA, HR. ത്രിവത്സര ഫുൾ ടൈം ഡിപ്ലോമ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ, ഓട്ടോമൊബൈൽ, ഇൻസ്ട്രുമെന്റേഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. പ്രായം 17 വയസ്സ് പൂർത്തിയായിരിക്കണം. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ഏതെങ്കിലും ഒരു ലൊക്കേഷനിലേക്ക് അപേക്ഷ അയക്കാനാകൂ. ഒരാൾ ഒരു അപേക്ഷ മാത്രമേ അയക്കാവൂ. അപേക്ഷകർ അപ്രന്റീസ്ഷിപ്പ് പോർട്ടലുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://recruitment.bemlindia.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://recruitment.bemlindia.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 8. ത്രിപുരയിലെ അഗർത്തലയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 10 ഒഴിവുണ്ട്. യോഗ്യത: കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ITI അനുബന്ധ മേഖലയിൽ PhD ആണ് യോഗ്യത. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ബന്ധപ്പെട്ട രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതമുള്ള ഹാർഡ് കോപ്പി സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ കൊറിയർ മുഖേന അയക്കണം. വിലാസം: The OSD, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, അഗർത്തല, NIT ക്യാമ്പസ്, ജിറാനിയ, അഗർത്തല, ത്രിപുര, വെസ്റ്റ്, 799046. വിലാസം ഒരിക്കൽ കൂടി: The OSD, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, അഗർത്തല, NIT ക്യാമ്പസ്, ജിറാനിയ, അഗർത്തല, ത്രിപുര, വെസ്റ്റ്, 799046. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 10. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 18. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iitagartala.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iitagartala.ac.in.
1: തൊഴിൽ ദർശനം.
2: സ്മാർട്ട് ഫോണുകളിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി.
3: വെറും 699 രൂപ മുതൽ മൊബൈൽ ഫോണുകൾ.
2: ഓരോ പർച്ചേസിലും 25 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്ടുകൾ നേടാനും അവസരം.
3: ഒപ്പം മൈജി ഓണ സമ്മാനങ്ങളും.
2: ഈ ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.

ബനാറസ് എന്ന ചിത്രത്തിന് വേണ്ടി സുദീപ് കുമാറും ശ്രേയ ഘോഷാലും പാടിയ ഗാനമാണ് കേട്ടത്. ഗാനമെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം നൽകിയത് എം ജയചന്ദ്രൻ. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 നമസ്തേ അനന്തപുരിയാണ് കേൾക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
1: നല്ല മലയാളം തയ്യാറാക്കിയത് മാർഗരറ്റ്, അവതരിപ്പിക്കുന്നത് NJ ജോഷിലാൽ.
2: ലഹള ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടെ വീഡിയോ പ്രചരിപ്പിച്ചതിന് യൂട്യൂബറെ അറസ്റ്റ് ചെയ്തു. ഈ വാർത്തയിൽ ലക്ഷ്യം എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും ആ പദത്തിന്റെ അർത്ഥം ഏകദേശം എന്നാണ്. ലക്ഷ്യം എന്ന അർത്ഥത്തിൽ ഉദ്ദേശ്യം എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. ലഹള ഉണ്ടാക്കണം എന്ന ഉദ്ദേശ്യത്തോടെ എന്നതാണ് ശരിയായ പ്രയോഗം. അവിടേക്ക് എത്ര ദൂരമുണ്ട്? ഉദ്ദേശം 2 കിലോമീറ്റർ. ഇവിടെ ഉദ്ദേശം എന്ന പ്രയോഗം ശരിയാണെന്ന് ബോധ്യമായല്ലോ. നന്നായി ഗ്രഹപാഠം ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ പണിക്കിറങ്ങിയത് എന്ന് ചിലർ ആത്മവിശ്വാസത്തോടെ പറയാറുണ്ട്. ഗ്രഹം എന്നാൽ ആകാശഗോളം എന്നർത്ഥം. നമ്മുടെ സൌരയൂഥത്തിലെ ഭൂമി ഉൾപ്പെടെയുള്ള 8 ഗ്രഹങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഗൃഹം, വീട്, വീട്, ജോലി എന്നീ പദങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വാക്കാണ് ഗൃഹപാഠം. പഠിച്ച വിഷയം ഒന്നുകൂടി മനസ്സിലാക്കുന്നതിനും പ്രയോഗിക്കുന്നതിനുമായി വീട്ടിലിരുന്ന് ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ നൽകുന്ന ജോലിയാണ് ഗൃഹപാഠം. ഏറ്റെടുത്ത ഒരു കാര്യം നടപ്പാക്കുന്നതിന് മുമ്പ് അതേക്കുറിച്ച് വിശദമായി പഠിച്ച് നടത്തുന്ന തയ്യാറെടുപ്പിനും ഗൃഹപാഠം എന്ന് പറയാറുണ്ട്. നന്നായി ഗൃഹപാഠം ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ പണിക്കിറങ്ങിയത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. പ്രമാദമായ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതിക്ക് വധശിക്ഷ, കോളിളക്കമുണ്ടാക്കിയ, ജനശ്രദ്ധ നേടിയ എന്നീ അർത്ഥത്തിലാണ് പ്രമാദം എന്ന വാക്ക് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. പ്രമാദം എന്ന വാക്കിന് തെറ്റ് എന്നാണ് അർത്ഥം. ഒരേ അർത്ഥമുള്ള പദങ്ങളുടെ ആവർത്തനം കൊണ്ട് വാക്യങ്ങളിൽ തെറ്റുകൾ കടന്നുകൂടാറുണ്ട്. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് അച്ചടക്കം. അതി എന്നത് ആധിക്യത്തെ സൂചിപ്പിക്കുന്നു. അത്യാവശ്യം എന്ന വാക്കിന്റെ അർത്ഥം ഏറ്റവും ആവശ്യം എന്നാണ്. അതുകൊണ്ടുതന്നെ ഏറ്റവും അത്യാവശ്യം എന്ന് പ്രയോഗിക്കേണ്ടതില്ല. അത്യധികം, അത്യാകർഷകം, അത്യാഗ്രഹം എന്നീ വാക്കുകൾ പ്രയോഗിക്കുമ്പോഴും ഇക്കാര്യം ഓർക്കേണ്ടതാണ്.
1: നല്ല മലയാളം തയ്യാറാക്കിയത് മാർഗരറ്റ്, അവതരിപ്പിച്ചത് NJ ജോഷിലാൽ.
3: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
4: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാണ്.
5: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ UGC അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
1: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
2: നഗരപുരാണം. ബെക്കര എന്ന് പെരിപ്ലസുകാരനും ബെക്കരൈ എന്ന് ടോളമിയും വിശേഷിപ്പിച്ച പുറക്കാട് കേരളത്തിലെ പ്രാചീന തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു. കുടമാളൂരെ പുളിക്കൽ ചെമ്പകശ്ശേരി അമ്പലപ്പുഴയുടെ രാജാവാകും മുൻപ് അവിടം ഭരിച്ചിരുന്നത് പുറക്കാട്ടടിമകളാണ്. അരയന്മാരുടെ പിന്തുണയോടെ പുറക്കാട് ഭരിച്ചിരുന്ന ഈ ഭരണാധികാരികളെ പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ചിറവാ സ്വരൂപക്കാരായി പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്ന കുടുംബങ്ങളിൽ ഒന്നാണെന്ന് വരാം. തോട്ടപ്പള്ളിക്കും കരപ്പുറത്തിനുമിടയ്ക്കുള്ള ദേശം ചെമ്പകശ്ശേരി എത്തും മുൻപ് ഭരിച്ചിരുന്നത്. കുഞ്ഞാലി മരക്കാരുടെ നാവിക സൈന്യത്തിനെതിരെ പറങ്കിപ്പടത്തലവനായ ഹെൻറിക് ഡി മെനസിസ് താനൂരിൽ വെച്ച് നടത്തിയ കടൽ യുദ്ധത്തിൽ സഖ്യകക്ഷിയായിരുന്നിട്ടും ആത്മാർത്ഥമായി പൊരുതാത്തതിന് പുറക്കാട്ടരയനോട് കലഹിച്ചു. 1525-1528 കാലത്ത് പറങ്കികൾ നടത്തിയ ആക്രമണങ്ങൾക്ക് മുൻപ് തന്നെ പുറക്കാട്ടടിമകൾക്ക് ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ആയിരത്തി 1540 നടന്ന മറ്റൊരു യുദ്ധത്തിലാണ് തെക്കും കൂറിന്റെയും വടക്കും കൂറിന്റെയും സംയുക്ത സൈന്യത്തെ പടച്ചാൽ നടന്ന യുദ്ധത്തിൽ ചെമ്പകശ്ശേരി പരാജയപ്പെടുത്തി. ചെമ്പകശ്ശേരിയുടെ സുവർണകാലമായി ചരിത്രകാരന്മാർ കരുതുന്നത് പൂരാടം തിരുനാൾ ദേവനാരായണന്റെ ഭരണകാലത്തെയാണ്. രാജാവ് കുടമാളൂരും അമ്പലപ്പുഴയും മാറി മാറി താമസിച്ചിരുന്നു. പുറക്കാട്ടായിരുന്നു അപ്പോഴും വാണിജ്യ തലസ്ഥാനം. പറങ്കികളുടെ പണ്ടികശാലയും അവിടെയായിരുന്നു. ഉദയംപേരൂർ സുനഹദോസിന്റെ മുന്നോടിയായി കേരളത്തിലെത്തിയ ഗോവയിലെ ബിഷപ്പായ മെനസിസ് സന്ദർശിച്ച ചെമ്പകശ്ശേരി രാജാവ് പൂരാടം തിരുനാൾ ദേവനാരായണനായിരുന്നു. അമ്പലപ്പുഴ ക്ഷേത്രം നിർമ്മിച്ചതും ഇതേ ദേവനാരായണൻ തന്നെയായിരുന്നു. ദേവനാരായണം അഥവാ വേദാന്ത രത്നമാല എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് കൂടിയാണ് പൂരാടം തിരുനാൾ ദേവനാരായണൻ. എഴുത്തച്ഛനെയും മേലത്തൂരിനെയും പോലുള്ള കവികൾ അമ്പലപ്പുഴയിലെത്തുന്നത് ഇക്കാലത്താണ്. പോർട്ടുഗീസുകാർ ചെമ്പകശ്ശേരി രാജാവിനെ ബ്രദർ ഇൻ ആംസ് ആയി ബഹുമാനിച്ചിരുന്നു. കോഴിക്കോടിനെതിരെ കൊച്ചി നടത്തിയ വൈപ്പിൻ യുദ്ധത്തിൽ ചെമ്പകശ്ശേരി അവരെ പിന്തുണ അറിയിച്ചിരുന്നു. ലന്തക്കാർ കൊച്ചിക്കോട്ടയ്ക്കു വേണ്ടി യുദ്ധം ചെയ്തപ്പോഴും ചെമ്പകശ്ശേരി പറങ്കികളെയാണ് പിന്തുണച്ചത്. പറങ്കികളുടെ പരാജയം പൂർണ്ണമായതോടെ

0: ചെമ്പകശ്ശേരി ഡച്ചുകാരുമായി സഖ്യത്തിലായി. ഡച്ച് പ്രതിനിധിയായ ന്യൂഹോഫ് പുറക്കാട്ടുനിന്ന് യാത്ര തിരിച്ച് കുടമാളൂരിലെത്തി അന്നത്തെ രാജാവിനെ സന്ദർശിച്ചു. പൂരുരുട്ടാതി തിരുനാൾ ദേവനാരായണനായിരുന്നു പിന്നീടത്തെ ചെമ്പകശ്ശേരി രാജാവ്. 1718 ഈ രാജാവിന്റെ അന്ത്യം. പ്രായപൂർത്തിയാകാത്ത അനന്തരാവകാശിക്കു വേണ്ടി തുടർന്ന് തെക്കേടത്ത് ഭട്ടതിരി അല്പകാലം ചെമ്പകശ്ശേരി ഭരിച്ചു. 1746 തോട്ടപ്പള്ളി യുദ്ധത്തിൽ ചെമ്പകശ്ശേരിയുടെ സൈന്യം തിരുവിതാംകൂറിനോട് ദയനീയമായി പരാജയപ്പെട്ടു. തുടർന്ന് ദേവനാരായണനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് തടങ്കലിൽ പാർപ്പിച്ചു. തടവിൽ നിന്ന് രക്ഷപ്പെട്ട ദേവനാരായണൻ കൊച്ചിയുടെ പിന്തുണയോടെ കരപ്പുറത്ത് 1754 നടത്തിയ യുദ്ധത്തിലും പരാജയപ്പെട്ടു. കൊച്ചിയുടെ തൃശൂരിലെ കൊട്ടാരത്തിൽ തിരുവിതാംകൂറിന്റെ തടവുകാരനായി കഴിയുമ്പോഴായിരുന്നു അവസാനത്തെ ചെമ്പകശ്ശേരി രാജാവിന്റെ മരണം. തിരുവനന്തപുരത്തെ വലിയ ഉദേശ്വരം ക്ഷേത്രത്തിൽ ഇന്നും പൂജിച്ചു വരുന്ന ബ്രഹ്മരക്ഷസ് ഈ ദേവനാരായണനാണ്. അമ്പലപ്പുഴയിലെ ചെമ്പകശ്ശേരി കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന അമൂല്യമായ ഗ്രന്ഥശേഖരം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് അന്ന് യുവരാജാവായിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ്. രാജാ കേശവദാസന്റെ കാലത്ത് ആലപ്പുഴയ്ക്ക് പ്രാധാന്യം ലഭിക്കുന്നതോടെ അമ്പലപ്പുഴയും പുറക്കാടും പിന്നിലേക്ക് പോയി. ചേർത്തല, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, കാർത്തികപ്പള്ളി താലൂക്കുകളാണ് ഇന്നത്തെ അമ്പലപ്പുഴ താലൂക്കിന്റെ അതിർത്തികൾ. തകഴി മുതൽ കാവാലവും തലവടിയും വരെ നീണ്ടുപോകുന്ന കുട്ടനാടൻ പുഞ്ച അമ്പലപ്പുഴ താലൂക്കിലാണ്. രചന ഡോക്ടർ എം ജി ശശിഭൂഷൺ. ആഖ്യാനം കവിത അജിത്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.

0: FM ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം നമസ്തേ അനന്തപുരി തുടർന്ന് കേൾക്കാം. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഓട്ടോമൊബൈൽ മേഖലയിൽ ഉൽപാദനത്തിന്റെ പ്രാദേശികവൽക്കരണം ശക്തിപ്പെടുത്തി കയറ്റുമതി വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് സൊസൈറ്റി വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നശാമുക്ത് ഭാരത് അഭിയാന്റെ 6ാം വാർഷികത്തോടനുബന്ധിച്ച് ലഹരി ദുരുപയോഗത്തിനെതിരെ ദേശീയ പ്രതിജ്ഞ ഈ മാസം നടത്തും. നേരിട്ടും ഓൺലൈനായും 10 കോടിയിലധികം ആളുകളെ അണിനിരത്താനാണ് ലക്ഷ്യമിടുന്നത്. ജന്മാഷ്ടമി ദിനത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ജനങ്ങൾക്ക് ആശംസ നേർന്നു. ഇന്ത്യയിലും ലോകമെമ്പാടും അസംഖ്യം ഭക്തർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഭക്തിയും സ്നേഹവും അതിരുകളില്ലാത്തതാണെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക്. അഷ്ടമി രോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് കണ്ണനെ തൊഴുതുവണങ്ങാൻ 10,000-ക്കണക്കിന് ഭക്തരാണ് പുലർച്ചെ മുതൽ ക്ഷേത്രത്തിലെത്തുന്നത്. ജന്മാഷ്ടമി ദിനമായി ഇന്ന് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ 1,000-ത്തോളം ശോഭായാത്രകൾ സംഘടിപ്പിക്കും. മായവിട്ടുണരൂ, മാനവനായി വളരൂ എന്നതാണ് ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം. വിദ്യാർത്ഥികളെ ഉയരങ്ങളിലെത്തിച്ച് കുടുംബത്തിനും സ്കൂളിനും സമൂഹത്തിനും മുതൽക്കൂട്ടാവുന്ന രീതിയിലാണ് ഉയരെ വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തതെന്ന് മന്ത്രി കെ എ തുളസി. കല്ലാച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കാർഷിക സർവകലാശാലയുടെ ജനറൽ കൌൺസിലിലേക്ക് ഗവർണർ നടത്തിയ നാമനിർദ്ദേശത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി മന്ത്രി ടി സിദ്ദിഖ്. സർവകലാശാലയുടെ പ്രോ ചാൻസലർ എന്ന നിലയിൽ കൂടിയാലോചന നടത്താതെയാണ് നാമനിർദ്ദേശമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ലോക സാക്ഷരതാ ദിനത്തിന്റെ ഭാഗമായി ഉല്ലാസ് സാക്ഷരതാ പക്ഷാചരണത്തിന് കാസർഗോഡ് ജില്ലയിൽ തുടക്കം. രാജ്യത്തെ നിരക്ഷരത നീക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഉല്ലാസ്.

നമസ്തേ അനന്തപുരയിൽ. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക്. ചോദ്യം ഇതായിരുന്നു, 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിച്ച കായിക താരം ആരാണ്? ശരിയുത്തരം മീരാഭായ് ജാനു. ഭാരോദ്വഹന താരമായ ഇവർ ഒളിമ്പിക് മെഡൽ ജേതാവാണ്. ഈ ഗെയിംസിൽ ഇന്ത്യയുടെ ബാറ്റൺ ബെയററായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഒളിമ്പിക് മെഡൽ ജേതാവായ ബോക്സിംഗ് താരം ലെവ്ലിന ബോർഗോഹെയ്നാണ്.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
3: അതെ, മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഏറ്റെടുത്തോളൂ. ഒപ്പം സമ്മാനങ്ങളും.
4: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
3: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
4: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
5: ടിഎൻസി അപ്ലൈ.
6: ഈ സെപ്റ്റംബർ 5 പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ സാറ്റർഡേ സർപ്രൈസ് സെയിൽ വാഷിംഗ് മെഷീൻ ഒരു അപ്ഗ്രേഡ് കൊടുത്താലോ? വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഒരു ലോണ്ടറി ബാസ്കറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത്. 9,000 വരെ ക്യാഷ് ബാക്ക്, SBI കാർഡിന് 10,000 വരെ ഇൻസ്റ്റന്റ് ഡിസ്കൌണ്ട്, 888 രൂപ മുതൽ EMI, 000 ഫിനാൻസ്. അത് മാത്രമല്ല, 5,000+ വിജയികൾക്ക് കൊമ്പൻ സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളി ഏജൻസീസ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. സോ ഈ സാറ്റർഡേ നേരെ വിട്ടോ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക്.
7: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
8: ഇനി കാലം സാക്ഷി.
9: കഥകളി സംഗീതജ്ഞനായിരുന്ന കലാമണ്ഡലം ഹൈദരാലി 1946 സെപ്റ്റംബർ 5 തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്തുള്ള ഓട്ടുപാറയിൽ ജനിച്ചു. കുട്ടിക്കാലത്ത് സംഗീതത്തോട് താൽപര്യമുണ്ടായിരുന്ന ഹൈദരാലി ബാപ്പുട്ടി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 11 വയസ്സിൽ കലാമണ്ഡലത്തിൽ കഥകളി സംഗീത വിദ്യാർത്ഥിയായി. നീലകണ്ഠൻ നമ്പീശൻ, ശിവരാമൻ നായർ, കാവുങ്ങൽ മാധവ പണിക്കർ, കലാമണ്ഡലം ഗംഗാധരൻ തുടങ്ങിയവരിൽ നിന്നും കഥകളി സംഗീതം അഭ്യസിച്ചു. 1960 അരങ്ങേറ്റം. പിന്നീട് കളമശ്ശേരിയിലെ ഫാക്ട് സ്കൂളിൽ കഥകളി അധ്യാപകനായി. കലാമണ്ഡലത്തിൽ വിസിറ്റിംഗ് പ്രൊഫസറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. കലാമണ്ഡലം ശങ്കരൻ എമ്പ്രാന്തിരിക്കും വെൺമണി ഹരിദാസിനുമൊപ്പം കഥകളി സംഗീതം ജനപ്രിയമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. എഴുത്തുകാരൻ, ചിത്രകാരൻ എന്നീ നിലകളിലും കലാമണ്ഡലം ഹൈദരാലി കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഓർത്താൽ വിസ്മയം എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്. കഥകളി സംഗീതവും കർണാടക സംഗീതവും താരതമ്യപ്പെടുത്തിയുള്ള ഗവേഷണത്തിന് അദ്ദേഹത്തിന് കേന്ദ്ര മാനവശേഷി വിഭവ വകുപ്പിന്റെ ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. 2006 ജനുവരി 5 ഒരു കാർ അപകടത്തിൽ കലാമണ്ഡലം ഹൈദരാലി അന്തരിച്ചു.
10: സിനിമാ പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു രാഗത്തിന്റെ സത്ത് മാത്രം എടുത്ത് ചെയ്യുന്നതാണല്ലോ, അതിനോടൊരു എനിക്കൊരു പ്രതിവിധി ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എല്ലാം വെച്ച് അത് കുറച്ചും കൂടി മയപ്പെടുത്തി ആ റഫായിട്ടുള്ള ഭാഗങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് അങ്ങനെയൊക്കെ ഒരു ഉള്ളിൽ തോന്നിയത് FAC ട്ട് വന്നതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ പ്രോത്സാഹനം കൊണ്ടുമായിരുന്നു. പിന്നീട് നമ്മൾ ഈ എന്തെങ്കിലും ഒറ്റയ്ക്ക് ഒരേ എൻ്റെ ഒരു പൊന്നാനി പാട്ട് വരുമ്പോൾ ചിലതൊക്കെ ഉള്ളുകളൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നി.
11: അപ്പോൾ ഈ തരത്തിൽ ആദ്യമായിട്ട് മാറ്റം വരുത്തി ഏതെങ്കിലും ഭാഗങ്ങളൊന്നും ഓർക്കുന്നുണ്ടോ?
10: കോട്ടയം കഥകളിലൊന്നും ആരും ഒന്നും ചെയ്യാറില്ല. നളകീരതൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ പുന്നാകവരാളി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ പല പദങ്ങളും കഥകളിയിൽ എല്ലാ സിന്ധുപേരുമായിട്ടാണ് വരാറ്.

അപ്പം എനിക്ക് തോന്നി എന്നാൽ പ്യുവർ സിന്ധു ഗുരു ആയിക്കോളിയാണ്, എന്തിനാ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അതിനെ ഒരു മാറ്റം വരുത്തി.

0: പിന്നെ അപുത്രം ഇത്ര കാന്താരം. ഒരു സുപ്രഭാതത്തിൽ എനിക്ക് തോന്നിയതാ,
1: ഇന്ന് താലം സാക്ഷിയിൽ കേട്ടത് കലാമണ്ഡലം ഹൈദരാലിയുടെ ശബ്ദം.
2: നേരെ തിരുവനന്തപുരത്തേക്ക്, അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
3: ആരെ കാണാൻ പോവാ?
2: ഭഗവതിയെ കാണാൻ.
3: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
2: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തി ടിക്കറ്റിന്, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
3: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
4: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല, മാന തന്നെ. അവരുടെ സ്വർണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പറാണ്.
5: അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
6: അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
7: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.

ഇനി നമുക്ക് ചുറ്റും. ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 7 മണി വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാളയം മുതൽ കിഴക്കേക്കോട്ട വരെയാണ് ഗതാഗത നിയന്ത്രണം. തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണികൾക്കായി ഇന്ന് രാവിലെ 8 മണി മുതൽ നാളെ ഉച്ചയ്ക്ക് 2 മണി വരെ അടച്ചിടും. സെർവർ അറ്റകുറ്റപ്പണികൾ മൂലം ഇന്നും നാളെയും മറ്റന്നാളും വാട്ടർ അതോറിറ്റിയുടെ ഇ പേ, ഇ അബാക്കസ്, ഇ ടാപ്പ് സോഫ്റ്റ്വെയർ വഴിയുള്ള സേവനങ്ങൾ ലഭ്യമാകില്ല. ഈ ദിവസങ്ങളിൽ ഓൺലൈൻ പണമിടപാടുകളും നാളെ ക്യാഷ് കൌണ്ടർ സേവനങ്ങളും തടസ്സപ്പെടും. എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സ്കൂളുകളിലേക്കുള്ള 2026-27 വർഷത്തെ വിവിധ എം ടെക് പ്രോഗ്രാമുകളുടെ 3ാംഘട്ട പ്രൊവിഷണൽ അലോട്ട്മെന്റ് lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-232-4396-2-5603-27 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: AC യുടെ വിലയിൽ പ്രൈസ് ചാർജുമായി മൈജി
2: 1.5 to 2 എയർ കണ്ടീഷണറുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
1: ഡൌൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് AC ബ്രാൻഡും സ്വന്തമാക്കാം.
2: ഓരോ പർച്ചേസിലും 3,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകളും നേടാം.
1: September 6 വരെ ടീം സപ്ലൈ.
3: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
4: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
3: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
4: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
3: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
4: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
5: ഫോൺ ഞാൻ പറയാം,
3: എന്നാ പറയാം.
5: 90 72 503 503.

0: റഫീഖ് അഹമ്മദ് രചിച്ച എം ജയചന്ദ്രൻ സംഗീതം നൽകി ശ്രേയ ഘോഷാൽ പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം സ്വപ്ന സഞ്ചാരി.
1: MRT ഹോം നീഡ്സ് ചെയ്ത കിച്ചൺ എസൻഷ്യൽസ് വാങ്ങിയപ്പോ എനിക്ക് എത്ര രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്നറിയാമോ? ഞാൻ മാനുവിന്റെ കല്യാണത്തിനുള്ള ഗിഫ്റ്റും കൂടി
2: വാങ്ങി. MRT ഹോം നീഡ്സിൽ നിന്നും 25,000 അതിന് മുകളിലോ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്, കപ്പിൾസിന് ലഭിക്കും സർപ്രൈസ് ഗിഫ്റ്റും. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ് മെയിൻ റോഡ് ചാല.
3: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.

0: ആര്യൻ എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം രചിച്ച് രഘുകുമാർ ഈണം നൽകി. എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ് കേട്ടത്.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
2: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
5: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
4: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
5: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
6: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
7: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
8: നോവൽ സഞ്ചാരം.
9: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
10: ഒരു ദിവസം സുലൈമാൻ ഭാര്യയോട് പറഞ്ഞു, കോഴിക്കോട്ട് പുതുതായി ഒരു കമ്പനി തുറക്കുന്നുണ്ടത്രേ. ആര്യ തെക്കുന്നു വന്നവരാണ്, വലിയ പണക്കാരാണ്. അറിയോ, പണ്ട് അതിന് അവർക്ക് ധാരാളം വിറക് വേണം, അത് കൊടുക്കാൻ ഏർപ്പാട് ചെയ്താലോ. തരക്കേടില്ല, പക്കെങ്കിൽ ഞമ്മടെ കായി തേരുത്. അങ്ങനെ സുലൈമാൻ കമ്പനിക്ക് വിറക് വിൽക്കുന്ന കരാറുകളിൽ ഏർപ്പെട്ടു. അതോടെ കമ്പോളപ്പണി നിർത്തുകയും ചെയ്തു. കാലം വളരെ മെച്ചമുള്ളതായിരുന്നില്ല. സൂക്ഷിച്ച് വ്യാപാരം ചെയ്തില്ലെങ്കിൽ നഷ്ടം പറ്റും. എന്നിട്ടും സുലൈമാൻ ലാഭമുണ്ടാക്കി. ശ്രദ്ധയും ഇടപാടിലുള്ള മര്യാദയുമാണ് അയാളെ രക്ഷപ്പെടുത്തിയത്. പതുക്കെ പതുക്കെ രണ്ട് മൂന്ന് നല്ല കമ്പനികളെ കൂടി പിടികിട്ടി. അതോടെ ബാങ്കിലെ സംഖ്യ കനം കൂടുകയും ചെയ്തു. 1936-37 കാലത്തേക്ക് അയാൾക്കൊരു സ്ഥിതിയായി കഴിഞ്ഞിരുന്നു. സ്വന്തം പറമ്പും വീടുമായി, മരത്തടി കച്ചവടത്തിൽ ചെറിയൊരു പങ്കാളിത്തവും. വീട്ടിൽ സമൃദ്ധിയുടെ പൊളുപ്പുണ്ടായിരുന്നില്ല. മകൾക്ക് 3 കൂട്ട് ഉടുപ്പ് വരെ ഖദീജ അനുവദിച്ചിരുന്നു. പൊന്നിൻ പണ്ടങ്ങൾ കുറച്ച് തീർപ്പിച്ചു. മൂത്ത മകൻ സ്കൂളിൽ പോകും, അത് സുലൈമാന്റെ ആജ്ഞയായിരുന്നു. രണ്ടാമത്തെ മകൻ ആദ്യത്തേവനെ അനുഗമിച്ചു. അപ്പോഴും ചായപ്പീടിക നിലനിന്നു. ആ കച്ചവടം മതിയാക്കണമെന്നുണ്ടായിരുന്നു സുലൈമാന്. വേലക്കാരെ വച്ചാണ് ഇന്നത് നടത്തുന്നത്. പക്ഷെ കച്ചവടം തുടരണമെന്നുണ്ടായിരുന്നു ഖദീജയ്ക്ക്. ആ പീടികയുടെ കടിഞ്ഞാൻ

0: മുഴുവൻ കയ്യിലമർത്തിപ്പിടിച്ചുകൊണ്ട് ഖദീജ പറഞ്ഞു, ഈ കുതിരമേൽ കയറിട്ടാ ഞമ്മള് ഇബൈയൊക്കെ ചുറ്റിയത്. ഇപ്പോ വെച്ച് ആ കുതിരനെ വിട്ടൂടാ. അവൾ തുടർന്നു, കടപേര് മറന്നൂടാ, മറന്നാല് മരം മുറിഞ്ഞു. ഇത് കേട്ടപ്പോൾ സുലൈമാൻ ഒന്ന് പുഞ്ചിരിക്കൊണ്ടു. അയാൾ ഒന്നും പറഞ്ഞില്ല. നടക്കട്ടെ, അവൾക്കു വേണ്ടി എന്തെല്ലാം ചെയ്തിരിക്കുന്നു, കൂട്ടത്തിൽ ഇതും നടക്കട്ടെ. അന്ന് വൈകുന്നേരം കമ്പനി കണക്കൊക്കെ ശരിപ്പെടുത്തിയതിനു ശേഷം സുലൈമാൻ പുറത്തേക്കിറങ്ങി കടുപ്പമുള്ള ഒരു ചായ കുടിച്ചു. തടിയൊന്ന് വിയർത്തപ്പോൾ കടപ്പുറത്തൊന്ന് നടന്നു വരാമെന്ന് കരുതി. അയാൾ നടക്കുമ്പോൾ തലയിൽ കെട്ടിയ കസവുമുണ്ടിന്റെ തലപ്പ് കാറ്റിൽ പാറിക്കളിച്ചു. താളത്തിൽ നടന്നുപോകുന്ന ഒരു പൂവൻ കോഴിയുടെ മട്ടുണ്ട് അയാൾക്ക്. ചുകന്നു വീർത്ത സൂര്യൻ കടലിനടിയിലേക്ക് താഴുകയാണ്. പ്രപഞ്ചത്തിന്റെ മുഖം കരുവാളിക്കുന്നു. ഇരുട്ട് ചുറ്റും പതുക്കെ തഴച്ചുകൂടുന്നു. എന്തെന്നില്ലാത്ത ഒരു വിഷാദം സുലൈമാന്റെ ഹൃദയത്തിലേക്ക് കടന്നുവന്നു. കാരണമൊന്നുമില്ല, ഒരു ദുഃഖം. സുഖത്തിന്റെ ഏതു പിച്ചകക്കാട്ടിലും അടിയിലൊരു വിഷഭണം ഉറങ്ങിക്കിടക്കുന്നുണ്ടോ? അയാൾ അതിനെപ്പറ്റി ഏറെ നേരം ആലോചിക്കാതെ കടലോരത്തിലൂടെ വടക്കോട്ട് വെച്ചടിച്ചു. കാലിനടിയിൽ പൂഴികിടന്ന് കുഴയുകയാണ്. കുറേ ദൂരം നടന്നപ്പോൾ കടലിനഭിമുഖമായി ഒരിടത്തിരുന്നു. അവിടെ വിജനമാണ്. ദൂരെ വല ശരിപ്പെടുത്തുന്നവരുടെ രൂപങ്ങൾ മങ്ങിയ നിഴൽ പോലെ കാണാം. എന്തിനെ അയാൾ അവിടെ ഇരുന്നതെന്ന് നിശ്ചയമില്ല. കൂടെ കൂടെ ഏകാന്തതയുടെ ഗുഹയ്ക്കുള്ളിൽ പോയി തന്നെ തന്നെ നോക്കിക്കാണാനുള്ള സഹജ അവബോധമെന്നതിലധികം ഒന്നും പറയാനില്ല.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: സമയം 8 മണി കഴിഞ്ഞ 35 മിനിറ്റ്. ഇപ്പോൾ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
5: ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഹോൾസെയിലേഴ്സ് ആയ തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ നിന്ന് ഈ ഓണം പൊന്നോണമാക്കാം.
6: കൈനിറയെ സമ്മാനങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും. ഒരു പവൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഓണപ്പുടവ സമ്മാനവും മറ്റനേകം സമ്മാനങ്ങളും. ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 6 വരെ.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ജംഗ്ഷൻ ഇളംകുളം ശ്രീകാര്യം മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
3: പ്രിയ ശ്രോതാക്കളെ, ഗോപികയ്ക്ക് കണ്ണനോടുള്ള പ്രണയവും ഭക്തിയും ആത്മസമർപ്പണവും ആവിഷ്കരിക്കുന്ന ഗാനങ്ങളാണ് ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ. ആദ്യ ഗാനം ദീപസ്തംഭം മഹാശ്വര്യം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയത് യൂസഫലി കേച്ചിരിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

0: ഗോപികയ്ക്ക് കണ്ണനോടുള്ള പ്രണയവും ഭക്തിയും ആത്മസമർപ്പണവും ആവിഷ്കരിക്കുന്ന ഗാനങ്ങളാണ് ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ കേട്ടത്.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ടിവിയുടെ വിലയിൽ ഒരു ചലഞ്ച്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ചുമായി മൈ ജെ.
6: ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ.
7: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജെ ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
6: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
7: ജി എം സി അപ്ലൈ.
8: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
9: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
10: ഇന്നീ പരിപാടിയിൽ യോഗയെ മറ്റു വ്യായാമങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
11: എല്ലാ വ്യായാമങ്ങൾക്കും അതിന്റേതായ പ്രാധാന്യമുണ്ട്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് മറ്റു വ്യായാമങ്ങളിൽ നിന്നും യോഗയ്ക്ക് എന്താണ് വ്യത്യാസം. യോഗ സ്ഥൂല ശരീരത്തിനും സൂക്ഷ്മ ശരീരത്തിനും കാരണ ശരീരത്തിനും ഗുണം ചെയ്യുന്നുണ്ട്. മറ്റു മിക്കതും സ്ഥൂല ശരീരത്തെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. യോഗ പ്രാണശക്തിയെ സ്വീകരിക്കാനും അവ ശരീരത്തിലെ സൂക്ഷ്മ ചക്രങ്ങളെ ഉത്തേജിപ്പിച്ച് ഉണർവും ഉന്മേഷവും പകരുന്നുണ്ട്. ചില കഠിന വ്യായാമങ്ങൾ ഊർജം നഷ്ടപ്പെടുത്തുന്നു, ചിലപ്പോൾ ഹൃദയസ്തംഭനം വരെ ഉണ്ടായേക്കാം. യോഗ ശരീരത്തിന് സൗഖ്യം പ്രദാനം ചെയ്യുന്നു. മറ്റു ചില കഠിന വ്യായാമങ്ങൾ ശരീരത്തിന്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടുത്തുന്നു, സന്ധികളുടെ തേയ്മാനം വർദ്ധിപ്പിക്കുന്നു. യോഗയിലൂടെ ശരീരത്തിന് വഴക്കമുണ്ടാവുന്നു. ചില കഠിന വ്യായാമങ്ങൾ മൂലം ശരീരം അയവില്ലാതെയാവുകയാണ് ചെയ്യുന്നത്. യോഗയിലൂടെ നാഡീവ്യവസ്ഥയും അന്തസ്രായ വ്യവസ്ഥയും ഉത്തേജിപ്പിക്കുന്നുണ്ട്. യോഗ ശരീരത്തിന് ദോഷകരമായ വസ്തുക്കളെ നീക്കം ചെയ്യുന്നു. സൂര്യ നമസ്കാരമൊക്കെ അതിന് പ്രത്യക്ഷമായ ഉദാഹരണങ്ങളാണ്. യോഗയിൽ ശ്വസന പ്രക്രിയയിൽ വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്വാസകോശം പരമാവധി വികസിക്കുകയും പ്രാണശക്തി പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മറ്റു വ്യായാമം

0: വ്യായാമങ്ങളിൽ പ്രാണശക്തിക്ക് അത്ര പ്രാധാന്യം നൽകുന്നില്ല. യോഗയിലൂടെ ശരീരവും മനസ്സും പുഷ്ടിപ്പെടുന്നു, ശരീരത്തിന്റെ സ്വാഭാവിക ഭംഗി നിലനിർത്തുന്നു, മനോനിയന്ത്രണം സാധ്യമാകുന്നു, ജീവിതശൈലി രോഗങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കാം, രക്തചംക്രമണ വ്യവസ്ഥ മെച്ചപ്പെടുന്നു, ശരീരത്തിലെ പേശികളെ മാത്രമല്ല ആന്തരിക അവയവങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്, മാനസിക ശക്തി വർദ്ധിപ്പിക്കുകയും നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്യുന്നു. മനസ്സിനെ സ്വാധീനിക്കുന്ന വ്യായാമ രീതികൾ മറ്റു ഇടങ്ങളിൽ കുറവാണ്. യോഗയിലൂടെ സ്വസ്ഥതയും ഊർജ്ജസ്വലതയും ലാഘവത്വവും അനുഭവപ്പെടുന്നു. കുറച്ച് സമയം കൊണ്ട് തന്നെ കൂടുതൽ ഫലമുണ്ടാകുന്നു. മനോജന്യ രോഗങ്ങളെ പ്രതിരോധിക്കുന്നു. മറ്റു വ്യായാമങ്ങളിൽ അത്തരം പരിശീലനങ്ങൾ കുറവാണ്. മറ്റു വ്യായാമങ്ങളെ അപേക്ഷിച്ച് യോഗ ചെയ്യുവാൻ ധാരാളം ഉപകരണങ്ങൾ ആവശ്യമില്ല. കുറച്ച് സ്ഥലം കൊണ്ട് തന്നെ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം. എല്ലാ പ്രായക്കാർക്കും യോഗ ചെയ്യാം. മാനസിക നില മെച്ചപ്പെടുത്തുവാനും നല്ല ഒരു സമൂഹം കെട്ടിപ്പടുത്തുവാനും യോഗ ഉപകരിക്കുന്നുണ്ട്. യോഗ ഏത് കാലാവസ്ഥയിലും ചെയ്യാം. അവനവനിൽ അന്തർലീനമായ സർഗാത്മക കഴിവുകളെയും മനുഷ്യത്വത്തെയും കണ്ടെത്തി സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ യോഗ സഹായിക്കുന്നു. യോഗയിലൂടെ ആത്മസാക്ഷാത്കാരം സാധ്യമാകുന്നു, മനുഷ്യനെ മനുഷ്യത്വം ഉള്ളവനാക്കുന്നു. ഒപ്പം എല്ലാ യോഗകൾക്കും എല്ലാ വ്യായാമ മുറകൾക്കും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.
1: യോഗയെ മറ്റു വ്യായാമങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജുജി.
2: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
3: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുക വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
4: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
5: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
6: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
5: ആഘോഷം തുടങ്ങിയല്ലേ.
6: യെസ്, 1000 സമ്മാനങ്ങൾ, 20 cars, 25 scooters, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
7: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
9: 2 പവനിക്കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st prize ടാറ്റാ ടിയാഗോ കാർ. 2nd prize TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3rd prize ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും.
10: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.

വെട്ടം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ് കേട്ടത്. ബി ആർ പ്രസാദിന്റെ വരികൾ, ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം. ഇനി ഒരു ഗാനം കൂടി, അനുരാഗം എന്ന ചിത്രത്തിന് വേണ്ടി വിധു പ്രതാപും മൃദുല വാര്യരും പാടിയത്. ടിറ്റു തങ്കച്ചന്റെ വരികൾ, ജോയൽ ജോണിന്റെ സംഗീതം.

ഇന്നത്തെ നമസ്തേ അനന്തപുരി സമാപിക്കുന്നു. പുതുമയാർന്ന പരിപാടികളും വാർത്തകളും വിശേഷങ്ങളും മധുര ഗാനങ്ങളും ഒക്കെയായി നമസ്തേ അനന്തപുരി വീണ്ടും എത്തും നാളെ രാവിലെ. ഇന്ന് നമസ്തേ അനന്തപുരിയുമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ധന്യരാജ്.

0: എയർ കണ്ടീഷണറുകൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
1: ഡൌൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് AC ബ്രാൻഡും സ്വന്തമാക്കാം.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
1: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 6 വരെ. TNC apply.
2: ഉന്നത വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. UGC അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.

0: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈ ജി ഓരോ ടിവി പർച്ചേസിലും 5000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ.
1: 43 ഇഞ്ച് ടിവി വെറും 11,999 രൂപ മാത്രം.
0: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം. TNC apply.
2: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
2: എവിടുന്ന് വാങ്ങിക്കണം?
1: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
2: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
1: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: എന്നാ മൈ ജി തന്നെ പോവാം.
1: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല.

0: നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

ഗാനോപഹാരത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് ഗാനോപഹാരത്തിൽ 2001 മുതൽ 2010 വരെയുള്ള കാലയളവിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ചില ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം നിവേദ്യം എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും ശ്വേതയും പാടിയത്, എ കെ ലോഹിതദാസിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: വെറും 10,499 രൂപയ്ക്ക് റെഫ്രിജറേറ്റർ എവിടെ കിട്ടും?
1: മൈജിയിൽ കിട്ടും.
2: മൈജി പ്രൈസ് ചലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോൾ തുടരുന്നു.
2: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
4: ഓരോ ബാങ്കിലും വെവ്വേറെ പേപ്പേഴ്സ്. ഒരു ചാവി ഉണ്ടായിരുന്നെങ്കിൽ.
5: ഉണ്ടല്ലോ അച്ഛാ, CKYC ID.
4: CKYC എന്ന് വെച്ചാ?
5: ബാങ്ക് നിങ്ങളുടെ KYC വിവരങ്ങൾ CKYC രജിസ്റ്ററിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും 14-digit ഒരു പ്രത്യേക CKYC ID. ഇത് എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ഉപയോഗിക്കാം. ഒരിടത്ത് KYC അപ്ഡേറ്റ് ചെയ്താൽ ബാക്കി ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും അപ്ഡേറ്റ് ആകും.
4: വാ, RBI പറയുന്നു.
5: KYC സുരക്ഷിതമായ ബാങ്കിങ്ങിനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്.
6: അങ്ങനെ ഓണം വെക്കേഷനും കഴിഞ്ഞു. പക്ഷെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സുകൾ ഇങ്ങനെ കുന്നുകൂടി ഇരിക്കല്ലേ. വിഷമിക്കണ്ട, ഈ ശനിയാഴ്ച ഫിട്ടാപ്പലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് ഉഗ്രൻ ഓഫർ ഉണ്ട്. പിന്നെ എല്ലാ വാഷിംഗ് മെഷീൻ പെർച്ചേസിനും ലോണ്ടറി ബാസ്കറ്റ് ഫ്രീ. കൂടാതെ 80,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്. പിന്നെ ഫിട്ടാപ്പലിൽ കൊമ്പൻ ഓഫറിൽ 5,000-ൽ അധികം പേർക്ക് ഉഗ്രൻ സമ്മാനങ്ങളും.
7: ഫിട്ടാപ്പലിൽ ഏജൻസീസ്.
8: ഗാനുപഹാരത്തിലെ അടുത്ത ഗാനം ദേശം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് രാജാമണി ഈണം നൽകി ചിത്രപാടിയത്.

0: മൊബൈൽ മുതൽ ഹോം പ്ലാൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
1: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച് മൈജി പ്രൈസ് ചാലഞ്ച്.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
1: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: ടിഎൻസി അപ്ലൈ.
2: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക ഒടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്.
3: വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30
4: പ്രായോജകർ.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
6: വർണ്ണ കാഴ്ചകൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത് യൂസഫലി കേച്ചരുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ജന്മാഷ്ടമി ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് ആശംസ നേർന്നു. ശ്രീകൃഷ്ണന്റെ ജീവിതകഥയും സന്ദേശങ്ങളും ഇന്ത്യൻ സംസ്കാരത്തിനും തത്വചിന്തയ്ക്കും ഊർജ്ജം പകരുന്നവയാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ISRO EOS-5 വിജയകരമായ വിക്ഷേപണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയുടെ സവിശേഷതയായ മികവ്, നൂതനാശയങ്ങൾ, വളർന്നുവരുന്ന ശേഷി എന്നിവയുടെ പ്രതിഫലനമാണ് വിക്ഷേപണമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വനാതിർത്തി നിർണയത്തിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കി 98 വില്ലേജുകളിലായി 8,590 ചതുരശ്ര കിലോമീറ്ററായി അതിർത്തി പരിമിതപ്പെടുത്തണമെന്നാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. IIMലെ റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാല കേരളത്തിന് മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. രണ്ടാം തവണയാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നതെന്നും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് ഉപകാരപ്പെടുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. തെരുവുനായ വിഷയത്തിൽ ഗ്രാമപഞ്ചായത്തുകളിൽ അതീവ ജാഗ്രത അനിവാര്യമാണെന്ന് മന്ത്രി KM ഷാജി. വയനാട് പടിഞ്ഞാറത്തറ ആനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തിന്റെ തദ്ദേശീയ യുദ്ധവിമാന പദ്ധതി Tejas MK-1A കരുത്തു പകരാൻ GE Aerospace. 3 എഞ്ചിനുകൾ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന് കൈമാറി. 99 എഞ്ചിനുകൾ ലഭ്യമാക്കാൻ 2021 ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സും GE Aerospace കരാറുണ്ടാക്കിയിരുന്നു. ഇന്നലെ തിരുവനന്തപുരത്ത് അന്തരിച്ച മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഭീമാപള്ളി റഷീദിന്റെ ഖബറടക്കം ഉച്ചകഴിഞ്ഞ് നടത്തും. UDF ജില്ലാ കൺവീനർ കൂടിയായ റഷീദ്, ലീഗ് സംസ്ഥാന സെക്രട്ടറി, ജില്ലാ ജനറൽ സെക്രട്ടറി, KEL, ഹോർട്ടികോർപ്പ്, സിഡ്കോ എന്നിവയുടെ ചെയർമാൻ പദവിയും വഹിച്ചിട്ടുണ്ട്. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് ഇന്ന് ഹോങ്കോങ്ങിന്റെ ലീ ചെക് യുവിനെ നേരിടും. ഇന്നലെ കാനഡയുടെ വിക്ടർ ലായിയെ നേരിട്ട് സെറ്റുകൾക്ക് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയിരുന്നു. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 11 മണിക്ക്.

0: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: സഞ്ചാരി.

0: സഞ്ചാരിയുടെ ഈ അധ്യായത്തിൽ നിങ്ങളെ ഏവരെയും ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് തിരുവനന്തപുരത്തെ ചരിത്ര പ്രസിദ്ധമായ കൊട്ടാരങ്ങളിലൊന്നായ കോയിക്കൽ കൊട്ടാരത്തിലേക്കാണ്. തിരുവനന്തപുരത്ത് നെടുമങ്ങാടാണ് നമ്മുടെ കോയിക്കൽ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഈ കൊട്ടാരത്തിന് നിരവധി പ്രത്യേകതകളാണുള്ളത്. വഞ്ചിയുടെ ആകൃതിയിലുള്ള മേൽക്കൂര വളരെ ആകർഷകമാണ്. ഈ കൊട്ടാരത്തിന് രണ്ട് നിലകളാണുള്ളത്. നടുമുറ്റത്ത് നോക്കിയാൽ നമുക്ക് കാണാം കരിങ്കൽ പാകിയിട്ടുണ്ട്. അതുകൂടാതെ ചുറ്റുമുള്ള വരാന്തയുടെ നാല് വശങ്ങളിലും മനോഹരമായി കൊത്തിയ കരിങ്കൽ തൂണുകളുണ്ട്. കോയിക്കൽ കൊട്ടാരം പുരാവസ്തുക്കളാൽ സമ്പന്നമാണ്. ഇവിടെ ധാരാളം സന്ദർശകർ പുരാവസ്തുക്കൾ കാണാനും അതുപോലെ തന്നെ ഈ കൊട്ടാരത്തിന്റെ ഭംഗി ആസ്വദിക്കാനുമായി എത്തുന്നുണ്ട്. കൊട്ടാരത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഇവിടുത്തെ ക്ലർക്കായ രാജേഷ് കുമാർ സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം.
1: 1677 മുതൽ 1684 വരെ ഉമ്മൻമറാണി താമസിച്ച് ഭരണം നടത്തിയിരുന്ന ഒരു കൊട്ടാരം. വേണാട് രാജവംശത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കൊട്ടാരങ്ങളിലൊന്നാണ് ഈ കോയിക്കൽ കൊട്ടാരം. വേണാട് രാജവംശത്തിൽ നാല് താവഴികളുണ്ട്. അതിലൊരു പെട്ട ഒരു താവഴിയാണ് പേരകം. ആ പേരക താവഴിയിലെ റാണിയായിരുന്നു ഉമ്മൻമറാണി. ഉമ്മൻമറാണി ഇവിടെ ഈ കൊട്ടാരത്തിൽ 7 വർഷം ഇവിടെ താമസിച്ച് ഭരണം നടത്തിയിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ കാലഘട്ടത്തിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. പക്ഷെ ഉമ്മൻമറാണിയാണ് ഈ കൊട്ടാരം നിർമ്മിച്ചതെന്നുള്ളതിന് ചരിത്ര രേഖകളൊന്നും ലഭ്യമല്ല. ഈ ശരിക്കും ഇതൊരു നെടുവൻ കാട് എന്ന് പറഞ്ഞ ഒരു കാടായിരുന്ന സ്ഥലമാണ്. ഉമ്മൻമറാണി ഇവിടെ ഭരണം നടത്താൻ വേണ്ടി ഇവിടെ വന്ന സമയത്ത് ഈ കൊട്ടാരം നിർമ്മിക്കുക, ഈ കൊട്ടാരത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇവിടെ ഒരു ടൌൺഷിപ്പ് ഫോം ചെയ്യുകയും ചെയ്തു. പല വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് അവരുടെ ആരാധനാലയങ്ങള് ശ്മശാനങ്ങള് ഒക്കെ ഇവിടെ നിർമ്മിച്ച് അവരുടെ സെറ്റിൽമെന്റ് ചുറ്റുവട്ടം ഉണ്ടാക്കി. ശരിക്കും നെടുമങ്ങാട് എന്ന് പറഞ്ഞ പട്ടണം രൂപം കൊണ്ടത് തന്നെ കോയിക്കൽ കൊട്ടാരത്തെ അടിസ്ഥാനമാക്കിയാണ്. അവസാനം താമസിച്ചിരുന്നത് സ്വാതിരുന്നാളിന്റെ അമ്മയായ സേതുലക്ഷ്മിബായിയാണ്. കൊട്ടാരം നട്ട് രാജഭരണമൊക്കെ അവസാനിച്ച് ജനാധിപത്യ ഭരണം വന്ന സമയത്ത് ഇതിന്റെ ഉടമസ്ഥാവകാശം ദേവസ്വം ബോർഡിന്റെ കയ്യിലായിരുന്നു. തൊട്ടടുത്തൊരു മഹാദേവ ക്ഷേത്രം ഉണ്ട്, അർത്ഥനാരീശ്വര ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ ഉൾപ്പെടെയുള്ള ഉടമസ്ഥാവകാശം ദേവസ്വം ബോർഡിനായിരുന്നു. 1979 ഒരു സർക്കാർ വിജ്ഞാപന പ്രകാരം 1 ഏക്കർ 93 സെന്റ് വരുന്ന ഈ സ്ഥലം കൊട്ടാരവും ചുറ്റും ഉള്ള വസ്തുക്കളും കൂടെ ചേർത്ത് പുരാവസ്തു വകുപ്പിന് നൽകുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ കൊട്ടാരത്തിലെ ഒരു ഫോക്ലോർ ആൻഡ് ന്യൂമിസ്മാറ്റിക് മ്യൂസിയം റിസർച്ച് സെന്റർ ഉൾപ്പെടെ ആയിട്ട് മാറ്റിയാണ് ചെയ്തത്. അങ്ങനെ ഒരു മ്യൂസിയം പ്രവർത്തിച്ചു വരികയായിരുന്നു. 2014 റിനോവേഷന് വേണ്ടി വീണ്ടും അടച്ചിട്ടു. 2018 May 30 റിനോവേഷന് ശേഷം ഇന്നത്തെ രീതിയിലുള്ള ആധുനിക രീതി ഒരു ഇന്റഗ്രേറ്റഡ് മ്യൂസിയം ആയിട്ട് ഇത് പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോൾ പുരാവസ്തു വകുപ്പിന്റെ ഏറ്റവും നല്ല കൊട്ടാരങ്ങളിൽ ഒന്നാണ് ഇത്. പ്രകൃതിയും മനുഷ്യനും എന്ന് തുടങ്ങി ആ സങ്കല്പത്തിലൂടെയാണ് ഓരോ ഗാലറികളിലായിട്ട് പുരാവസ്തുക്കൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന പുരാവസ്തുക്കൾ ഒന്നും തന്നെയും ഇവിടെ നിന്ന് കിട്ടിയതല്ല, പുരാവസ്തു വകുപ്പ് കളക്ട് ചെയ്തിട്ടുള്ളതാണ്.
0: ഇതിൽ ഈ Space 1 Space 2 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റൂംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ പർട്ടിക്കുലർ തീമിൽ, അപ്പൊ അത് എന്തൊക്കെയാണെന്ന് പറയാം.
1: മനുഷ്യൻ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച ആദിമ മനുഷ്യന്റെ കാലഘട്ടം മുതലുള്ള തുടങ്ങുന്നത്. ഫസ്റ്റ് ഗാലറിയിൽ നമ്മൾ ആദിവാസികൾ ഉപയോഗിച്ചിരുന്ന അമ്പും വില്ലും അങ്ങനെയുള്ളതൊക്കെയാണ്. മീൻ പിടിക്കാൻ വേണ്ടിട്ട് ഉപയോഗിച്ചിരുന്ന ഒറ്റാല്, തെറ്റാലി, അത് കഴിഞ്ഞിട്ട് ഊരാക്കൊടുക്കൊണ്ട് പഴയ കാലത്തെ ഒരു വിനോദ ഉപാധിയാണ്. പിന്നെ മരവുരി, പിന്നെ ആശയവിനിമയത്തിന് വേണ്ടി ആദിവാസികൾ ഉപയോഗിച്ചിരുന്ന വിവിധ കെട്ടുകൾ. ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന 10 ആയ കെട്ടും 3 കെട്ടുമാണ്. ശുഭകരമായ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി 10 ആയ കെട്ടും, അശുഭകരമായ കാര്യങ്ങൾ മറ്റൊരു ഗോത്രത്തിന് അറിയിക്കാൻ വേണ്ടിയിട്ട് 3 കെട്ട്. അത് കഴിഞ്ഞിട്ട് തേൻകുറ്റി, വിത്തുകുറ്റിയോ, പിന്നെ ഒരു ചക്കിമുക്കി എന്നൊരു പ്രത്യേക സാധനമുണ്ട്, തീപ്പെട്ടിക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഈ ഒലട്ടി മരത്തിന്റെ ഓലയിലുണ്ടാവുന്ന ചീകിയെടുത്ത് അതിനെ ഉണക്കി ഇതിനകത്ത് നിറയ്ക്കുക ചെയ്യണം. കല്ലുരസി തീപ്പൊരി ഉണ്ടാക്കി ഇതിൽ പിടിപ്പിച്ചിട്ട് അത് അടച്ചു വെക്കുമ്പോൾ അത് അവിടെ ഇരുന്ന് നീറിയിരിക്കും. ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ആ രീതിയിൽ ഉപയോഗിക്കുന്ന ചക്കിമുക്കി, അതൊക്കെയാണ് ആദ്യത്തെ കലറി.

0: നമ്മൾ നിൽക്കുന്നത് സ്പേസ് ടൂവിലാണ്. ഇവിടത്തെ കാഴ്ചകൾ എന്താണെന്ന് പറഞ്ഞു തരും.
1: മനുഷ്യൻ അടുത്ത ഘട്ടത്തിലേക്ക് കടന്ന് മനുഷ്യന്റെ ചില ജീവിതത്തെ കുറിച്ചാണ്. ഊന്നുവടികൾ, വീശറികൾ, പിന്നെ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ഇന്നത്തെ ടോർച്ചും സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ആ സമയത്ത് പുറത്ത് വെളിച്ചത്തിന് വേണ്ടി ഒരു പാണി വിളക്ക് ഉപയോഗിച്ചു. പിന്നെ മെതിയടി, നേർച്ച തൊട്ടിലാണ്. പിന്നെ ചാട്, ഇപ്പൊ നമ്മൾ വാക്കർ ഉപയോഗിക്കുന്നത് പോലെ കുഞ്ഞുങ്ങൾക്ക് നടക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചാടാണത്. കുഞ്ഞുങ്ങളെ കിടത്തി കുളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാള, മരത്തിലുള്ള ഇതുപോലെ നിർമ്മിച്ചിട്ട് അതിന് പറയുന്ന പേര് മരപ്പാള എന്ന് തന്നെയാണ്. വെള്ളം കൊരാൻ വേണ്ടിട്ട് ഉപയോഗിച്ചിരുന്ന മരക്കപ്പിയാണ്. ഇത് ആട്ടുകല്ലും കുഴവിയാണ്. ഇത് തിരുവ, പയറു പോലുള്ള ധാന്യങ്ങൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ് തിരുവക്കല്ല് ഉപയോഗിക്കുക. തടിയിലുള്ള ധാന്യമുള്ള ഉരലും ഇലക്കയാണിത്. അച്ചാർ ഭരണിയാണ്. പഴയ കൂട്ടുകുടുംബങ്ങളിൽ ഒരുപാട് അംഗങ്ങളുണ്ടാവും, അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും വലിയ അച്ചാർ ഭരണിയൊക്കെ ഉപയോഗിക്കും. ഇത് ഔഷധ ഭരണികളാണ്. അങ്ങാടിക്കടകളിൽ ഇഷ്ടം ലേഖ അതുപോലുള്ള മരുന്നുകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഔഷധ ഭരണികൾ. ആഹാരം പാകം ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിച്ചിരുന്ന കൽച്ചട്ടികളാണ്. ഔഷധങ്ങളായിട്ട് ആവി പിടിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ആവിച്ചട്ടി. അതുപോലെ തന്നെ കുഴിയമ്മിയാണ്. കുഴിയമ്മി ഔഷധങ്ങൾ അരയ്ക്കാൻ, മരുന്ന് അരയ്ക്കാൻ വേണ്ടിട്ട് ഉപയോഗിച്ചിരുന്നതാണ് കുഴിയമ്മി. അടുത്തത് തൈര് പറയാണ്. തടിയിൽ നിർമ്മിച്ചതാണ്. തൈര് പറയാന്റെ മത്വമാണുള്ളത്. തൈര് കടഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സംഭാരത്തോണികളാണ്. വിശ്രമിക്കുന്ന സ്ഥലത്ത് അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് സംഭാരങ്ങൾ നിർമ്മിച്ചിരിക്കുക. തോണിയുടെ ഷേപ്പിൽ നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതിന് സംഭാരത്തോണി എന്ന് പറയുന്നത്. ഇത് എണ്ണക്കുടങ്ങളാണ്. കയറിട്ട് വരിഞ്ഞതാണ്. മണ്ണിൽ നിർമ്മിച്ചൊക്കെയാണ്.
0: സ്പേസ് ടൂവിൽ തന്നെ നടുത്തളത്തില് മനോഹരമായിട്ടുള്ള ഒരു കൽക്കുഴൽ കാണാൻ പറ്റും.
1: കൽക്കുഴലിന്റെ പ്രത്യേകത, നമ്മുടെ ഇതുപോലുള്ള കൊട്ടാരങ്ങളുടെയൊക്കെ മുകളിലത്തെ നിലയിൽ താഴേക്കുള്ള ഡ്രൈനേജ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. റിംഗിന്റെ രൂപത്തിലുള്ള കല്ലുകളാണ്. ബേസിലുള്ള കല്ല് അവിടെ വീതി കൂടുതലും, ഇവിടെ മുകളിലോട്ട് വരുന്നവർ വീതി കുറവാണ്. പക്ഷെ അകത്തുള്ള പൈപ്പ് ഹോള് ഒരേ അളവിലുള്ളതാണ്. ഇതിനിടയിൽ സിമെന്റ് കൂട്ടുപോലെ സുർക്കി മിശ്രം വെച്ച് ജോയിൻ ചെയ്യിച്ചിട്ട് ചുവരുകളോട് ചേർന്നോ ചുവരുകൾക്ക് അകത്തുമാണ് ഇത് സ്ഥാപിക്കുക. ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് കർണസൂത്രം എന്ന് പറഞ്ഞ വാസ്തുവിദ്യ പ്രകാരമാണ്. ഇപ്പൊ കർണസൂത്ര ജനലാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ഒരു എയർ സർക്കുലേഷൻ, എയർ ഇതുവഴി പാസ് ചെയ്ത് പോകുന്ന ചുവരിന് പ്രത്യേകതയുണ്ട്. ഇത് കണ്ടത് സ്ട്രൈറ്റ് ആണ്. ഇവിടെ ഈ ചരിഞ്ഞാണ് ചെയ്തേക്കുന്നത് ചുവര്. അപ്പൊ ഇതുവഴി ഇങ്ങനെ കാറ്റ് ഇതുവഴി പോയി അവിടെ ആ ഭാഗത്ത് അവിടെ ഒരു ജനലുണ്ട്. അതുവഴി കാറ്റ് ഇങ്ങനെ കടന്നു പോകാൻ വേണ്ടിയിട്ട് അത് നിർമ്മിച്ചിരിക്കുകയാണ്.
0: ഇവിടെ നമുക്കൊരു തുരങ്ക പാത കാണാൻ സാധിക്കും. നമ്മള് കേട്ടറിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്, കണ്ടറിയുമ്പോൾ നമുക്ക് വളരെ ഒരു അത്ഭുതമാണ്.
1: പഴയ രാജകൊട്ടാരങ്ങളിലൊക്കെ കന്തപുരത്തിലെ സ്ത്രീകൾക്കോ കുഞ്ഞുങ്ങൾക്കൊക്കെ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തുരങ്കപാതകൾ ഉണ്ടാവും. അത്തരം തുരങ്കപാതയാണ് ഇത്. സങ്കല്പമാണ്. തൊട്ടടുത്തൊരു കരിപ്പൂര് ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു പറഞ്ഞില്ല, അവിടത്തേക്ക് പോയിരിക്കുന്നു എന്നാണ് പഴമൊക്കെ പറയുന്നത്. എക്സ്കവേഷൻ നടത്തി നോക്കിയിട്ടൊന്നും എന്റെ എൻട്രൻസ് ഒന്നും ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല.
0: ഇപ്പോൾ നമ്മൾ സ്പേസ് ത്രീയിലേക്കാണ് പോകുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ജീവിതവും പരിസ്ഥിതിയും. മനുഷ്യൻ പണ്ട് എത്രമാത്രം പ്രകൃതിയോടും പരിസ്ഥിതിയോടും ഇണങ്ങിച്ചേർന്നാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് സ്പേസ് ത്രീയിൽ വരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും. പണ്ട് കാലത്ത് വെച്ചിരിക്കുന്ന ഉറി മുതൽ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് ചോദിക്കാം.
1: പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് മനുഷ്യൻ ജീവിക്കുന്ന കാലഘട്ടത്തിലുള്ള അവരുപയോഗിച്ചിരുന്ന വിവിധ വസ്തുക്കളാണ്. ഇതിൽ ആദ്യമായിട്ട് ഉറിയാണ്. ഉറി നമുക്ക് സാധാരണ വീടുകളിലൊക്കെ ഓലയിലുള്ള ഉറിയുണ്ട്. നമ്മളിപ്പോ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചൂരലിലും ഇരുമ്പിലും ഉള്ള ഉറിയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് കാണുന്നത് കറിമരവികളാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ തൂക്കിലും ഒക്കെ കറി വിളമ്പാൻ ഉപയോഗിക്കുന്ന പോലെ ഒറ്റത്തടിയിൽ തീർത്ത കറിമരവികളാണ്. ഈ കറി ഇതിനകത്ത് ആഹാരം കഴിക്കുന്ന സമയത്ത് വിളമ്പാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കറിമരവികളാണിത്.
0: ഈ കറിമരവി ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. നമ്മൾ സാധാരണ ചെറിയ പാത്രത്തിലും തൂക്കുപാത്രത്തിലും എല്ലാം കറികൾ കഴിക്കുമ്പോൾ മേശപ്പുറത്ത് വെക്കുന്നത് പോലെ തടിയിൽ തീർത്ത ഒരു പാത്രം കാണാൻ നല്ല ഭംഗിയാണ്. കൊത്തുപണികളൊക്കെ ചെയ്ത് തടിയിലുണ്ടാക്കിയ ഒരു പാത്രം.
1: അതിനിട്ട് ഉപ്പ് മരവിയാണ്. കല്ലുപ്പ് ഇതിനകത്ത് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ആ ഉപ്പ് വെള്ളമാണ് കറികളിൽ ചേർത്ത് രുചിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. തടിയിൽ നിർമ്മിച്ച എണ്ണ കൂജകളാണ് ഇതെല്ലാം. ഇത് മരത്തിലെ തന്നെയുള്ള ഭരണിയാണ്. ഇത് പൂണി എന്ന് പൂച്ചെന്നെടുക്കാതെ ഉണക്കമീനെ സൂക്ഷിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് പൂണി. ഈറ കൊണ്ടാണ് നിർമ്മിച്ചത്. ഇത് മരച്ചട്ടിയാണ്. അതുപോലെ തന്നെ വ്യഞ്ജന പെട്ടിയുണ്ട്. വ്യഞ്ജന പെട്ടി പല അറകളുള്ളതാണ്. കുറച്ച് കുറച്ച് വീതം അളവ് മല്ലി അങ്ങനെയുള്ള വ്യഞ്ജനങ്ങൾ ഇതിനകത്ത് സൂക്ഷിച്ചിട്ട് ആവശ്യത്തിനടുത്ത് അരയ്ക്കുകയാണ് ചെയ്യുന്നത് വ്യഞ്ജന പെട്ടി.
0: ഇവിടെ വളരെ ആകർഷണമായിട്ടുള്ള ഒരു സംഭവം കൊണ്ടു നെയ്ക്കുടം. എന്താണ് ആ നെയ്ക്കുടം?
1: നെയ്ക്കുടം യാത്രയൊക്കെ പോകുന്ന സമയത്ത് നെയ്യ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. മരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത് തവിപ്പലകയാണ്. തവികൾ സൂക്ഷിക്കുന്ന സ്റ്റാൻഡിന് പകരമായിട്ട് തടിയിൽ തന്നെയുള്ള തവിപ്പലകയാണ്. പിന്നെ വട്ട അല്ലെങ്കിൽ അടപ്പലക എന്ന് പറയുന്നത് ചോറ് വടിച്ചെടുക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് വട്ട അല്ലെങ്കിൽ അടപ്പലക എന്ന് പറയുന്നത്. അടുത്ത് ഇതെല്ലാം മരച്ചട്ടികളാണ്. മരച്ചട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആഹാരം പാകം ചെയ്ത ആഹാരം പകർത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്ത് പുട്ടുകുടമാണ്. മുളയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ ചുറ്റും അതിന്റെ പുറത്ത് കയറ് വിരിഞ്ഞിട്ടുണ്ട്. കയറ് ചുറ്റിയിരിക്കുന്നത് ചൂടേൽക്കാതിരിക്കാനും മുള പൊട്ടിപ്പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ചിരട്ട കൊണ്ടുള്ള അടപ്പാണ് ഇതിനുള്ളത്.
0: ഇപ്പോൾ നമ്മൾ എന്തുമാത്രം ടെക്നോളജി യൂസ് ചെയ്ത് ഒരു അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു, അതെല്ലാം തന്നെ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് എനിക്ക് ഈ മുറിയിൽ കണ്ടപ്പോൾ മനസ്സിലായത്.
2: അപ്പോ നമ്മൾ സ്പേസ് ത്രീയിൽ നിന്ന് നേരെ അറിവ് എഴുത്തിലൂടെ അല്ലെങ്കിൽ ഇടം നാലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം പുരാവൃത്തങ്ങളിലും വായ്പാട്ടുകളിലും നാടൻ വാമൊഴി വഴക്കങ്ങളിലും വായ്ത്താ

0: കാര്യങ്ങളിലും എല്ലാം തന്നെയാണ് നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷെ അത് ഭാവി തലമുറയ്ക്ക് വേണ്ടി കരുതി വെക്കാൻ വേണ്ടി കല്ലുകളിൽ കോറിയിട്ടും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചാണ് ഈ റൂമിൽ കൂടുതലായിട്ട് പറയുന്നത്.
1: ഇതിലെ താളിയോലകളാണ്. താളിയോലകൾ എഴുതിക്കുന്നത് പഴയകാലത്തെ വട്ടെഴുത്ത്, കോലെഴുത്ത്, മലയാൻമ എന്നിങ്ങനെയുള്ള മൂന്ന് ലിപികളിലും പിന്നെ സംസ്കൃതത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കാണുന്ന താളിയോലകളിൽ മലയാൻമ എന്ന് പറയുന്ന ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. അത് എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നാരായണ അടുത്ത് കാണുന്നത്. താളിയോലകൾ സൂക്ഷിക്കുന്ന ഗ്രന്ഥപ്പെട്ടിയാണിത്. സൂക്ഷിക്കുന്ന ഇത് ഈറയിൽ നിർമ്മിച്ച ഗ്രന്ഥപ്പെട്ടിയാണിത്. അടുത്ത് വിവിധ തരത്തിലുള്ള ഗെയിമുകൾ, പഴയകാലത്തെ സ്ത്രീകളോ ഒക്കെ പുരുഷന്മാരായാലും വെറുതെ ഇരിക്കുന്ന സമയത്ത്, ഇന്നത്തെ ആധുനിക മൊബൈലോ മറ്റു സംവിധാനങ്ങളോ ഒന്നും ഇല്ലല്ലോ, പഴയകാലത്ത് ഉപയോഗിക്കുന്ന ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള ഗെയിമുകളാണത്. ഒന്ന് കഴഞ്ചിപ്പല, ഒരു കുറ്റിച്ചെടിയിൽ നിന്ന് കിട്ടുന്ന കായാണ്. അതെല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ എല്ലാ കാര്യങ്ങളും, വിനോദത്തിന് പോലും അതാണ് ഉപയോഗിച്ചിരുന്നത്. അതിനുവേണ്ടി ഒരു പലകയുണ്ട്, ആ പലകയിൽ വെച്ച് കഴിഞ്ചിക്ക വെച്ചാണ് കളിക്കുക. അത് കഴിഞ്ചിപ്പലക. അതുപോലെ തന്നെ കൊട്ടുകളി പലക, നമ്മൾ റോഡിന്റെ വശങ്ങളിൽ വരച്ച് കല്ല് വെച്ച് കളിക്കാറുണ്ട്. അതിനുവേണ്ടി അതുപോലെ ഉപയോഗിക്കുന്ന പലകയാണിത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കല്ലാണ് കാണുന്നത്. അതുപോലെ തന്നെ പഴയകാലത്തെ സ്ത്രീകളുടെ പ്രധാനപ്പെട്ട ഒരു വിനോദ മാർഗമായിരുന്നു ഒഴിവു സമയങ്ങളിൽ ഒരു പല്ലാങ്കുഴി കളിക്കുക. പല്ലാങ്കുഴി പലകയുണ്ട്, അതിനുപയോഗിക്കുന്ന മഞ്ചാടി കുരുവാണ് കാണുന്നത്. അടുത്ത് നമുക്കറിയാം വിശ്രമവേളകളിൽ സാധാരണ മുറുക്കാറുണ്ട് പഴയ ആൾക്കാർ. പ്രത്യേകിച്ച് ആ സമയത്ത് വെറ്റിലകൾ സൂക്ഷിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന വെറ്റില ചെല്ലുവാണ് കാണുന്നത്. അതുപോലെ പാക്ക് വെട്ട മുറിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന പാക്ക് വെട്ടി, ചുണ്ണാമ്പ് സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചുണ്ണാമ്പ് കരണ്ടാവും, ഇതൊക്കെയാണ് ഇത് മൂന്നും കൂട്ടി മുറുക്കി കഴിഞ്ഞിട്ട് ഒരു തുപ്പാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന വെറ്റില പഠിക്കുവാണോ കാണാം. പുകവലിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ്, നമ്മൾ ഹൂക്കയെ പോലെ പുകവലിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ചിരട്ട കൊണ്ടാണ് നിർമ്മിച്ചത്.
0: എനിക്ക് തോന്നുന്നു പുതിയ ഗെയിംസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഇവിടെ ഇരിക്കുന്ന ഈ പലകള് വെച്ചിട്ടുള്ള ഈ കളികളൊന്നും നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. അതൊക്കെ നേരിട്ട് ഒന്നും കൂടി കാണണം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് അവരെ കാണിച്ചു കൊടുക്കാൻ നേരിട്ട് അല്ലെ, എങ്ങനെയാണ് ഇതൊക്കെ കളികള്, അല്ലെങ്കിൽ എന്താണ് മഞ്ചാടിക്കുരു, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ഇവിടെ നേരിട്ട് വന്ന് കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. സ്പേസ് 4 നിന്ന് ഒരു കോണിപ്പടി കയറി മുകളിലേക്ക് പോകുമ്പോൾ 5 മുതൽ 10 വരെയുള്ള മുറികളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 5-ാമത്തെ മുറി എന്ന് പറയുന്നത് ആചാര അനുഷ്ഠാനങ്ങളും ആരാധനയും. ക്ഷേത്രങ്ങളിലും മറ്റും പണ്ടു മുതലേ ആരാധനയ്ക്കായിട്ട് ഉപയോഗിച്ചിരുന്ന ചില വസ്തുക്കളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമുക്കത് എന്താണെന്ന് ചോദിച്ചറിയാം.
1: ആദ്യം കാണുന്നത് 4 തിരിയിട്ട വിളക്ക്, 4 ദിശകളെ സൂചിപ്പിക്കുന്ന വിളക്കാണ്. ദിശാകാവൽ വിളക്ക് എന്ന് പറയും. സാധാരണ കർമ്മങ്ങൾക്ക് സാധാരണ ഉപയോഗിക്കാറില്ല, ആഭിചാര കർമ്മങ്ങൾക്കാണ് ഇത്തരം വിളക്കുകൾ ഉപയോഗിക്കുക. അടുത്തത് മാടമ്പി വിളക്ക്. മാടമ്പി വിളക്ക് എന്ന് വെച്ചാൽ ഈ രാജകൊട്ടാരങ്ങളുടെ കൂട്ടുപുരകളിലൊക്കെ വെളിച്ചത്തിന് വേണ്ടിയിട്ട് നമ്മൾ കത്തിച്ചിരിക്കുന്ന വിളക്കാണ്. ക്ഷേത്രങ്ങളിലൊക്കെ ആരാധനയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന വിളക്കാണ് കുത്തുവിളക്ക്. തീവെട്ടികളുണ്ട്. നമ്മൾ സാധാരണ ഘോഷയാത്ര എഴുന്നള്ളിപ്പൊക്കെ പോകുന്ന സമയത്ത് കമ്പികളിൽ തുണിയിട്ട് പന്തം ഉണ്ടാക്കി അതിൽ എണ്ണ ഒഴിച്ച് കത്തിച്ച് വെളിച്ചത്തിന് വേണ്ടിയിട്ട് വെക്കുന്നതാണ്. ഇന്ന് അനുഷ്ഠാനങ്ങളുടെ ആചാരങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഘോഷയാത്രകളുടെ സ്ഥിരം തീവെട്ടികൾ ഉണ്ടാവും. ഇത് ഗജലക്ഷ്മി വിളക്കാണ്, വീടുകളിലെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് കത്തിച്ചു വയ്ക്കുന്ന വിളക്ക്. തൂക്കുവിളക്ക് ക്ഷേത്രത്തിൽ തന്നെ ഉപയോഗിക്കുന്നതാണ്. ഇത് ദേവീ പീഠമാണ്. തിരുവനന്തപുരത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും മുടിപ്പുരകളുണ്ട്. അവിടുത്തെ ദേവിയുടെ വിഗ്രഹങ്ങൾ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന സമയത്ത് അവ കൊണ്ടിരുത്താൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന പീഠമാണ്. തൃശൂലങ്ങളാണ്. അതുപോലെ പൂജാരി പൂജാ സമയത്ത് ഇരുന്ന് പൂജ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് ആവണിപ്പലക. നേർച്ച തൊട്ടിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നെഞ്ചാരങ്ങൾ എന്ന് പറയും. ഈ ഒളിച്ചപ്പാട്, പിന്നെ ഈ ദേവിയുടെ വിഗ്രഹം തലയിൽ ചുമടുത്ത് നിൽക്കുന്ന ആൾക്കാർ, അപ്പൊ അവിടെ ദേവിയുടെ സങ്കല്പമാണ്. അവർ നെഞ്ചിലണിയുന്ന ആഭരണമാണ് നെഞ്ചാരങ്ങൾ എന്ന് പറയുന്നത്. ഇത് തട്ടുവിളക്കാണ്, പൂജാ സമയത്ത് പൂജാരി ഉപയോഗിക്കുന്നതാണ്. ഇത് ചിലമ്പുകളാണ്. വെളിച്ചപ്പാടും ദേവി സങ്കല്പമാണല്ലോ, ആ സമയത്ത് അവർ കാലിലണിയുന്ന ആഭരണമാണ് ചിലമ്പ് എന്ന് പറയുന്നത്. അഗ്നിമാടൻ ചങ്ങലയുണ്ട്. ഇത് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് തീയിലിട്ട് ചുട്ടൊഴിപ്പിച്ചിട്ട് കഴുത്തിലൂടെ എടുത്ത് അണിയുമെന്നാണ് പറയുന്നത്. പൂജാ സമയത്ത് പൂജാരി ഉപയോഗിക്കുന്ന, കയ്യിൽ പിടിച്ച് മടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മണിയാണിത്, പൂജാമണി. ഇത് നാന്തകം എന്ന് പറയുന്ന വാളാണ്. വെളിച്ചപ്പാട് തുള്ളുന്ന സമയത്ത് അവർ കയ്യിൽ പിടിച്ചിരിക്കുന്ന വാളാണിത്. ഇത് ശംഖാണ്, പൂജാ സമയത്ത് തീർത്ഥം ഒഴിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ശംഖാണിത്. ഇത് അമ്മാനക്കായ. വെളിച്ചപ്പാട് ഗ്രാമങ്ങളിൽ തോറും സഞ്ചരിക്കുമ്പോൾ അമ്മാനമാടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഭസ്മം നിറച്ചിരിക്കും. ഇത് ഹോളുകൾ വഴി അന്തരീക്ഷത്തിൽ സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
0: പണ്ട് കാലത്ത് ഒരു ചൊല്ലുണ്ട്, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്ന്. അതുപോലെ ഇപ്പോൾ നമ്മൾ സ്പേസ് 6 നിൽക്കുന്നത് പണ്ട് കാലത്ത് അളവ് തൂക്കങ്ങൾ, നമ്മളിപ്പോൾ കിലോ എന്നും ഒക്കെ പറയുന്ന പോലെ തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള അളവ് തൂക്ക പട്ടിക തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് എന്തൊക്കെയാണ് ഈ അളവ് തൂക്ക പട്ടികയിൽ ഉള്ളതെന്ന് നമുക്ക് ചോദിക്കാം.
1: പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ തന്നെയാണ് ഇവിടെയും പണ്ട് അളക്കുന്നതിന് വേണ്ടിട്ട്, ഭാര അളക്കുന്നതിനും എല്ലാത്തിനും വേണ്ടിട്ട് ഉപയോഗിച്ചിരുന്നത്. ഈ ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്ന കുന്നിക്കുരു, കാണുന്ന മഞ്ചാടി, കഴഞ്ചെന്ന എന്നിവയാണ്. 4 നെന്മണി ചേരുമ്പോ ഒരു കുന്നിക്കുരു, 2 കുന്നിക്കുരു ചേരുമ്പോ ഒരു മഞ്ചാടി, അതുപോലെ 2 മഞ്ചാടി ചേരുമ്പോ ഒരു പണമിട. പണമിട എന്ന് പറഞ്ഞ സങ്കല്പം മാത്രമാണ്, വസ്തുവായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് 10 പണമിട ചേരുമ്പോ ഒരു കഴഞ്ച്, ആ കാണുന്ന കഴഞ്ച്. ഇങ്ങനെയുള്ള അളവുകളാണ് പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചത്. 21 പണമിട ചേരുമ്പോ ഒരു പവൻ തൂക്കം ആവും. 31 പണമിട ആകുമ്പോ 1 രൂപ തൂക്കം വരും. 8 ഗ്രാം 1 പവൻ, അത് സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ്. 11.66 ഗ്രാം ആകുമ്പോ 1 തോലയാവും, പൗണ്ട് ഇതാ കാണുന്ന തോലയാണ്. അതുപോലെ തന്നെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ തൂക്കി തിട്ടപ്പെടുത്തുന്ന ഉപയോഗിച്ചിരുന്നതാണ് കല്ലിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് മഞ്ഞെന്ന് പറയും.
0: എന്താണ് ഈ മഞ്ഞ്?
1: മഞ്ഞ് കല്ലിൽ തന്നെ നിർമ്മിച്ചു.

ഉപയോഗിച്ചിട്ടുള്ളതാണ്. കൃഷി ചെയ്തുണ്ടാക്കുന്ന അരിശീനി ചേന അതുപോലുള്ളതൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു അളവാണ് മഞ്ഞ എന്ന് പറയുന്നത്. അതുപോലെ ദ്രവരൂപത്തിലുള്ള ഇപ്പൊ എണ്ണ പോലുള്ളത് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടാണ് എണ്ണ തുടങ്ങുക. ഇത് പെട്ടിത്രാസാണ്. അതുപോലെ ധാന്യങ്ങൾ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഉഴക്ക്. അത് കഴിഞ്ഞിട്ട് ഉരിയ, നാഴിയുണ്ട്, പിന്നെ മൂഴക്കുണ്ട്. മൂന്ന് ഉഴക്ക് ചേരുമ്പോഴാണ് ഒരു മൂഴക്കാവുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നാല് നാഴി ചേരുമ്പോൾ ഒരു ഇടങ്ങഴിയാവും. നാല് ഇടങ്ങഴിയാവുമ്പോൾ ഒരു പറയാവും. ഈ പറ ഉപയോഗിക്കുന്നത് വിവാഹം പോലുള്ള ചടങ്ങുകൾക്കൊക്കെ പറ ഉപയോഗിക്കുന്നുണ്ട്. തടിയിൽ നിർമ്മിച്ച പറയാണ്. ഇതേ ആവശ്യത്തിന് വേണ്ടിയിട്ട് കന്യാകുമാരി ജില്ലയിൽ ഉപയോഗിക്കുന്നതാണ് മരക്കാരെന്ന് പറയുന്നത്. മരയ്ക്ക് പകരമായിട്ട് അവിടെ ഉപയോഗിക്കുന്നതാണ് മരക്കാർ.

0: സഞ്ചാരിനി 10:31 തുടർന്ന് കേൾക്കാം.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: റിട്ടേൺ ഗിഫ്റ്റ് മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
4: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ MRT ഹോം ഗിഫ്റ്റ്സിന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതുമായ വെഡിംഗ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്, കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്. പക്ഷേ വെഡിംഗ് കാർഡ് കൊണ്ടുപോകണം.
5: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
7: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
8: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
10: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
11: ഇത്രയും കുറഞ്ഞ വിലയില് ഇതെങ്ങനെ കിട്ടുന്നു?
12: അതാണ് മൈജി പ്രൈസ് ചലഞ്ച്. മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചലഞ്ചിംഗ് വില.
13: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്, മൈജി പ്രൈസ് ചലഞ്ച്.
12: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
13: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
12: TNC അപ്ലൈ.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം മെമ്പർ അടിച്ചത് ഭഗവതി നടത്തിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം മെമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: സമയം 10:30. ഇപ്പോൾ റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില.
5: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില. പ്രായോജകർ
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 120 രൂപ വർദ്ധിച്ച് 14,300 രൂപ നിരക്കിലും പവന് 960 രൂപ വർദ്ധിച്ച് 114,880 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
5: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില.
7: സമർപ്പിച്ചത്
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: സഞ്ചാരി തുടരുന്നു.
8: ഇപ്പോ നമ്മൾ നിൽക്കുന്നത് Space 7 പ്രതിരോധിക്കാൻ ആയുധങ്ങൾ. സിനിമകളിലും മറ്റും കേട്ട് പരിചയമുള്ള ഉറുമിയും കഠാരയും വാളും അങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ നേരിട്ട് കാണാൻ നിങ്ങൾക്ക് ഇവിടെ വരാം. ഇവിടെ എല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
9: നമ്മൾ പടിയേറി മുകളിലേക്ക് വരുമ്പോ Space 8 കല തന്നെ ജീവനും ജീവാത്മാവും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ Space 8 ഒരു തിയേറ്റർ ഗാലറിയാണ്. ഇവിടെ 30 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വിവിധ കലാരൂപങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്.
10: കല തന്നെ ജീവനും ജീവാത്മാവും എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗാലറി സജ്ജീകരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് കാണുന്ന പടയണിയാണ്, അത് കഴിഞ്ഞിട്ട് കാണുന്നത് കുമ്മാട്ടിക്കളി, ഒരു നാടൻ കലാരൂപമാണ്. പിന്നെ അടുത്ത് കാണുന്നത് തെയ്യോ. വടക്കൻ കേരളത്തിലെ കാവുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് തെയ്യം ഉള്ളത്. പക്ഷെ ഇന്ന് കേരളത്തിലൊട്ടാകെ എല്ലാ ഭാഗങ്ങളിലും തെയ്യമുണ്ട്. അടുത്ത് സർപ്പന്തുള്ള അല്ലെ നാഗാരാധന നടത്തുന്ന സ്ഥലങ്ങളിൽ അവിടെ പ്രധാനപ്പെട്ട രാജ സർപ്പദൈവങ്ങളെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കലയാണ് കളമെഴുത്താണ്. ആരാധനകളുടെ ഒക്കെ അനുഷ്ഠാനങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളും അല്ലാത്ത വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുന്നതാണ്. സാധാരണ ഒരു ദേവീക്ഷേത്രങ്ങളിലാണ് ഇത്തരം കളമെഴുത്ത് ചെയ്യുക. ഒരു അനുഷ്ഠാന കലാരൂപം പോലെ തന്നെയാണ്. അടുത്ത വേലകളിയാണ് തെക്കൻ കേരളത്തിലെ അമ്പലം, പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു അനുഷ്ഠാന കലയാണ്, ആയോധന കലയാണ്. ഈ കാണുന്ന ചവിട്ടുകളിയും മരമടിയും കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് പുലികളിയാണ്. ഇത് തൃശൂർ പൂരത്തിന്റെ ചിത്രമാണ്.
9: ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് Space 9 ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത് പണക്കിലുക്കം.
10: പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ സാധനങ്ങൾ കൈമാറുന്നതിന് പണമായിട്ട് ഉപയോഗിച്ചിരുന്നു. ആ മനുഷ്യൻ ക്രമേണ അത് ഈട് നിൽക്കുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റി. ഇപ്പൊ ലോഹയുഗം മെറ്റൽ യുഗത്തിലേക്ക് വന്നപ്പോ ആ തരത്തിൽ അന്ന് കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ലോഹ വസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള പണം വെച്ച് ഒരു വസ്തു വാങ്ങുന്നതിന് കൈമാറുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളായിട്ട് നാണയങ്ങൾ എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചു തുടങ്ങി. ഇത് വിവിധ കാലഘട്ടങ്ങളിലുള്ള നാണയങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. സ്വർണ്ണ നാണയങ്ങൾ ഉൾപ്പെടെയുള്ള നാണയങ്ങൾ ഈ കലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
9: പണക്കിലുക്കത്തിൽ നിന്നും നമ്മൾ പോകുന്നത് സംഗീതാത്മകമായ ഒരു മുറിയിലോട്ടാണ്, Space 10 നമ്മൾ പോകുന്നത്.
10: ചർമ്മവാദ്യങ്ങളാണ് ആദ്യം കാണുന്നതെല്ലാം. ചർമ്മവാദ്യങ്ങൾ അങ്ങറ്റം കാണുന്നത് തകിലാണ്, പറയാണ്, അതുപോലെ ഉടുക്ക്, ചെണ്ട, അത് കഴിഞ്ഞിട്ട് മദ്ദളം, പിന്നെ മുരശ്, വീക്ക് ചെണ്ട എന്നിവയാണ് ചർമ്മവാദ്യങ്ങളിൽ പെടുന്നത്. ചർമ്മവാദ്യങ്ങളിൽ തന്നെ പെടുന്നതാണ് അന്ന് തപ്പും ഗഞ്ചിറയും, പിന്നെ മുഖർശംഖ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഉപയോഗിക്കുന്ന വാവുകൊണ്ട് സംഗീതം ഉണ്ടാക്കുന്ന ഉപകരണമാണ് മുഖർശംഖ്. കൊക്കറ എന്ന് പറയും. കൊക്കറ എന്ന് പറഞ്ഞാൽ ആദിവാസികൾ ഉപയോഗിക്കുന്നതാണ്, കാണിക്കാരൊക്കെ ഉപയോഗിക്കുന്നതാണ്. അടുത്ത് കൈമണി, ചൈങ്ങലയുടെ പോലെ ചെറിയ രൂപമാണ് കൈമണി എന്ന് പറയുന്നത്. ശബ്ദ സംഗീത ഉപകരണമാണ് ഒടക്കോലും നാദസ്വരവും. തന്ത്രീവാദ്യങ്ങളാണ് നന്ദുണി, ഈ കാണുന്ന നന്ദുണി വീണ, അതുപോലെ സർപ്പാരാധനയായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പുള്ളുവ കുടവും പുള്ളുവ വീണയും, അതുപോലെ തന്നെയാണ് മകുടി. അടുത്ത് ഈ കാണുന്നത് ചന്ദ്രവളയം. ഇത് ഈ നെടുമങ്ങാട് കൊയ്ക്കൽ കൊട്ടാരത്തിൽ മാത്രമേ ചന്ദ്രവളയം ഉള്ളൂ. ചന്ദ്രവളയം നിർമ്മിച്ചിരിക്കുന്നത് റിംഗ് ലോഹം കൊണ്ടാണെങ്കിലും അതിൽ ചുറ്റിയിരിക്കുന്ന ഉടുമ്പിന്റെ തോലാണ്. ഇടത് കൈയിൽ ഈ ചന്ദ്രവളയം പിടിച്ച് വലത് കൈ കൊണ്ട് തട്ടിയാണ് സംഗീതം അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കിയിരുന്നത്.
9: നമ്മളിപ്പോൾ നിൽക്കുന്നത് Space 11 കുലത്തൊഴിലുകളുടെ കല എന്നതാണ് ഈ സ്പേസിന്റെ പേര്. ഇതിൽ തന്നെ നമുക്കറിയാം വ്യത്യസ്ത കുലത്തൊഴിലുകൾ ചെയ്യുന്ന നിരവധി സമുദായങ്ങൾ ഉള്ള സ്ഥലമാണ് നമ്മുടെ കേരളം. അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും മറ്റുമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്.
10: പഞ്ചകർമാളന്മാരെന്ന് പറയും. 5 തരം കുലത്തൊഴിലുകളുണ്ട്. ഇതിൽ ആശാരിയുടേത്, അത് കഴിഞ്ഞിട്ട് വിളക്ക്, വെങ്കലപാത്രമൊക്കെ നിർമ്മിക്കുന്ന മൂശാരി, ആയുധങ്ങൾ നിർമ്മിക്കുന്ന കൊല്ലൻ, കല്ലുപണി ചെയ്യുന്ന പണിക്കൻ, തൊണ്ണപ്പണി ചെയ്യുന്ന തട്ടാന്മാർ, ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ആൾക്കാരുടെ രൂപങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കള്ളു ചെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. നമുക്ക് പനയിൽ നിന്നും തെങ്ങ് മഞ്ഞിൽ നിന്ന് നമ്മൾ കള്ളെടുക്കാറുണ്ട്. അപ്പൊ പനയുടെ ചൂട് ഭാഗങ്ങളുടെ വണ്ണം കൂടുതല ഭാഗത്ത് അവിടെ ചവിട്ടി കയറാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ആ മെരുക്ക് തടി എന്ന് പറയുന്നത് കൂമ്പ് ചെത്താൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന അരുവയാണ്. അടുത്തത് പൊട്ടുപൊടിയാണ്, ആശാരിമാർ ഉപയോഗിക്കുന്നതാണ്, തടിയിൽ തന്നെയുള്ള പൊട്ടുപൊടിയാണത്. അത് കഴിഞ്ഞിട്ട് ഉള്ളികളാണ്, ഉള്ളി മൂർച്ച കൂട്ടാൻ ഉപയോഗിക്കുന്ന അരവാണ് കാണുന്നത്. മൺകട്ടകൾ നിർമ്മിക്കാൻ വേണ്ടിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ് അച്ച്. അത് ആ കാണുന്ന തുരപ്പണമാണ്, ഇത് കുശവന്റെ ചക്രമാണ്. അത് ഈ കാണുന്ന അറപ്പയാണ്, അതുപോലൊക്കെ പാതാളക്കരണ്ട്, അതുപോലൊക്കെ ഉളുക്കി എന്ന് പറയുന്ന കന്നുകാലികളുടെ കഴുത്ത് പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് കുത്തിയൊരുക്കി വെച്ചിരുന്ന കന്നുകാലികളുടെ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കാതിരിക്കാൻ വേണ്ടി കഴുത്തിലിട്ട് കൊടുക്കുന്നതാണ്. അടുത്ത കന്നക്കോലാണ്, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ കുലത്തൊഴിൽപ്പെട്ട ഒരാളാണ് തട്ടാൻമാർ, സ്വർണ്ണ പണിക്കാർ. അവരുപയോഗിക്കുന്ന വിവിധതരത്തിലുള്ള പണിയായുധങ്ങളാണ് ഈ അവിലിടി യന്ത്രമാണ്. ഇത് വറുത്ത അരിയോ നെല്ലോ ഇതിനകത്തിട്ടതിന് ശേഷം നമ്മൾ സീസോ പ്രവർത്തിക്കുന്ന പോലെ മുകളിൽ നിന്ന് കയർ ഇട്ട് കയറിൽ പിടിച്ച് ചവിട്ടുകയോ എന്തെങ്കിലും ചെയ്ത് ഇതിനിടിക്കാം.
9: ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇടം 12 കഥ പറയും കൃഷിക്കാലം, കൃഷി പറയും കഥകാലം.
10: ഇത് നമ്മൾ കാണുന്ന കുട്ടിയറ പത്തായം, കൊയ്ത്ത് കഴിഞ്ഞു വരുന്ന ധാന്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് കാളയുടെ കഴുത്തിൽ വെച്ച് കിട്ടുന്ന നുകമാണിത്. കട്ടമരം എന്ന് പറയുന്നത് ഉണക്കാനിടുന്ന കൊപ്ര വലിച്ചു നീക്കാൻ വേണ്ടിയിട്ടാണ് ഈ കട്ടമരം ഉപയോഗിക്കുക. ഇത് കലപ്പ, ഈ കലപ്പ ഉപയോഗിച്ച് ഉഴുത നിലത്ത് ഞാറ് നടന്നതിന് വേണ്ടി നിരപ്പാക്കിയെടുക്കണം. അതിനുവേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് മരം എന്ന് പറയുന്നത്. ഇത് റാവട്ടി എന്ന് പറയും, കൃഷിക്ക് വെള്ളം തേവി വിടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. രണ്ടു വശത്ത് രണ്ടു പേരിൽ നിന്നാണ് ചെയ്തത്. ഇത് ഈറോ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വിവിധ കറിക്കത്തികളാണ്. ഇത് ജലചക്രമാണ്.
4: നമ്മളിപ്പോൾ കോഴിക്കൽ കൊട്ടാരം മൊത്തം ചുറ്റിക്കറങ്ങി കണ്ട് ഏറ്റവും അവസാനമായിട്ട് നിൽക്കുന്നത് സ്പേസ് 13 ശില്പചാരുത വിളിച്ചോതുന്നതാണ് പണ്ടുകാലത്തെ ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും എല്ലാം. കൊട്ടാരങ്ങൾ എന്ന് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ തന്നെ നമ്മൾ അതിലെ ശില്പ ഭംഗിയും വാസ്തു ഭംഗിയും അതാണ് നമ്മുടെ മനസ്സിലോട്ട് ആദ്യം ഓടിയെത്തുന്നത്. ഈ സ്പേസിലും അത് തന്നെയാണ് കാണുന്നത്.
10: ആദ്യം കാണുന്നത് അഷ്ടനാഗങ്ങളാണ്. നമ്മുടെ ഈ ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ദാരിശില്പങ്ങളെല്ലാം ഇവിടുത്തെ മുത്താരമ്മ ക്ഷേത്രങ്ങളെ ഈ പുനരുദ്ധാരണ പ്രവർത്തനം നടത്തുന്ന സമയത്ത് അവിടെ നയിച്ചു മാറ്റുന്നതാണ്. അപ്പൊ ഇത് നാഗബന്ധമാണത്. കുതിരയുടെ രൂപ പുറത്ത് ആളിരിക്കുന്ന രീതിയിൽ കാണുന്നത് ദോരപാലകന്മാരുടെ ശില്പങ്ങൾ. ഇതെല്ലാം ജോയിന്റ് ആപ്പുകളായിട്ടുള്ള രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റത്തടി നിർമ്മിച്ചതാണ്. അഷ്ടനാഗങ്ങളുടെ രൂപങ്ങളാണ് ആ കാണുന്നത്. കുതിരയുടെ മുഖം, അതുപോലെ മുഖപ്പുകളാണ്. ഇത് ചെറിയ മുഖപ്പാണ്. ഇതുപോലെ വലിയ മുഖപ്പുകളും ഇതേ രീതിയിൽ ശില്പ ഭംഗിയോടുകൂടി ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രണയത്തിന്റെ സിമ്പലായിട്ട് ഉപയോഗിക്കുന്ന

0: ഗതി മന്മഥന്മാരുടെ ദേവന്മാരുടെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, അവരുടെ ശില്പങ്ങളാണിത്. ഇത് താമരശില്പമാണ്, ഇത് മയൂര ശില്പമാണ്, ഇത് ഗജലക്ഷ്മി ശില്പമാണ്.
1: എന്താണ് ഈ ഗജലക്ഷ്മി ശില്പത്തിന്റെ പ്രത്യേകത എന്ന് പറയാമോ?
0: ഈ ശില്പം ചെയ്തു വെച്ചിരിക്കുന്ന ഈ രണ്ടു വശത്തും ഒരേ രീതിയിലാണ്, മിറർ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന രീതിയിൽ അതേപോലെ തന്നെയാണ്. ഈ വശവും രണ്ടു വശവും ഒരേ രീതിയിൽ തന്നെയാണ് ഗജലക്ഷ്മി ശില്പം ചെയ്തു വെച്ചത്. ഇത് പ്രകടയാണ്, രാജകൊട്ടാരങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയൊക്കെ കഴുക്കോലുകൾ ഇങ്ങനെ അവസാനിക്കുന്ന ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്നതാണ് ഈ പ്രകട. വ്യാളി രൂപമാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ ദൃഷ്ടിദോഷം വരാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഈ രൂപം ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് കാണുന്ന കമ്പിയുടെ രൂപം, കമ്പി പോലെ കാണുന്ന കൊഴുത്തിരിക്കുന്ന ഭാഗങ്ങളെല്ലാം തടിയിൽ തന്നെ നിർമ്മിച്ചതാണ്.

കേരള സർക്കാർ സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള നമ്മുടെ ഈ കോയിൽക്കൽ കൊട്ടാരത്തില് സന്ദർശകർക്കായിട്ട് ഒരുപാട് കാഴ്ചകളാണ് ഈ കൊട്ടാരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിലെ ടിക്കറ്റ് നിരക്കുകള് മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 5 രൂപയുമാണ്. അതുപോലെ മൊബൈൽ ഫോൺ ക്യാമറ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ 20 രൂപ ഫീസ് അടയ്ക്കണം. വീഡിയോ നിരക്ക് 550 രൂപയും, ടെലിഫിലിമിന് 10,500 രൂപയും, ഫീച്ചർ ഫിലിമാണ് എടുക്കുന്നതെങ്കിൽ 26,500 രൂപയാണ് ടിക്കറ്റ് നിരക്കൾ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് പ്രവർത്തന സമയം രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ, ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:30 വരെയുമാണ്. തിങ്കളും മറ്റ് ദേശീയ അവധികളുമാണ് നമ്മുടെ മ്യൂസിയം അവധിയായിട്ടുള്ളത്. ബാക്കി എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നതാണ്. നെടുമങ്ങാട് പട്ടണത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച ഈ കൊട്ടാരം നിങ്ങൾക്കറിയാം പുരാവസ്തുക്കളാൽ സമ്പന്നമാണ്. അപ്പോൾ നമ്മുടെ ചരിത്രം മറക്കാതിരിക്കാനും പുരാവസ്തുക്കളെക്കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങൾ എല്ലാവരും നമ്മുടെ ഈ കോയിക്കൽ കൊട്ടാരം വന്ന് കണ്ട് ഓരോ വസ്തുക്കളും അനുഭവിച്ചറിയണം. വളരെ അടുക്കും ചിട്ടയോടും കൂടിയാണ് ഇവിടുത്തെ ഓരോ സ്പേസ് അല്ലെങ്കിൽ ഇടങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായ വാക്കുകളിലും ഇവിടുത്തെ വിശദാംശങ്ങൾ ചുവരിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ കൊട്ടാരം വന്ന് സന്ദർശിക്കണം. തിരുവനന്തപുരം ജില്ല സന്ദർശിക്കുന്ന ഓരോ സന്ദർശകനും കണ്ടിരിക്കേണ്ട ഒരു ഇടമാണ് നമ്മുടെ ഈ കോയിക്കൽ കൊട്ടാരം.

0: സഞ്ചാരി.
1: സ്മാർട്ട് ഫോണുകളിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി.
2: വെറും 699 രൂപ മുതൽ മൊബൈൽ ഫോണുകൾ.
1: ഓരോ പർച്ചേസിലും 25,000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ നേടാനും അവസരം.
2: ഒപ്പം മൈജി ഓണ സമ്മാനങ്ങളും.
1: ഈ ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
3: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിന് വേണ്ടി മേഘ ജോസ് കുട്ടി പാടിയത്. ഹരിനാരായണന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ സംഗീതം.

0: ശുചിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
2: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ, 2nd TVS ഇലക്ട്രിക് സ്കൂട്ടർ, 3rd ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
3: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
4: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
5: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
6: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളൊന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
8: അത്ഭുത ദ്വീപ് എന്ന ചിത്രത്തിനുവേണ്ടി മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയത്, വിനയന്റെ വരികൾ, MJ ചന്ദ്രന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ എഫ് എം പ്രധാന വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
2: അതെ, മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഏറ്റെടുത്തോളൂ, ഒപ്പം സമ്മാനങ്ങളും.
3: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
2: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
3: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
2: ടിഎംസി അപ്ലൈ.
0: സമയം 11 മണി.
4: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട വിവിധ കേസുകളിൽ തെക്കൻ സംസ്ഥാനങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലായി 30 ഇടത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ തുടങ്ങിയ വ്യാപകമായ പരിശോധന ഇന്നും തുടരുന്നു. നശാമുക്ത് ഭാരത് പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധനകളെന്ന് ED അറിയിച്ചു. ഇന്ന് അഷ്ടമി രോഹിണി, ലോകരക്ഷാർത്ഥം മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതാരം ചെയ്ത പുണ്യദിനമായാണ് അഷ്ടമിരോഹിണി ഭക്തർ ആഘോഷിക്കുന്നത്. ജന്മാഷ്ടമി ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജനങ്ങൾക്ക് ആശംസ നേർന്നു. കൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെയെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ കൃഷ്ണന്റെ ഗീതോപദേശം എല്ലാവർക്കും ക്ഷേമത്തിന് പ്രചോദനം നൽകുന്നതായി അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. പിണറായി വിജയൻ കണ്ണൂരിൽ നടത്തിയ പ്രസംഗത്തിൽ അസ്വാഭാവികത ഇല്ലെന്നും പ്രത്യേക മണ്ഡലത്തെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം പറഞ്ഞതെന്നും CPIM ജനറൽ സെക്രട്ടറി MA ബേബി. ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുകയാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം എല്ലാവരും പങ്കിട്ടെടുക്കട്ടെയെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A.V.ജയരാഘവൻ. നേതാക്കൾ പറയുന്നത് പാർട്ടിയുടെ വിലയിരുത്തലാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. പാരിസ്ഥിതികം പദ്ധതിയിലൂടെ വൃക്ഷവൽക്കരണത്തിന് നാളെ കോഴിക്കോട്ട് തുടക്കമാകും. അൻസാരി പാർക്കിൽ 70 ഫല ഔഷധ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതി മേയർ O.സദാശിവൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും. കേരള ക്രിക്കറ്റ് ലീഗിലെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസ് തൃശൂർ ടൈറ്റൻസുമായാണ് ഏറ്റുമുട്ടുന്നത്. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ വീണ്ടും ഉച്ചയ്ക്ക് 12 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഈണം പകർന്ന്, യേശുദാസും വിജയ് യേശുദാസും പാടിയതാണ് ചിത്രം മില്ലേനിയം.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
3: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഇനി ചിത്രയും സുജാതയും ചേർന്ന് പാടിയ ഗാനമാണ് ചിത്രം തട്ടുംപുറത്ത് അച്യുതൻ. അനിൽ പനച്ചൂരാന്റെ ഗാനവരികൾ, ദീപാങ്കുരന്റെ സംഗീതം.

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ് ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: ടിവിയുടെ വിലയിൽ ഒരു ചലഞ്ച്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ചുമായി മൈജി.
7: ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ.
6: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
7: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
6: ജിഎംസി അപ്ലൈ.
8: കൈതപ്രത്തിന്റെ ഗാനവരികളും എം ജയചന്ദ്രന്റെ സംഗീതവും ജാസ്സി ഗിഫ്റ്റും ഗായക സംഘവും പാടിയ ഗാനം ചിത്രം പാർത്ഥൻ.

0: ലംഹെ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ഇനി ഹലോ ഡാർലിംഗ് എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയ ഗാനമാണ്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം MK അർജുനൻ.

0: മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും കൂട്ടരും പാടിയ ഗാനമാണ് കേട്ടത്. എസ് രമേശൻ നായരുടേതായിരുന്നു ഗാനവരികൾ. ചിത്രം രാക്ഷസ രാജാവ്. ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.
1: ഫാം ടു സിറ്റി
2: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
1: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു സിറ്റി.

സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും. തിരൈപ്പൂക്കൾ. പ്രിയ ശ്രോതാക്കളെ, ഇനി 12 മണി വരെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരൈപ്പൂക്കളുടെ നേരമാണ്. ആദ്യ ഗാനം 1989 കെ ബാലചന്ദ്രന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന പുതുപുതു അർത്ഥങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയത്. വാലിയുടെ ഗാനവരികൾ, ഇളയരാജയുടെ സംഗീതം, റഹ്മാനും സിത്താരയും രംഗസാന്നിധ്യമായ ഗാനം.

0: ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ യു ജി സി അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാനദനെ.
2: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പറാ.
3: അല്ല മാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
4: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
5: MRT ഹോം നീഡ്സ് ചെയ്ത കിച്ചൺ എസൻഷ്യൽസ് വാങ്ങിയപ്പോ എനിക്ക് എത്ര രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് അറിയാമോ? ഞാൻ മാനുവിന്റെ കല്യാണത്തിനുള്ള ഗിഫ്റ്റും കൂടി വാങ്ങി.
3: MRT ഹോം നീഡ്സിൽ നിന്നും 25,000 അതിന് മുകളിലോ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്, കപ്പിൾസിന് ലഭിക്കും സർപ്രൈസ് ഗിഫ്റ്റും. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
7: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
6: ആഘോഷം തുടങ്ങിയല്ലേ.
7: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
8: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
9: ഇളയരാജയുടെ സംഗീതത്തിൽ ചിത്രപാടിയ ഗാനമാണ് തിരൈപ്പൂക്കളിൽ ഇനി. മോഹനും രാധയും രംഗത്ത് വരുന്ന ഈ ഗാനം 1986 R. സുന്ദർരാജൻ സംവിധാനം ചെയ്ത മെല്ലെ തിറന്നത് കതവ് എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: എസിയുടെ വിലയിൽ മൈജിയുടെ പ്രൈസ് ചലഞ്ച് മിസ് ചെയ്യല്ലേ.
1: 1.5 210 എയർ കണ്ടീഷണറുകൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
0: ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് എസി ബ്രാൻഡും സ്വന്തമാക്കാം.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
0: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
2: ടിഎൻസി അപ്ലൈ.
3: തിരയിപ്പുകൾ തുടരുകയാണ്. 2018 പുറത്തു വന്ന ചാർലി ചാപ്ലിൻ 2 എന്ന ചിത്രത്തിനു വേണ്ടി സെന്തിൽ ഗണേഷും രാജലക്ഷ്മിയും പാടിയ ഗാനമാണ് ഇനി. ഗാനരചന ചെല്ല തങ്കയ്യ, സംഗീതം അമരീഷ്. പ്രഭുദേവയും നിക്കി ഗിൽറാണിയും രംഗത്ത് വരുന്ന ഗാനം.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി ഓരോ ടി വി പർച്ചേസിലും 5,000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്ടുകൾ.
3: 43-ഇഞ്ച് ടി വി വെറും 11,999 രൂപ മാത്രം.
2: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം. ടിഎൻസി അപ്ലൈ.
4: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
5: ആരിശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയ മതി. അപ്പൊ കാർ കേട്ടു.
4: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1-ാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. 2-ാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ. 3-ാം സമ്മാനം റെഫ്രിജറേറ്റർ. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
5: സുബയ്യ ജ്വല്ലറി ആരിശാല.
6: ഈ സെപ്റ്റംബർ 5 പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ സാറ്റർഡേ സർപ്രൈസ് സെയിൽ വാഷിംഗ് മെഷീൻ ഒരു അപ്ഗ്രേഡ് കൊടുത്താലോ. വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഒരു ലോണ്ടറി ബാസ്കറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത്. 9,000 വരെ ക്യാഷ് ബാക്ക്, SBI കാർഡിന് 10,000 വരെ ഇൻസ്റ്റന്റ് ഡിസ്കൌണ്ട്, 888 രൂപ മുതൽ EMI, 000 ഫിനാൻസ്. അത് മാത്രമല്ല 5,000-ലധികം വിജയികൾക്ക് കൊമ്പൻ സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളി ഏജൻസീസ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. സോ ഈ സാറ്റർഡേ നേരെ വിട്ടോ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക്.
7: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്.
8: വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
9: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാട്ടിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശ്ശൂർ.
10: ആരെ കാണാൻ പോവാ?
9: ഭഗവതിയെ കാണാൻ.
10: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
9: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം മെമ്പർ അടിച്ചത് ഭഗവതി നടത്തിരിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം മെമ്പറും ഞാൻ അവിടെ നേടുക്കത്തുള്ളൂ.
11: ഭഗവതി ലോട്ടറി ഏജൻസി. ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
12: തിരയ്പൂക്കൾ തുടരുകയാണ്. ഇനി സൂരജ് സന്തോഷ് പാടിയ ഒരു ഗാനമാണ്. 2026 പാരി ഇളവഴകന്റെ സംവിധാനത്തിൽ വന്ന അൻപേ ഡയാന എന്ന ചിത്രത്തിനുവേണ്ടി ഭരത് ശങ്കർ ചിട്ടപ്പെടുത്തിയ ഗാനം. പാരി ഇളവഴകനും രമ്യ രംഗനാഥനും റോജ ശെൽവമണിയും ചേതനും ഒക്കെ രംഗത്ത് വരുന്ന ആ മനോഹര ഗാനം.

2009-ൽ പ്രഭുദേവയുടെ സംവിധാനത്തിൽ പുറത്തുവന്ന വില്ല് എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി. വിജയും നയൻതാരയും രംഗത്ത് വരുന്ന ഈ ഗാനം എഴുതിയത് കപിലനാണ്. സംഗീത സംവിധാനം ദേവി ശ്രീ പ്രസാദ്. ഗായകർ ടിപ്പു, റിത, വടിവേലു, സവിതാ റെഡ്ഡി, ദേവി ശ്രീ പ്രസാദ് എന്നിവർ.

ഇന്നത്തെ തിരയിപ്പൂക്കളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. 2000 മണിരത്നത്തിന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന അലൈ പായുദേ എന്ന ചിത്രത്തിനുവേണ്ടി AR റഹ്മാന്റെ സംഗീതത്തിൽ ഹരിണി, കല്യാണി മേനോൻ, നെയ്വേലി രാമലക്ഷ്മി എന്നിവർ പാടിയത്. ഓതുക്കാട്ട് വെങ്കിട സുബയ്യരുടേതാണ് കീർത്തന വരികൾ.

പുതുപുതു അർത്ഥങ്ങൾ, മെല്ലെ തിറന്നത് കഥവ്, അൻപേ ഡയാന, ചാർലി ചാപ്ലിൻ 2, വില്ല്, അലൈപായുദേ എന്നീ ചിത്രങ്ങളിലെ ഓരോ ഗാനവുമായി വന്ന ഇന്നത്തെ തിരയിപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. തിരയിപ്പൂക്കൾ വീണ്ടും

0: എത്തും നാളെ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക്. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്തെ ആദ്യ ഇമേജിംഗ് ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ച ISROയെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ ശേഷി ശക്തിപ്പെടുത്താനും ബഹിരാകാശ വളർച്ചയെ പ്രതിഫലിപ്പിക്കാനും വിക്ഷേപണം സഹായിക്കുമെന്ന് രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഭരണരംഗത്ത് പ്രൊഫഷണലിസവും കാര്യക്ഷമതയും ഉറപ്പുവരുത്തുകയാണ് IIMൽ ആരംഭിച്ച 2 ദിവസത്തെ പ്രത്യേക പരിശീലനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. റീ ഇമാജിനിങ് കേരളം എന്ന പരിശീലനത്തിൽ വലിയ പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയുമാണ് പങ്കെടുക്കുന്നതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. കോഴിക്കോട് IIMൽ ആരംഭിച്ച 2 ദിവസത്തെ പ്രത്യേക പരിശീലനം സംസ്ഥാനത്തിന് ഗുണം ചെയ്യുമെന്ന് മന്ത്രി M. ലിജു. എല്ലാ മേഖലയിലെയും വികസന സാധ്യത ഇതിൽ ചർച്ചയാകുമെന്നും മന്ത്രി പറഞ്ഞു. കേൾവി പരിമിതരായ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ദേശീയ ടെക് ഫെസ്റ്റ് സൈനപ്പ് 2026 പ്രചരണാർത്ഥം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു. കേരള ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഖരമാലിന്യ പരിപാലന ചട്ടത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ പങ്കും ഉത്തരവാദിത്വവും സംബന്ധിച്ച കോഴിക്കോട് ജില്ലയിലെ ഏകദിന പരിശീലന പരിപാടി തുടങ്ങി. തദ്ദേശ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ NK ഹരീഷ് ഉദ്ഘാടനം ചെയ്തു. ജന്മാഷ്ടമി ദിനത്തിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയത് ആയിരങ്ങൾ. പുലർച്ചെ മുതൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തരാണ് കൃഷ്ണസന്നിധിയിലേക്ക് എത്തിയത്. ലോക സാക്ഷരതാ ദിനത്തിന്റെ ഭാഗമായി ഉല്ലാസ് സാക്ഷരതാ പക്ഷാചരണത്തിന് കാസർഗോഡ് ജില്ലയിൽ തുടക്കമായി. രാജ്യത്തെ നിരക്ഷരത നീക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഉല്ലാസ്. പോലീസ് അത്ലറ്റിക് ആൻഡ് സ്പോർട്സ് മീറ്റിന്റെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് ടീമും IPM അക്കാദമി വോളിബോൾ ടീമും സൌഹൃദ മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് ടീം വിജയികളായി. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക് കേൾക്കാം.

നവമാധുരി. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇന്നത്തെ നവമാധുരിയിലേക്ക് ഹാർദമായ സ്വാഗതം. 2020 മുതൽ 2026 വരെയുള്ള കാലഘട്ടങ്ങളിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പരിപാടിയാണ് നവമാധുരി. വയലോപ്പിള്ളി ശ്രീധരമേനോന്റെ കൃഷ്ണാഷ്ടമി എന്ന കവിതയെ അടിസ്ഥാനമാക്കി 2026 ഡോക്ടർ അഭിലാഷ് ബാബു സംവിധാനം ചെയ്ത ചിത്രമാണ് കൃഷ്ണാഷ്ടമി ദി ബുക്ക് ഓഫ് ഡ്രൈ ലീവ്സ്. ഈ ചിത്രത്തിനുവേണ്ടി ഡോക്ടർ അഭിലാഷ് ബാബു എഴുതി, ഔസേപ്പച്ചൻ ഈണം പകർന്ന് വിദ്യാധരൻ പാടിയ ഗാനം. ഒപ്പം നടപ്പാൻ കളിപ്പാൻ അല്പമല്ല ആശ മനസ്സിൽ. ദീർഘകാലത്തിന് ശേഷം കുചേലൻ തന്റെ സതീർത്ഥ്യനായ ശ്രീകൃഷ്ണനെ കാണുമ്പോൾ പങ്കുവയ്ക്കുന്ന ഹൃദയസ്പർശിയായ വാക്കുകൾ.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടെ നിന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈ ജിയോ തന്നെ പോവാം.
0: മൈ ജിയോ ആണ് മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: 2026 ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന ഭീഷ്മർ എന്ന ചിത്രത്തിലെ ഗാനമാണ് നവമാധുരിയിൽ ഇനി. OM കരുവാരക്കുണ്ടിന്റെ ഗാനവരികൾ, KA ലത്തീഫിന്റെ സംഗീതം. 2001 മിദാദ് എന്ന ആൽബത്തിലൂടെ നമുക്ക് പരിചിതമായ ഈ ഗാനം ഭീഷ്മർ എന്ന ചിത്രത്തിനുവേണ്ടി പുനരാവിഷ്കരിച്ചത് രഞ്ജിൻ രാജാണ്. ഗായിക ദന റാസിഖ്.

2024 സലീം ഹസനും മണികണ്ഠനും ചേർന്ന് സംവിധാനം ചെയ്ത പഞ്ചായത്ത് ജെട്ടി എന്ന ചിത്രത്തിനുവേണ്ടി ബി കെ ഹരിനാരായണൻ എഴുതി, രഞ്ജൻ രാജ് സംഗീതം നൽകി, മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം.

നവമാധുരി തുടരുകയാണ്. 2020 മുഹമ്മദ് മുസ്തഫയുടെ സംവിധാനത്തിൽ പുറത്തുവന്ന കപ്പേള എന്ന ചിത്രത്തിനു വേണ്ടി വിഷ്ണു ശോഭന എഴുതി, സുഷിൻ ശ്യാം സംഗീതം നൽകി, ശ്വേതയും സൂരജ് സന്തോഷും പാടിയ ഗാനം.

0: ₹1,499 റെഫ്രിജറേറ്റർ എവിടെ കിട്ടും?
1: മൈ ജിയിൽ കിട്ടും.
0: മൈ ജി പ്രൈസ് ചലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ.
2: ₹30,000 സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോൾ തുടരുന്നു.
0: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
3: സൂരജ് സന്തോഷും അനാർക്കലി മരിക്കാറും പാടിയ ഗാനമാണ് നവമാധുരിയിൽ. ഇനി 2024 വിനോദ് ലീലയുടെ സംവിധാനത്തിൽ പുറത്തുവന്ന മന്ദാകിനിയിലെ ഗാനം. വൈശാഖ് സുഗുണന്റെ ഗാനവരികൾ, ബിപിൻ അശോകിന്റെ സംഗീതം.

2021 ബാബുരാജ് സംവിധാനം ചെയ്ത ബ്ലാക്ക് കോഫി എന്ന ചിത്രത്തിനുവേണ്ടി റഫീഖ് അഹമ്മദ് എഴുതി, ബിജിപാൽ ഈണം പകർന്ന് മഞ്ചേരി പാടിയ ഗാനം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 2020 മുതൽ 2026 വരെയുള്ള വർഷങ്ങളിൽ പുറത്തുവന്ന മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി നവമാധുരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 12:40 വരെ.

0: ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
1: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
0: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
0: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
1: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
2: ഫോൺ
3: ഞാൻ പറയാം.
0: എന്നാ പറയാം?

0: ഇവിടെ ഭഗവതി എവിടെയുള്ള?
1: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
0: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
1: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
0: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും. നവമാധുരി തുടരുകയാണ്. 2022 സിറാജ് ഫാന്റസിയുടെ സംവിധാനത്തിൽ പുറത്തുവന്ന തട്ടുകട മുതൽ സെമിത്തേരി വരെ എന്ന ചിത്രത്തിനുവേണ്ടി അഫ്സലും കൂട്ടരും പാടിയ ഗാനം. ഗാനരചന ഫൈസൽ പൊന്നാനി, സംഗീതം മനു ചന്ദ്.

2021 രാജേഷ് സെൻ സംവിധാനം ചെയ്ത വെള്ളം ദി എസൻഷ്യൽ ഡ്രിങ്ക് എന്ന ചിത്രത്തിനുവേണ്ടി അനന്യ പാടിയ ഗാനം. ഗാനരചന നിതീഷ് നടേരി, സംഗീതം ബിജിബാൽ.

ഇന്നത്തെ നവമാധുരിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. 1977 പുറത്തുവന്ന കണ്ണപ്പനുണ്ണി എന്ന ചിത്രത്തിനുവേണ്ടി പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ സംഗീതം നൽകി, യേശുദാസും പി ജയചന്ദ്രനും പാടിയ ഗാനത്തിന്റെ പുനരാവിഷ്കാരം. 2026 ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത അനന്തൻ കാട് എന്ന ചിത്രത്തിനുവേണ്ടി ബി അജനീഷ് ലോകനാഥിന്റെ സംഗീതത്തിൽ മുരളി ഗോപി നയിക്കുന്ന ഗാനം.

0: കൃഷ്ണാഷ്ടമി, ദ ബുക്ക് ഓഫ് ഡ്രൈ ലീവ്സ്, പഞ്ചായത്ത് ജെട്ടി, ഭീഷ്മർ, കപേള, മന്ദാകിനി, ബ്ലാക്ക് കോഫി, തട്ടുകട മുതൽ സെമിത്തേരി വരെ, വെള്ളം, ദി എസൻഷ്യൽ ഡ്രിങ്ക്, അനന്തൻകാട് എന്നീ ചിത്രങ്ങളിലെ ഓരോ ഗാനമാണ് ഇന്നത്തെ നവമാധുരിയിൽ നമ്മൾ ആസ്വദിച്ചത്. 2020 മുതൽ 2026 വരെയുള്ള വർഷങ്ങളിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി നവമാധുരി വീണ്ടും എത്തും നാളെ ഉച്ചയ്ക്ക് 12:02. ഇത് ആകാശവാണി അനന്തപുരി FM 101.9.
1: ശരീരം കാണിക്കുന്ന ക്യാൻസർ ലക്ഷണങ്ങൾ. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു.
2: ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന പല പ്രധാനപ്പെട്ട ക്യാൻസറുകളും തടയാവുന്നവയോ അല്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ സുഖമാക്കാവുന്നവയോ ആണ്. അതിനാൽ ക്യാൻസറിനെ സംബന്ധിച്ചും അതിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങളെ കുറിച്ചും അറിവ് നേടുവാനാണ് നാം മുൻതൂക്കം നൽകേണ്ടത്. ഇന്ന് ക്യാൻസർ ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 15 ലക്ഷത്തിൽ പരം ആളുകൾക്ക് ഓരോ വർഷവും പുതിയതായി ക്യാൻസർ ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്താണ് ക്യാൻസർ? ഒരു പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ ഏകദേശം 37 ലക്ഷം കോടി കോശങ്ങളുണ്ട് എന്നാണ് അനുമാനിക്കുന്നത്. ഓരോ കോശത്തിനും പ്രത്യേക ഘടനയും പ്രവർത്തനങ്ങളുമുണ്ട്. ഈ കോശങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചാണ് ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രവർത്തനങ്ങളും സാധ്യമാകുന്നത്. ഈ കോശങ്ങൾ ശരീരത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് വളരുകയും വിഭജിക്കുകയും പഴകുമ്പോൾ നശിക്കുകയും ചെയ്യുന്നു. ഇവയെല്ലാം നാം പോലും അറിയാതെ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ, നിയന്ത്രണ വിധേയമായ രീതിയിൽ ഈ പ്രക്രിയ തുടരുന്നതുകൊണ്ടാണ് നാം ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. എന്നാൽ മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ അനിയന്ത്രിതമായി വളരുകയും വിഭജിക്കുകയും ചെയ്യുമ്പോഴാണ് പലതരത്തിലുള്ള ക്യാൻസറുകൾ ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരത്തിലെ സാധാരണ കോശങ്ങൾ കൃത്യമായ നിയമങ്ങൾക്ക് വിധേയമായാണ് വളരുന്നതും നശിക്കുന്നതും. എന്നാൽ ക്യാൻസർ കോശങ്ങൾ ഈ സിഗ്നലുകളെ അവഗണിക്കുകയും നിരന്തരമായി പെരുകി ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. ക്യാൻസർ കോശങ്ങൾ അവ ഉത്ഭവിച്ച സ്ഥലത്തു നിന്നും രക്തത്തിലൂടെയോ ലിംഫ് വ്യവസ്ഥയിലൂടെയോ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന പ്രക്രിയയെ ക്യാൻസർ വ്യാപനം അഥവാ ക്യാൻസർ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നു. ക്യാൻസർ ഉണ്ടാകുവാനുള്ള കാരണം കോശങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ജീനുകളിൽ ചില പ്രത്യേക കാരണങ്ങളാൽ കണ്ടുവരുന്ന വ്യതിയാനങ്ങളാണ്. രോഗപ്രതിരോധ സംവിധാനത്തെ വെട്ടിച്ച് രക്ഷപ്പെടുന്നതിനാൽ ഇവയ്ക്ക് കൂടുതൽ വളരാനും പടരാനും കഴിയും. ഇതിനു പുറമെ പുതിയ രക്തക്കുഴലുകൾ വളർത്തി ക്യാൻസർ ഭക്ഷണവും ഓക്സിജനും നേടുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായി കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ക്യാൻസറുകളെ കുറിച്ചുള്ള ചില വസ്തുതകൾ ഇനി പരിചയപ്പെടാം. നമ്മുടെ നാട്ടിലെ പുരുഷന്മാരിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ക്യാൻസറാണ് വായിലെ ക്യാൻസർ. പുകയില കൂട്ടിയുള്ള മുറുക്ക്, പുകവലി, പാൻ മസാല, മദ്യപാനം എന്നിവയെല്ലാം ഇതിന് കാരണമാണ്. പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വായിലുണ്ടാകുന്ന ഉണങ്ങാത്ത വ്രണങ്ങൾ, പ്രത്യേകിച്ചും കൂർത്ത പല്ലുകൾ അഥവാ കൃത്രിമ പല്ലുകൾ എന്നിവയിൽ നിന്നും ഉണ്ടാകുന്ന ക്ഷതങ്ങൾ, അതേപോലെ ആഹാരത്തിൽ ചില പോഷകങ്ങളുടെ കുറവ്, ദന്ത ശുചിത്വമില്ലായ്മ, ചിലതരം അണുബാധകൾ എന്നിവയും ക്യാൻസറിന് കാരണമാകാം. വായിൽ ക്യാൻസർ ബാധിക്കുന്നതിന് മുൻപ് തന്നെ മുന്നോടികളായ ലക്ഷണങ്ങൾ അഥവാ പ്രീ ക്യാൻസറുകൾ വായിൽ പ്രത്യക്ഷപ്പെടുന്നു. വായിലുണ്ടാകുന്ന വെളുത്ത പാട, ചുവന്ന പാട, തടിപ്പുകൾ, വ്രണങ്ങൾ, എരിവ് കൂട്ടുവാനുള്ള പ്രയാസം, വായ തുറക്കുവാനുള്ള പ്രയാസം എന്നിവയുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഇനി എങ്ങനെ വായിലെ ക്യാൻസറിനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് പരിശോധിക്കാം. പുകയില, മദ്യപാനം എന്നിവയുടെ ഉപയോഗം ഉപേക്ഷിക്കുക. സ്വയം വായ പരിശോധന നടത്തുക. ദിവസവും ഭക്ഷണത്തിൽ ഇലക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തുക. വായ്ക്കുള്ളിൽ എന്ത് മാറ്റം കണ്ടാലും ഡോക്ടറെ സമീപിക്കുക. വർഷത്തിൽ ഒരിക്കൽ ദന്തഡോക്ടറെ കൊണ്ട് വായ പരിശോധിക്കുക. ഇനി നമുക്ക് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ചില പ്രധാനപ്പെട്ട ക്യാൻസറുകൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം. സ്തനാർബുദമാണ് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. നേരത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. എന്നാൽ പ്രാരംഭ ലക്ഷണങ്ങൾ മനസ്സിലാക്കാതിരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നത് നല്ലതല്ല. എന്തെല്ലാമാണ് സ്തനാർബുദത്തിന്റെ കാരണങ്ങൾ? ഏതാണ്ട് 70% രോഗികളിലും ഇതിനുള്ള കാരണം കണ്ടുപിടിക്കാൻ സാധ്യമല്ല. എന്നാൽ രക്തബന്ധുക്കൾക്ക് സ്തനാർബുദം വന്നിട്ടുള്ളത്, അതേപോലെ അവിവാഹിതർ, ജീനുകളിലെ തകരാറുകൾ, കൂടി വരുന്ന പ്രായം, ജീവിതശൈലി ഘടകങ്ങൾ, പ്രത്യേകിച്ചും അമിതഭാരം, വ്യായാമം ഇല്ലായ്മ, പ്രസവിക്കാത്ത സ്ത്രീകൾ, ആദ്യ പ്രസവം വളരെ വൈകുന്നത്, ഹോർമോൺ സംബന്ധമായ ഘടകങ്ങൾ എന്നിവയും സ്തനാർബുദത്തിന് കാരണമായേക്കാം. എന്തെല്ലാമാണ് സ്തനാർബുദത്തിന്റെ ലക്ഷണങ്ങൾ? മാറിലോ കക്ഷത്തിലോ കാണുന്ന വേദനയുള്ളതോ ഇല്ലാത്തതോ ആയ മുഴകൾ അഥവാ തടിപ്പുകൾ, സ്തനഞ്ഞട്ടിൽ നിന്നുള്ള ചുവന്ന നിറത്തിലുള്ള സ്രവം, സ്തനാഗ്രം ഉള്ളിലേക്ക് വലിയുക, അടുത്ത കാലത്തായി കാണപ്പെട്ട സ്തനത്തിലെ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള വ്യത്യാസം, ഈ ലക്ഷണമുള്ളവർ വിദഗ്ധ ഡോക്ടറെ കണ്ട് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. ഇനി സ്തനാർബുദം നേരത്തെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. മാസത്തിലൊരിക്കൽ സ്വയം സ്തനപരിശോധന ചെയ്യുക. 20 വയസ്സ് മുതൽ സ്വയം സ്തന പരിശോധനയിലൂടെ സ്തനത്തിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുകയും ഡോക്ടറെ സമീപിക്കുകയും വേണം. ആർത്തവമുള്ള സ്ത്രീകളിൽ ആർത്തവത്തിന് 10 ദിവസങ്ങൾക്ക് ശേഷം സ്വയം സ്തന പരിശോധന ചെയ്യാവുന്നതാണ്. ആർത്തവം നിലച്ച സ്ത്രീകളിൽ എല്ലാ മാസവും ഒരു നിശ്ചിത ദിവസത്തിൽ സ്വയം സ്തന പരിശോധന നടത്തേണ്ടതാണ്. സ്തനത്തിൽ അസാധാരണമായ മാറ്റങ്ങളോ മുഴയോ കണ്ടെത്തുകയാണെങ്കിൽ വിദഗ്ധ ഡോക്ടറുടെ നേതൃത്വത്തിൽ ക്ലിനിക്കൽ സ്തന പരിശോധന നടത്തുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമായാൽ മാമോഗ്രഫി പരിശോധന, സൂചി ഉപയോഗിച്ചുള്ള FNAC അഥവാ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി പരിശോധന, ബയോപ്സി പരിശോധന എന്നിവയും നടത്തേണ്ടി വരും. രോഗനിർണയം കൃത്യമായി ഉറപ്പാക്കുന്നതിനും ചികിത്സ തീരുമാനിക്കുന്നതിനും ഈ പരിശോധനകൾ സഹായകരമാണ്. പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ സ്തനാർബുദം സുഖമാക്കുവാൻ സാധിക്കും. സ്തനാർബുദം കണ്ടുപിടിക്കാനുള്ള രീതികൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒന്ന്, ക്ലിനിക്കൽ സ്തന പരിശോധന, അതായത് ഡോക്ടർ നടത്തുന്ന പരിശോധന. 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെ 3 വർഷത്തിൽ ഒരിക്കലെങ്കിലും ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ അഥവാ സ്തന പരിശോധന നടത്തേണ്ടതാണ്. 40 വയസ്സിന് മുകളിലുള്ളവർ വർഷത്തിൽ ഒരിക്കലും പരിശോധിക്കുക. 2, മാമോഗ്രാം, വളരെ ചെലവ് കുറഞ്ഞതും ലളിതവുമായ സ്തനത്തിന്റെ എക്സ്റേ പരിശോധന. 3, സൂചി ഉപയോഗിച്ചുള്ള കുത്തി പരിശോധന അഥവാ FNAC, അതേപോലെ തന്നെ ബയോപ്സി പരിശോധന. ഇവയെല്ലാം ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ചെയ്യേണ്ടതാണ്. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസറിന്റെ നിർദ്ദേശമനുസരിച്ച് 40 വയസ്സിനും 49 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാമോഗ്രഫി പരിശോധന നടത്തുക. 50 വയസ്സോ അതിലധികമോ പ്രായമുള്ള സ്ത്രീകൾ ഒന്നിടവിട്ട വർഷങ്ങളിൽ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാമോഗ്രഫി പരിശോധന നടത്തേണ്ടതാണ്. സ്ത്രീകളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്യാൻസറാണ് ഗർഭാശയഗള ക്യാൻസർ. എന്താണ് ഗർഭാശയഗള ക്യാൻസറിന്റെ കാരണങ്ങൾ? ഹ്യൂമൻ പാപ്പിലോമ വൈറസിലൂടെയുള്ള അണുബാധ, പ്രത്യേകിച്ചും HPV അഥവാ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് നമ്പർ 16-18 ഗണത്തിൽപ്പെട്ടവയുടെ അണുബാധ മൂലമാണ് പ്രധാനമായും ഈ രോഗം വരുന്നത്. ഇവ കൂടാതെ മറ്റു കാരണങ്ങൾ നേരത്തെയുള്ള വിവാഹം, തുടർച്ചയായുള്ള പ്രസവം അല്ലെങ്കിൽ ഗർഭം അലസിപ്പിക്കൽ, ലൈംഗിക ശുചിത്വമില്ലായ്മ എന്നിവയെല്ലാമാണ്. ലൈംഗിക ബന്ധത്തിലൂടെ ഇത് പകരാം. എന്നിരുന്നാലും സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൊണ്ട് ഇത്തരം അണുബാധയെ ഫലപ്രദമായി അതിജീവിക്കാൻ സാധിക്കും. എന്നാൽ ചിലരിൽ ഈ അണുബാധയെ അതിജീവിക്കാൻ ശരീരത്തിന് കഴിയാതെ വരികയും അണുബാധ ഗർഭാശയഗള കോശങ്ങളിൽ ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യുന്നു. ഇത് ക്യാൻസറിലേക്ക് നയിക്കാൻ കാരണമായേക്കാം. ഇനി രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. അമിത രക്തസ്രാവം, ആർത്തവം നിലച്ച സ്ത്രീകളിൽ രക്തം പോക്ക്, സംഭോഗത്തിന് ശേഷം രക്തസ്രാവം, രക്തം കലർന്ന വെള്ളപ്പോക്ക്, ആർത്തവ സമയത്തല്ലാതെയുള്ള രക്തപോക്ക് എന്നിവ രോഗലക്ഷണം ആയേക്കാം. ഇതെങ്ങനെ മുൻകൂട്ടി കണ്ടുപിടിക്കാം എന്ന് മനസ്സിലാക്കാം. 30 വയസ്സ് കഴിഞ്ഞ് പ്രസവിച്ചിട്ടുള്ള എല്ലാ അമ്മമാരും ഗർഭാശയഗള സ്ക്രീനിംഗ് പരിശോധനയ്ക്ക് വിധേയരാകണം. ഗർഭാശയഗള ക്യാൻസർ സ്ക്രീനിംഗ് 3 രീതിയിൽ ചെയ്യാവുന്നതാണ്. HPV DNA പരിശോധനയാണ് ഏറ്റവും മികച്ച സ്ക്രീനിംഗ് രീതി. ഇത് കൂടാതെ പാപ്സ്മിയർ, കോൾപോസ്കോപ്പി, ഗർഭാശയഗള ദൃശ്യ പരിശോധന അഥവാ വിഷ്വൽ ഇൻസ്പെക്ഷൻ യൂസിംഗ് അസറ്റിക് ആസിഡ് എന്നിവ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ചെയ്യാവുന്നതാണ്. ഇവ എങ്ങനെ തടയുവാൻ സാധിക്കും? വാക്സിനേഷൻ വഴി ഗർഭാശയഗള ക്യാൻസറിനും പ്രീ ക്യാൻസറിനും കാരണമാകുന്ന HPV അണുബാധ തടയാവുന്നതാണ്. സാധാരണയായി 9 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ വാക്സിനേഷൻ നൽകാനാണ് മാർഗനിർദ്ദേശങ്ങൾ. നിലവിൽ സംസ്ഥാനത്ത് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഈ സൗകര്യം ലഭ്യമാണ്. ഇപ്പോൾ 14 വയസ്സ് തികഞ്ഞ പെൺകുട്ടികൾക്ക് സൗജന്യ HPV വാക്സിനേഷൻ സൗകര്യം സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ ഗർഭാശയകള ക്യാൻസർ സുഖമാക്കുവാൻ സാധിക്കും. ഇനി ക്യാൻസറിന്റെ പൊതുവെയുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം, ക്യാൻസറിന് മാത്രമായി ലക്ഷണങ്ങളില്ല. ഇതിൽ പറയുന്ന ലക്ഷണങ്ങളിൽ പലതും മറ്റ് പല ശാരീരിക അസ്വസ്ഥതകൾക്കും വരാം. അതിനാൽ ഇതിനു മാത്രമുള്ള ലക്ഷണങ്ങളായി ഇതിനെ തെറ്റിദ്ധരിക്കരുത്. പ്രധാനമായും കാണുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഉണങ്ങാത്ത മുറിവുകൾ, ഉദാഹരണത്തിന് വായിലുണ്ടാകുന്ന 2 ആഴ്ചയായിട്ടും ഉണങ്ങാത്ത വ്രണങ്ങൾ, അതേപോലെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉള്ള മുഴകൾ, അസാധാരണമായ രക്തസ്രാവം, പ്രത്യേകിച്ചും ആർത്തവ വിരാമത്തിന് ശേഷമുള്ള രക്തസ്രാവം, മൂത്രത്തിൽ കൂടെയോ മലത്തിൽ കൂടെയോ രക്തമോ രക്തം കലർന്ന പഴുപ്പോ പോകുക, തുടർച്ചയായ ശബ്ദമടപ്പും ചുമയും, അകാരണമായി ശരീരഭാരം കുറയുന്ന അവസ്ഥ, അരിമ്പാറ, കാക്കപ്പുള്ളി തുടങ്ങിയവയിലുള്ള മാറ്റങ്ങൾ, മാറി മാറി വരുന്ന മലബന്ധവും വയറിളക്കവും, ഇവയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് കൂടുതൽ പരിശോധനകൾ നടത്തി ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അതിനായി ചിട്ടയായ ജീവിതശൈലി അനുവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ആരോഗ്യമുള്ള ഒരു നല്ല നാളേക്കായി നമുക്ക് ഏവർക്കും ഒരുമിച്ച് കൈകോർക്കാം.
1: ശരീരം കാണിക്കുന്ന ക്യാൻസർ ലക്ഷണങ്ങൾ. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
1: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച് മൈജി പ്രൈസ് ചാലഞ്ച്.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
1: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: ടിഎൻസി അപ്ലൈ.
2: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
3: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: കൊല്ലം സുപ്രീം.
4: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
5: ചേട്ടാ ചായ എടുക്കട്ടെ?
6: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
5: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
6: അപ്പോ കാത്തിരിപ്പില്ലേ?
5: ഇല്ല.
3: മൈജിയോടെ മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
7: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
8: ഇത് ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ഹൃദയത്തിൻ്റെ നിറങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ആർ സുദർശനം.
1: അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം.

0: വാങ്ങാൻ മൈ ജി പ്രൈസ് ചലഞ്ച്.
1: ഇലക്ട്രിക് കെറ്റിൽ 249 രൂപ, അയൺ ബോക്സ് വെറും 299 രൂപ, ബേണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
0: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈ ജി പ്രൈസ് ചലഞ്ച്, എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
5: പൂവച്ചൽ ഖാദർ എഴുതി, രഘുകുമാർ സംഗീതം നൽകി, എസ് ജാനകി പാടിയ ഗാനം, ചിത്രം പൊൻതൂവൽ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: വിദേശ സംഭാവന നിയന്ത്രിക്കുന്ന FCRA നിയമ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിന് 31 അംഗ സംയുക്ത പാർലമെന്ററി സമിതിക്ക് കേന്ദ്ര ഗവൺമെന്റ് രൂപം നൽകി. ലോക്സഭയിലെ BJP അംഗം സഞ്ജയ് ജയ്സ്വാൾ ആണ് സമിതിയുടെ അധ്യക്ഷൻ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1282 5050 പേരെ കാണാതായിട്ടുണ്ട്. പ്രസിദ്ധമായ ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യയ്ക്ക് തുടക്കമായി. യോഗക്ഷേമസഭ സംസ്ഥാന പ്രസിഡന്റ് അക്കിരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടത്തി. ദർശനത്തിന് ഭക്തർക്ക് പ്രത്യേക സൌകര്യവും ഏർപ്പെടുത്തി. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക്. കണ്ണനെ വണങ്ങാൻ 10,000+ തീർത്ഥാടകരാണ് പുലർച്ചെ മുതൽ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത്. തിരൂർ തുഞ്ചൻപറമ്പിൽ തുഞ്ചത്താചാര്യന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിനായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ. തിരൂർ തുഞ്ചൻപറമ്പിൽ സന്ദർശനവും പുഷ്പാർച്ചനയും നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ ബൂസ്റ്റർ സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണി നടക്കുന്ന സാഹചര്യത്തിൽ നാളെ രാവിലെ മുതൽ മെഡിക്കൽ കോളേജിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ള വിതരണം പൂർണ്ണമായും മുടങ്ങും. ഉപഭോക്താക്കൾ കുടിവെള്ളം ശേഖരിച്ചു വയ്ക്കണമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് ആരംഭിക്കും. ആദ്യ സെമി ഉച്ചയ്ക്ക് 2:30, രണ്ടാം സെമി രാത്രി 7:00. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക് കേൾക്കാം.

പ്രണയഗീതങ്ങൾ. മലയാള ചലച്ചിത്രങ്ങളിലെ നിത്യസുരഭില പ്രണയഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് 1-2 മുതൽ 2 മണിവരെ ആകാശവാണിയുടെ അനന്തപുരി FM 101.9 ശ്രോതാക്കൾക്കായി ഒരുക്കുന്ന ഗാനവിരുന്നാണ് പ്രണയഗീതങ്ങൾ. ഇന്നീ പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ലങ്കേഷ് അഗസ്ത്യകോട്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. ഹിന്ദു പുരാണേതിഹാസങ്ങളിലെ ഏടുകൾ മറിക്കുമ്പോൾ പ്രണയത്തിന്റെ ഏറ്റവും മികച്ച മൂർത്തിഭാവമായി തെളിഞ്ഞുകാണുന്ന ദേവസങ്കല്പമാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണ കഥകളിലെ ഏറ്റവും ജ്വലിക്കുന്ന പ്രണയാധ്യായങ്ങളിൽ എടുത്തു പറയേണ്ടത് രാധയുമായി ശ്രീകൃഷ്ണന് ഉണ്ടായിരുന്ന പ്രണയമാണ്. ഭക്തിയും വിശുദ്ധിയും ആത്മീയ ഐക്യവും നിറഞ്ഞുനിന്ന രാധാകൃഷ്ണ പ്രണയത്തിലൂടെയാണ് ഇന്നത്തെ പ്രണയഗീതങ്ങളുടെ സഞ്ചാരം. ഭാരതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ യു ജി സി അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി. ഓരോ ടിവി പർച്ചേസിലും 5000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ.
2: 43-inch ടിവി വെറും 11,999 രൂപ മാത്രം.
1: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
3: TNC apply.
4: ശ്രീകൃഷ്ണനും രാധയും തമ്മിലുള്ള പ്രണയം ഭക്തിയിൽ അധിഷ്ഠിതമായിരുന്നു. അതുകൊണ്ടാണ് ഒരു മയിൽപ്പീലിയായി തനിക്ക് ജനിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ശ്രീകൃഷ്ണന്റെ തിരുമുടിക്കുടന്നയിൽ തപസ്സിരിക്കുമായിരുന്നു എന്ന് അവൾ പറയുന്നത്. ഗായിക എസ് ജാനകി, ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമർ, ചിത്രം അണിയാത്ത വളകൾ.

ഇന്നലെ നീ ചൂടിയ മന്ദാര മലർക്കുടം കണ്ണൻ്റെ കയ്യിലും ഞങ്ങൾ കണ്ടല്ലോ രാധേ. അതുമാത്രമല്ല, കണ്ണൻ്റെ കവിളിൽ നിന്റെ സിന്ദൂര തിലകത്തിൻ്റെ വർണ്ണരേണുക്കളും ഞങ്ങൾ കണ്ടു. പി ഭാസ്കരൻ്റെ ഗാനസാഹിത്യം, കെ രാഘവൻ്റെ സംഗീതം, ഡോക്ടർ എം ബാലമുരളി കൃഷ്ണ പാടിയ ഗാനം, ചിത്രം പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
4: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
5: മൈജിയിൽ നിന്ന് ഫോൺ എടുക്കുമ്പോൾ കൂടെ ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം.
6: 50,000 മുതൽ 99,999 വരെയുള്ള സ്മാർട്ട് ഫോണുകൾ ആൻഡ് ടാബ്ലറ്റ് വാങ്ങുമ്പോൾ 11,250 വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം. 1,00,000 രൂപയ്ക്ക് മുകളിലുള്ള സ്മാർട്ട് ഫോൺ ആൻഡ് ടാബ്ലറ്റ് വാങ്ങുമ്പോൾ 25,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം.
7: സെപ്റ്റംബർ 6 ഞായർ വരെ മാത്രം.
8: രാധാകൃഷ്ണ പ്രണയവുമായി പ്രണയഗീതങ്ങൾ തുടരുകയാണ്. ആത്മനിർഭരമായ പ്രണയത്തിനുടമയായിരുന്നു രാധയെങ്കിലും കൃഷ്ണനെ ഓർത്ത് പലപ്പോഴും അവൾ ആകുലപ്പെട്ടിട്ടുണ്ട്. വിധുമുഖിയായ രാധ എന്നും ഒരു വിരഹിണിയുമായിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനവരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം, ദ്വിജാവന്തി രാഗത്തിന്റെ സൗന്ദര്യം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഗാനം. ഗായകർ യേശുദാസ് ചിത്ര. ചിത്രം മിസ്റ്റർ

0: റിട്ടേൺ ഗിഫ്റ്റ്. മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
1: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ എംആർടി ഹോം നീഡ്സിന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതുമായ വെഡിംഗ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്. കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്, പക്ഷേ വെഡിംഗ് കാർഡ് കൊണ്ടുപോകണം.
2: എംആർടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ശ്രീകൃഷ്ണനും തന്റെ ഗോപികമാരും തമ്മിലുള്ള ദിവ്യമായ പ്രണയം നൃത്തത്തെക്കുറിച്ച് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ഭഗവാനും ഭക്തനും തമ്മിലുള്ള ആത്മീയ ബന്ധത്തിന്റെ പ്രതീകമായ രാസലീല. 1971 A. വിൻസെന്റ്

വിധാനം ചെയ്ത ആഭിജാത്യം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ബി വസന്തയും പാടിയ ഗാനമാണ് പ്രണയഗീതങ്ങളിൽ ഇനി. ഗാനരചന ബി ഭാസ്കരൻ, സംഗീതം എ ടി ഉമ്മർ.

0: രാധാകൃഷ്ണ പ്രണേഷ് അധിഷ്ഠിതമായ മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി പ്രണയഗീതങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 2 മണിവരെ.
1: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
2: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
3: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
3: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
2: അപ്പോ കാത്തിരിപ്പില്ലേ?
3: ഇല്ല,
4: മൈജിയോടെ മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
5: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
6: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
7: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

സമയം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റും 40 സെക്കൻഡും. പ്രണയഗീതങ്ങൾ തുടരുകയാണ്. ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട പ്രണയകഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് വൃന്ദാവനം. രാധാകൃഷ്ണന്മാരുടെ നിസ്വാർത്ഥ പ്രണയത്തിന് സാക്ഷ്യം വഹിച്ച ഇടമായിരുന്നു വൃന്ദാവനം. രാധയുടെ സാന്നിധ്യമില്ലാതെ വൃന്ദാവനത്തിന്റെ ആത്മീയത പൂർണ്ണമാകില്ലെന്ന് ഇന്നും ആരാധകർ വിശ്വസിക്കുന്നു. യക്ഷിയും ഞാനും എന്ന ചിത്രത്തിനു വേണ്ടി സാജൻ മാധവിന്റെ സംഗീതത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം. ഈ ഗാനം എഴുതിയത് വിനയൻ.

0: കൃഷ്ണനും രാധയും ജീവിക്കുന്ന ബിംബങ്ങളായി എന്നും നമുക്കിടയിലുണ്ട്. അവരുടെ സാന്നിധ്യം കടന്നു ചെല്ലാത്ത ഇടങ്ങൾ ചുരുക്കമായിരിക്കും. രസകരമായ ഈ ക്യാമ്പസ് ഗാനത്തിലും അവരുണ്ട്. പി ജയചന്ദ്രനും വാണി ജയറാമും പാടിയത്, പൂവച്ചൽ ഖാദറിന്റെ ഗാനവരികൾ, ശ്യാമിന്റെ സംഗീതം. ചിത്രം ഉമാനിലയം.
1: രാധേ നിന്റെ കൃഷ്ണൻ വന്നു രാഗലോലനായി, കൃഷ്ണ നിന്റെ

0: ഓരോ ബാങ്കിലും വെവ്വേറെ പേപ്പേഴ്സ്. ഒരു ചാവി ഉണ്ടായിരുന്നെങ്കിൽ.
1: ഉണ്ടല്ലോ അച്ഛാ, CKYC ID.
0: CKYC എന്ന് വെച്ചാ
1: ബാങ്ക് നിങ്ങളുടെ KYC വിവരങ്ങൾ CKYC രജിസ്റ്ററിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും 14-digit ഒരു പ്രത്യേക CKYC ID. ഇത് എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ഉപയോഗിക്കാം. ഒരിടത്ത് KYC അപ്ഡേറ്റ് ചെയ്താൽ ബാക്കി ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും അപ്ഡേറ്റ് ആകും.
0: വാ, RBI പറയുന്നു
1: KYC സുരക്ഷിതമായ ബാങ്കിങ്ങിനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്.
2: അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈ ജി പ്രൈസ് ചലഞ്ച്.
3: ഇലക്ട്രിക് കെറ്റിൽ 249 രൂപ, അയൺ ബോക്സ് വെറും 299 രൂപ, ബേണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
2: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈ ജി പ്രൈസ് ചലഞ്ച്, എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
4: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
5: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗവളർച്ചയേകും.
4: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
5: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
5: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
4: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
6: പ്രണയബന്ധങ്ങളിൽ സാധാരണ കടന്നുവരാറുള്ള പിണക്കവും പരിഭവവും കപടനാഠ്യങ്ങളുമൊക്കെ രാധാകൃഷ്ണ പ്രണയത്തിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ മണിവർണ്ണനില്ലാത്ത വൃന്ദാവനത്തെക്കുറിച്ച് പരിഭവം പറയുന്ന രാധയോട് "രാധേ, നിനക്കെന്ത് കോപം? ഈ യാദവൻ എല്ലാവർക്കും ഒരുപോലെ നാഥനല്ലേ" എന്ന് കൃഷ്ണൻ മറുപടി പറയുന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനവരികൾ യമുന കല്യാണി രാഗത്തിൽ RK ശേഖർ ചിട്ടപ്പെടുത്തിയ ഗാനം. ഗായകർ P. ജയചന്ദ്രൻ, P. സുശീല. ചിത്രം മിസ് മേരി.

രാധാകൃഷ്ണ പ്രണയവുമായി പ്രണയഗീതങ്ങൾ തുടരുകയാണ്. താരണി മധുമഞ്ചം രാധ വിരിച്ച് കാത്തിരുന്നാൽ കണ്ണന് പോരാതിരിക്കാൻ കഴിയില്ല. ആ അനുരാഗ നവരംഗ ഗംഗയിൽ നീന്താതിരിക്കാനും കണ്ണനാവില്ല. കാപി രാഗത്തിൽ എം കെ അർജുനൻ ചിട്ടപ്പെടുത്തിയ ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ ഗാനസാഹിത്യം, ചിത്രം റസ്റ്റ് ഹൗസ്. ഗായകർ പി ജയചന്ദ്രൻ, എസ് ജാനകി.

0: മൊബൈൽ മുതൽ ഹോം പ്ലാൻസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
1: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച് മൈജി പ്രൈസ് ചാലഞ്ച്.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
1: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: ടിഎൻസി അപ്ലൈ.
2: വൃന്ദാവനം വിട്ട് കണ്ണൻ പോകുമ്പോൾ രാധ ഒരു വേള കരഞ്ഞെങ്കിലും തന്റെ കടമകൾ നിർവഹിക്കാനാണ് കണ്ണൻ പോയതെന്ന് ആശ്വസിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ട്. എന്നിട്ടും അവരുടെ പ്രണയത്തിന് ഒന്നും തന്നെ സംഭവിച്ചതുമില്ല. കരഹരപ്രിയ രാഗത്തിൽ MS ബാബുരാജ് ചിട്ടപ്പെടുത്തിയ ഗാനം, ഗാനരചന വയലാർ രാമവർമ്മ, ഗായിക SJ, ചിത്രം ഭദ്രദീപം.

0: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: അകന്നു പോകും തോറും ഇല്ലാതാവുന്നതല്ല യഥാർത്ഥ പ്രണയമെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തവരാണ് ശ്രീകൃഷ്ണനും രാധയും. ജയപരാജയങ്ങളോ ലാഭനഷ്ടങ്ങളോ പ്രണയത്തിലില്ലെന്ന് നമ്മെ പഠിപ്പിച്ചതും രാധാകൃഷ്ണന്മാരാണ്. 100 ജന്മം നോമ്പ് നോറ്റ തിരുവാതിരയാണെന്നും നീലമേഘം നെഞ്ചിലേറ്റിയ പൊൻതാരകമാണ് രാധയെന്നും വിശേഷിപ്പിക്കാൻ കൃഷ്ണന് കഴിയുന്നതും അവരുടെ നിസ്വാർത്ഥ പ്രണയത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഷൺമുഖ പ്രിയരാഗത്തിൽ രവീന്ദ്രൻ ചിട്ടപ്പെടുത്തിയ ഗാനം, കൈതപ്രത്തിന്റെ ഗാനവരികൾ യേശുദാസും ചിത്രയും പാടിയത്, ചിത്രം ഹിസ്

0: ശുദ്ധ പ്രണയത്തിന് മാതൃകാപരമായ സൂത്രവാക്യം രചിച്ച രാധയും ശ്രീകൃഷ്ണനും ഉദാത്ത പ്രണയത്തിന്റെ ഉത്തമ ഉദാഹരണമായി ലോകം എന്നും ചൂണ്ടിക്കാട്ടുന്ന ബിംബങ്ങളാണ്. യഥാർത്ഥ പ്രണയത്തിന് അർത്ഥങ്ങൾ നൽകിയത് രാധാകൃഷ്ണന്മാരാണ്. അവർക്ക് മരണമില്ല. ഇന്നത്തെ പ്രണയഗീതങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പ്രണയഗീതങ്ങൾ വീണ്ടും എത്തും അടുത്ത വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1-2. പരിപാടിയിൽ ഒപ്പമുണ്ടായിരുന്നത് ലങ്കേഷ് അഗസ്ത്യകോട്. ഇത് ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിങ് കേരളം ദ്വിദിന നേതൃശില്പശാലയ്ക്ക് കോഴിക്കോട് IIMൽ തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശനും മുഴുവൻ മന്ത്രിസഭാംഗങ്ങളും ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും സത്യത്തിന്റെ പാതയിലൂടെ മനുഷ്യരാശിയെ നയിക്കുന്നത് തുടരുന്നതായി ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു. ഹരിത ഷിപ്പിംഗ് എന്നത് ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് അനിവാര്യതയാണെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഗുരുഗ്രാമിലെ ദ എനർജി ആൻഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസ് സന്ദർശിച്ച് ഹരിത ഷിപ്പിംഗ് സംരംഭങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുമായി കൂട്ടായ്മ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. സുപ്രീംകോടതിയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന കൂട്ടായ്മയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിലെയും ചീഫ് ജസ്റ്റിസുമാരടക്കം പങ്കെടുക്കുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കൊച്ചി മട്ടാഞ്ചേരിയിൽ 2.5 കിലോയിലധികം MDMAയുമായി 2 പേർ പിടിയിൽ. മട്ടാഞ്ചേരി സ്വദേശി നൌഫലും സുഹൃത്തുമാണ് ഡാൻസാബ് സംഘത്തിന്റെ പിടിയിലായത്. ഇന്നലെ തിരുവനന്തപുരത്ത് അന്തരിച്ച മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഭീമാപ്പള്ളി റഷീദിന്റെ കബറടക്കം ഉച്ചകഴിഞ്ഞ് നടത്തും. UDF ജില്ലാ കൺവീനർ കൂടിയാണ് റഷീദ്. സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 920 ര�പ കൂടി. 1,14,880 രൂപയായി. ഗ്രാമിന് 120 രൂപ വർദ്ധിച്ച് 14,360 രൂപയും ആയി.

ഏഷ്യ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. ദുബായിൽ രണ്ടാം മത്സരത്തിൽ ഹോങ്കോങ്ങിനെ 137 റൺസിന് തകർത്താണ് ഇന്ത്യയുടെ സെമി പ്രവേശം. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ ഇനി വൈകുന്നേരം 5 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
3: നിവേദിത.
2: എവിടെയാ നാട്?
3: തിരുവനന്തപുരം.
2: എന്തെയ്യുന്നു നിവേദിക?
3: ഞാനിപ്പോ ഫൈനൽ ഇയർ MBBS പഠിക്കുകയാണ്.
2: ആരൊക്കെ എന്റെ വീട്ടില്?
3: അച്ഛൻ, അമ്മ, ചേട്ടൻ. ഞാൻ
2: MBBS പഠിക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാ?
3: എന്റെ അച്ഛൻ ഡോക്ടറാ, അപ്പൊ കുഞ്ഞിലെ മുതലേ ഞാൻ കാണുന്നതാ. അങ്ങനെ പിന്നെ വളരെ ഒരു നോബിൾ പ്രൊഫഷൻ ആണെന്ന് തോന്നി. അങ്ങനെ പിന്നെ എനിക്ക് സബ്ജക്ട് ഭയങ്കര ഇഷ്ടമാണ്, മെഡിസിൻ എന്നുള്ള സബ്ജക്ട്. അപ്പൊ അതുകൊണ്ടാണ് ചൂസ് ചെയ്തത്.
2: അപ്പൊ ആസ്വദിച്ച് പഠിക്കുന്നുണ്ട്.
3: അതെ.
2: വേറെ ആരൊക്കെയാ വീട്ടില്?
3: ചേട്ടൻ, അമ്മ, അച്ഛൻ, വേറെ
2: കുട്ടിയാണോ?
3: അതെ.
2: അപ്പൊ പഠന സമയമൊക്കെ എങ്ങനെയാ?
3: ഞാൻ ഇവിടെ അല്ല, ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് വരും, പഠിക്കും, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ.
2: മരുന്നുകളോടുള്ള വഴക്കൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഹോസ്റ്റലിൽ വരുമ്പോ എങ്ങനെയുണ്ട് ആ ഒരു വ്യത്യാസം?
3: ഭയങ്കര ടയറിങ് ആണ് ഫുൾ ഡേ. അപ്പം ഒരു റിലീഫ് ആണ് തിരിച്ചു വന്ന് നമ്മുടേതായ ഒരു സ്പേസിൽ ഇരിക്കുമ്പോ അതിന്റേതായ ഒരു റിലീഫ് ഉണ്ട്. പിന്നെ പാട്ട് കേൾക്കും, ബുക്ക് വായിക്കും, അങ്ങനെ പഠിത്തമല്ലാത്തതും ചെയ്യുന്നുണ്ട്.
2: കോളേജിൽ പോകുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കോ അതോ കളിച്ചു ചിരിച്ചിരിക്കോ?
3: ഇതിനെ അതിന്റേതായ ഒരു സീരിയസ്നെസ്സോടുകൂടെ ചെയ്യേണ്ട ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അങ്ങനെ അല്ല, ബ്രേക്ക് കിട്ടുമ്പം ഫ്രണ്ട്സിന്റെ കൂടെ ചായ കുടിക്കാൻ പോവും, എല്ലാം ചെയ്യും,
2: പിന്നെ ചിരിക്കാൻ പോവും. എങ്ങനെയുണ്ട് ഹോസ്റ്റൽ ജീവിതം?
3: ഹോസ്റ്റലിന്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഫ്രണ്ട്സിന്റെ കൂടെ താമസിക്കുന്ന ഒരു വൈബ് ഉണ്ട്.
2: ഫുഡൊക്കെ എങ്ങനെയാണ്?
3: മെസ്സിന്നാണ്.
2: മെസ്സിലെ ഫുഡൊക്കെ ഇഷ്ടമായോ?
3: കുഴപ്പമില്ല, വീട്ടിലത്തെ പോലെ എന്തായാലും ആവില്ലല്ലോ.
2: നമ്മളെല്ലാം പൊരുത്തപ്പെട്ടു പോകും.
3: അതെ, അത്രേ ഉള്ളൂ.
2: പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ജോലി ചെയ്യോ വിദേശത്ത് പോവോ?
3: ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്യാനാണ് നോക്കുന്നത്.
2: നമ്മളെ നാട്ടുകാരെ സുഖപ്പെടുത്തണം.
3: അതെ അതെ.
2: പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
3: പാട്ട് ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്, കുറച്ച് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ
2: പാട്ട് പാടിയാലോ?
3: വേണ്ട, അത് വേണ്ട.
2: ഒന്ന് കുറെ പേര് ഇങ്ങനെ കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നു. നിവേദ്യതയിപ്പാടുവേ
3: ആർക്കും ഒരു താല്പര്യമില്ല, കുഴപ്പമില്ല.
2: ഞാനും താല്പര്യപ്പെട്ട് പറഞ്ഞു.
3: ഞാനൊരു ബാത്റൂം സിംഗറാണ്, അത് കൂടുതൽ ഇല്ല.
2: നമ്മളെ വീടുകളൊക്കെ
3: തന്നെ കുഴപ്പമില്ല.
2: എന്തൊരു ചെയ്താലും പാടൂല?
3: ഇല്ല.
2: എന്നാ പിന്നെ പാട്ട് കേൾക്കാം. ഏത് പാട്ട് കേൾക്കാം നമുക്ക്?
3: എനിക്ക് ഓം ശാന്തി ഓശാനയിലെ സ്നേഹം ചേരും നേരം ആ പാട്ട്.
2: എന്താ പാട്ടിനോട് ഇഷ്ടം തോന്നി?
3: കേൾക്കാൻ ഭയങ്കര ഒരു പീസ്ഫുൾ സോങ്. ഇപ്പൊ പറഞ്ഞപ്പോഴും എനിക്ക് അതാ ഓർമ്മ വന്ന പെട്ടെന്ന്. എന്റെ സ്പോട്ടിഫൈ എടുത്ത് നോക്കിയ വൺ ഓഫ് മൈ മോസ്റ്റ് പ്ലേഡ് സോങ്സ് അതായിരിക്കും. ഭയങ്കര ഒരു കമ്മിങ് എഫക്റ്റ് ഉള്ള ഒരു സോങ് ആണ്.
2: അപ്പൊ ഉറപ്പായിട്ട് എവിടെ നിന്ന് ഒരു സ്നേഹം വന്ന് ചേർന്നിട്ടുണ്ടാവണം?
3: അയ്യോ, ഇല്ല ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. പാട്ടുകളോ?
2: അപ്പൊ സ്നേഹം വന്ന് ചേരാൻ വേണ്ടി നമുക്ക് പാട്ട് കേൾക്കാം.
3: ഓക്കെ ഓക്കെ, താങ്ക് യു.

0: നമ്മൾ അടുത്ത സുഹൃത്തിലേക്ക് പോവുകയാണ്. എന്താണ് പേര്?
1: ആര്യ.
0: എവിടെയാ നാട്?
1: തിരുവനന്തപുരത്താണ് നാട്.
0: എന്ത് ചെയ്യുന്നു?
1: ടീച്ചറാണ്.
0: ഇങ്ങനെ വേഷമൊക്കെ കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു സുന്ദരിപ്പട്ടത്തിന് പോകുവായിരിക്കുന്നു. ഫോട്ടോ എടുക്കണം നമ്മള്.
1: അതെ.
0: ഫോട്ടോ എടുത്ത റീൽ ചെയ്യാനുള്ള പരിപാടിയാണോ?
1: അല്ലല്ല, വിവാഹമാണ്.
0: ആ, അടിപൊളി. അപ്പൊ ഒരു വലിയ സന്തോഷത്തിന്റെ ഇടയ്ക്കാണ് ഒരു കൊച്ചു സന്തോഷം കൂടെ നമ്മളെ കണ്ടുമുട്ടിയത് അല്ലേ. അപ്പൊ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും.
1: നന്ദി.
0: എന്താ ചെക്കന്റെ പേര്?
1: പ്രയാഗ്.
0: എന്ത് ചെയ്യുന്നു?
1: PWD വർക്ക് ചെയ്യുന്നു.
0: തിരുവനന്തപുരം തന്നെയാണ്?
1: ആ, തിരുവനന്തപുരം. തെങ്കോടാണ്.
0: നമ്മളെന്താ ചെയ്യുന്നത്?
1: ഞാന് ഹിന്ദി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്.
0: എത്ര നാളായി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്?
1: ഇപ്പൊ കേറിയതേ ഉള്ളൂ. 2026 BEd കഴിഞ്ഞിട്ട് ഈ ഇടയ്ക്കാണ് ജോലിക്ക് കയറിയതായിരുന്നു. 3 മാസം കഴിയുന്നു.
0: അപ്പൊ കൊറേ സന്തോഷങ്ങൾ ഈ വർഷം സംഭവിച്ചു.
1: അതെ അതെ.
0: ഒത്തിരി
1: സന്തോഷം.
0: അതെ, ഉറപ്പായിട്ടും.
1: പഠിച്ചു കഴിഞ്ഞപ്പോ തന്നെ ടീച്ചറായിട്ട് ഒരു സ്കൂളിൽ ജോലിക്ക് കയറി, അത് കഴിഞ്ഞ് വിവാഹം.
0: അതെ. ഇത്രയും ഭാഗ്യമുള്ള ഒരു കുട്ടിയെ നമ്മളിപ്പോ കാണാതെ പോയിരുന്നെങ്കിൽ നമുക്ക് വലിയ ഒരു നഷ്ടമായി പോയത്.
1: അതെ.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: അമ്മ, അച്ഛൻ, ചേച്ചി. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡ്, കുഞ്ഞ്.
0: എന്ത് ചെയ്യുന്നു?
1: അച്ഛൻ കൂലിപ്പണിയാണ്, അമ്മ ഹൗസ് വൈഫ്, ചേച്ചി അബാക്കസ് ടീച്ചറാണ്, ചേട്ടൻ അക്കൗണ്ടന്റ് ആണ് ടെക്നോ പാർക്കില്. കുഞ്ഞ് PreKG പഠിക്കുക.
0: ചേച്ചിയും ഞാനും ടീച്ചറാണ്.
1: അതെ, രണ്ടുപേരും ടീച്ചറാണ്. അമ്മയുടെ ഇഷ്ടമാണ് രണ്ടുപേരും ടീച്ചറായിട്ട് വരണമെന്നുള്ളത്. അത് നമ്മള് സാധിച്ചു കൊടുത്തു.
0: അതെ, ഭാഗ്യമുള്ള അമ്മയും ഭാഗ്യമുള്ള മക്കളും.
1: അതെ, അങ്ങനെ തന്നെ പറയാം.
0: പിന്നെ ഈ ടീച്ചിങ് കഴിഞ്ഞുള്ള സമയങ്ങള് ഹോബീസ് ഒക്കെ എന്തൊക്കെയാ?
1: ഹോബീസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബർ ആണ്.
0: വെറുതെ ചടലമായിട്ട് നിന്ന് മറുപടി പറയുന്നത്.
1: ഹിന്ദിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട്. ഹിന്ദി ക്ലാസ് ഒക്കെ എടുക്കാറുണ്ട്, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ആയിട്ട് എടുക്കാറുണ്ട്. ഇതൊക്കെയാണ് എന്റെ ഹോബീസ്. പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, അങ്ങനെയൊക്കെ.
0: മൊത്തത്തിൽ പഠിപ്പിക്കല്. എന്നെ പഠിപ്പിക്കല്?
1: അതെ, പഠിപ്പിക്കലും അതുപോലെ കുട്ടികളെ മനസ്സിലാക്കുന്ന ഒരു ടീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം.
0: ആ, നല്ല കാര്യം. കുട്ടികളുടെ സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞത് വലിയ കാര്യമാണ്.
1: സത്യമായിട്ടും.
0: നമ്മളിപ്പോ വഴിയെ നടന്നു പോകുമ്പോഴത്തേക്ക് അവിടെ എവിടെയൊക്കെ നിന്നും ടീച്ചറെ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മേഖലകളിൽ ജോലി ചെയ്ത് നമ്മളൊരു ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് ആ ടീച്ചറെ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലേ.
1: അതെ, അത് സത്യമായിട്ടാണ്. എവിടെ പോയാലും നമ്മളെ തിരിച്ചറിയുന്നു ആ മക്കള്. ഞാൻ പഠിപ്പിച്ചിരുന്നു എന്നൊക്കെ പറയും കുട്ടികളൊക്കെ. പിന്നെ ടീച്ചർ എന്നുള്ള വിളി നമുക്ക് ജീവിതകാലം മുഴുവനും കേൾക്കുന്നത് തന്നെ വളരെ സന്തോഷമായിട്ടുള്ള, എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ ആ ഒരു വിളി എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ആര്യ ടീച്ചർ എന്നുള്ള പേര് തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പേരാണ്.
0: ഇപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ശരിക്കും ഒരു വള്ളംകളി കാണാൻ പോയ പോലെ ഉണ്ട്.
1: ആ, അതെ.
0: ഈ സന്തോഷം എല്ലാം കൂടെ വെച്ചുകൊണ്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ?
1: ഓക്കെ. എന്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ടാണ് ഈ ഹൃദയ സഖി എന്നുള്ള. ഞാൻ ആ പാട്ടൊന്ന് പാടാം.
0: ഉറപ്പായിട്ടും.
1: ഹൃദയ

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: റിയ.
0: എവിടെയാ നാട്?
1: തിരുവനന്തപുരത്ത് തന്നെയാണ്.
0: എന്ത് ചെയ്യുന്നു?
1: MBBS കഴിഞ്ഞ് ഇപ്പം റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നു.
0: കഴിഞ്ഞ ഉടനെ നമുക്ക് ഡോക്ടർ ആവണം.
1: അതെ.
0: അടുത്ത പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞോ?
1: ഇപ്പൊ ഉടനെ പരീക്ഷ ഇല്ല, അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. പരീക്ഷകളെല്ലാം എഴുതി. അങ്ങനെ
0: പരീക്ഷ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ്?
1: അതെ അതെ.
0: നമ്മളൊന്ന് ശ്വാസം വിട്ട് ഇങ്ങനെ നടക്കുവാണ്.
1: അതെ, ശ്വാസം വിട്ട് ഒരു ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു സമയമാണ്.
0: പരീക്ഷ എഴുതി കഴിഞ്ഞ് ടെൻഷനൊക്കെ ഫ്രീ ആയിട്ട് എങ്ങനെയൊക്കെ ആ ഒരു റിലാക്സേഷൻ എങ്ങനെയായിരുന്നു?
1: എന്റെ

0: ഗോ ടു ഇത് സിനിമ കാണലായിരുന്നു. സിനിമ അല്ലെങ്കിൽ സീരീസ് അത് കാണുന്ന എനിക്ക് ഇഷ്ടമാണ്. അപ്പം അതായിരുന്നു ഫ്രീഡത്തിന്റെ ഒരു എക്സ്പ്രഷൻ. അങ്ങനെ പോകുന്നു. കാരണം എക്സാമിന്റെ ഇടയിലൊന്നും അങ്ങനെ സിനിമ കാണാൻ അധികം സമയം കിട്ടത്തില്ല, കുറച്ചൊക്കെ കാണും. പക്ഷെ എന്നാലും നമുക്ക് വേറൊരു ഭാരമൊന്നും ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റിയൊരു സമയമാണിപ്പോ.
1: പഠിച്ചോണ്ടിരുന്നപ്പോ സിനിമ കാണുമായിരുന്നോ?
0: കുറച്ചൊക്കെ, ചില സീൻസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് റീവാച്ച് ചെയ്യുന്നത്, നമ്മുടെ ടിവിയിലൊക്കെ വരുമ്പോ ഒന്ന് കാണുന്നത്, അങ്ങനെയൊക്കെ ഉള്ളൂ.
1: തിയേറ്ററിൽ പോയി കാണൂല?
0: ഇപ്പം എക്സാം കഴിഞ്ഞ സമയമായിട്ട് കാണുന്നുണ്ട്, എക്സാമിന്റെ ഇടയിൽ കാണുന്നില്ലായിരുന്നു.
1: പിന്നെ നമുക്ക് എല്ലാ ദിവസം പോയി തിയേറ്ററിൽ പോയി കാണാം.
0: അതെ അതെ, തീർച്ചയായും.
1: വേറെ എന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
0: വേറെ വരയ്ക്കാൻ ഇഷ്ടമാണ്, ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്.
1: വരെ പഠിച്ചിട്ടുണ്ടോ?
0: അധികം നാൾ പഠിച്ചിട്ടില്ല, സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡ് ആ ഒരു സമയത്ത് പഠിച്ചതേ ഉള്ളൂ.
1: അപ്പൊ എങ്ങനെ കണ്ടു വരയ്ക്കുവാണോ അതോ?
0: കണ്ടു വരയ്ക്കുന്നതാണ് കൂടുതൽ വശം.
1: എന്താ പിന്നെ തുടർന്ന് പഠിക്കാത്തേ?
0: കുറച്ച് മടിയും കൂടെ വന്നു. അങ്ങനെയൊക്കെ.
1: അങ്ങനെ മടി വിചാരിക്കരുത്, ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യണം, ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും വര തുടങ്ങാം.
0: അതെ അതെ, ഇപ്പം വെറുതെ ഇരിക്കുമ്പം ഒന്ന് നോക്കി വരയ്ക്കുമ്പോ അതിന്റെ റിലാക്സേഷൻ വേറെ ലെവൽ തന്നെയാണ്.
1: അതെ, ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ടെൻഷൻ അടിക്കുകയാണെങ്കിൽ ഉടനെ പോയി രണ്ട് പടം വരച്ചിട്ട് വീണ്ടും വന്ന് ഓപ്പറേഷൻ ചെയ്യാം.
0: വരയ്ക്കേണ്ട ആൾക്ക് എവിടെ വേണമെങ്കിലും വരയ്ക്കാല്ലോ.
1: അതെ,
0: ഗ്ലൗസിന്റെ പാക്കറ്റിലും വരയ്ക്കുന്നവരുണ്ട്. അതായത് ചെറിയൊരു നേരം പോക്ക് പോലെ.
1: അതെ, ഇതൊക്കെ പിന്നെ വലിയ തയ്യാറെടുപ്പുകളൊന്നും വേണ്ട.
0: അതെ അതെ,
1: എപ്പോഴും വേണോ വരയ്ക്കാം.
0: അതെ തീർച്ചയായും, നമ്മുടെ ഇപ്പൊ ഫോണിലാണേലും നമുക്ക് വരയ്ക്കാനുള്ള ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉള്ള ഒരു സമയമാണ് ഇപ്പൊ ഈ കാലഘട്ടം. അപ്പൊ അതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്.
1: ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണ് നമുക്ക് മടിയെ മടിയെന്ന് പറഞ്ഞിരിക്കുന്നത്.
0: അത് ചില സമയത്ത് നമുക്ക് ഒന്നും ചെയ്യേണ്ട, നമുക്ക് വെറുതെ ഇരിക്കണം എന്നാണല്ലോ നമ്മുടെ ഒരു ആഗ്രഹം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മടിയൊക്കെ വന്ന് തുടങ്ങിയത്.
1: അതെ, നമ്മൾ രാവിലെ എണീച്ചാൽ തന്നെ പ്രാർത്ഥിക്കുന്നത് ഒന്നും ചെയ്യാതെ പൈസ കിട്ടുന്ന ദൈവമേ.
0: അതെ, കൈ നനയാതെ മീൻ പിടിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം.
1: അപ്പൊ നമ്മളെന്ന് വിചാരിക്കും അച്ഛനും അമ്മയും എന്നും ഉണ്ടാവണേ.
0: തീർച്ചയായും.
1: പാട്ടുകളോടൊക്കെ എങ്ങനെ ഇഷ്ടം?
0: പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പം ഓരോ മൂഡ് അനുസരിച്ച് ഓരോ ടൈപ്പ് മ്യൂസിക് കേൾക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം.
1: ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്?
0: കൂടുതൽ എൻജോയ് ചെയ്യുന്നത് തീർച്ചയായും മലയാളം തമിഴ് മെലഡീസ് ഒക്കെ തന്നെയാണ്.
1: പാട്ട് പാടുവോ?
0: ഇല്ല, അങ്ങനെ പാടാറില്ല.
1: പാടിപ്പിക്കുമെന്ന് പറഞ്ഞോ? അങ്ങനെ പാടാറില്ല.
0: ഇല്ല,
1: ചെറുതായിട്ടൊന്നും പാടി നോക്കിയാലോ?
0: വേണ്ട വേണ്ട,
1: പാടൂല. എന്നാ പാടൂല?
0: ഇല്ല, പാടില്ല.
1: പാട്ട് കേട്ടാലോ?
0: അതെ തീർച്ചയായും.
1: അപ്പൊ ഏത് പാട്ട് കേൾക്കാം?
0: യോബിന്റെ പുസ്തകത്തിലെ രാവേ എന്ന് പറഞ്ഞ സോങ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
1: ആ ആലാപനത്തിന് പ്രത്യേക ഒരു ഭംഗി ഉണ്ടല്ലേ?
0: അതെ തീർച്ചയായും, ഒരു പ്രത്യേക ഒരു ഹാർമോണിക് ഒരു എഫക്റ്റ് ഉണ്ട് അതിന്. എപ്പോഴും മനസ്സിനെ തണുപ്പിക്കുന്ന ഒരു പാട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
1: അതെ അതെ, ഞാനും ഇപ്പൊ ഈ ചൂട് കാലത്തൊക്കെ പോയിരുന്ന ആ പാട്ടൊന്ന് കേൾക്കും.
0: അങ്ങനെ
1: വെറുതെ പറഞ്ഞു. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി,
0: താങ്ക് യു.

0: നമ്മോടൊപ്പം ഒരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: ലക്ഷ്മി.
0: എവിടെയാണ് നാട്?
1: ട്രിവാൻഡ്രം തന്നെയാണ്.
0: എന്ത് ചെയ്യുന്നു?
1: ഞാനിപ്പോ ബിഎഡ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: ടീച്ചറാവണം?
1: അതെ, ടീച്ചറാവാൻ വേണ്ടി.
0: ഇന്ന് നമ്മൾ കണ്ട രണ്ടുപേരും ഡോക്ടർ മേഖലയിൽ നിൽക്കുന്നവരായിരുന്നു. ഇപ്പൊ കണ്ട രണ്ടുപേരും ടീച്ചർ മേഖല. എന്തുകൊണ്ടാണ് ഈ ടീച്ചർ മേഖല ഇഷ്ടപ്പെട്ടത്?
1: എനിക്ക് കുട്ടിക്കാലം മുതലേ ടീച്ചറാവാൻ ഭയങ്കര ഇഷ്ടമാണ്, പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. സോ ഞാൻ അത് തന്നെ തിരഞ്ഞെടുത്തു. പി ജി കഴിഞ്ഞിട്ട് ബിഎഡ് തന്നെ തിരഞ്ഞെടുത്തു.
0: ഇപ്പൊ നിലവിൽ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ?
1: നിലവിൽ ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. 10th വരെയുള്ള കുട്ടികളുണ്ട്. ഇപ്പോ ബിഎഡ് കൂടി കഴിഞ്ഞാൽ ടീച്ചറായിട്ട് കയറണം.
0: ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടിലെ അമ്മ, ഞാൻ, പിന്നെ എന്റെ ബ്രദർ. അച്ഛൻ ജീവിച്ചിരിപ്പില്ല.
0: എന്ത് ചെയ്യുന്നു ബ്രദറും അമ്മയും ഒക്കെ?
1: ബ്രദർ എറണാകുളത്താണ്, എറണാകുളത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അമ്മ ഹൗസ് വൈഫാണ്.
0: അപ്പൊ അവരോടൊക്കെ നമ്മുടെ അന്വേഷണം പറഞ്ഞേക്കണം.
1: ആ ശരി, താങ്ക് യു.
0: ഒഴിവ് സമയങ്ങളൊക്കെ എങ്ങനെയാ ചെലവാക്കുന്നത്?
1: എനിക്കിപ്പോ സത്യം പറഞ്ഞാല് ഒഴിവ് സമയങ്ങൾ അങ്ങനെ കിട്ടാറില്ല. ഒരുപാട് വർക്ക്സ് ഉണ്ട് ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പാട്ടാണ് കേൾക്കുന്നത്. ഫുൾ ടൈം ഞാൻ എന്റെ ചെവിയിൽ ഹെഡ്സെറ്റ് ഉണ്ടാവും. പാട്ട് കേട്ടിട്ടാണ് ഒരുപാട് വർക്കുകളൊക്കെ എഴുതുന്നതും ഒക്കെ.
0: പാട്ട് പാടോ?
1: പാടാറില്ല, ഡാൻസ് ചെയ്യാറുണ്ട്.
0: ഡാൻസ് ചെയ്താലോ?
1: അയ്യോ, അത് പറ്റത്തില്ല.
0: പാട്ട് കേട്ടൊരു ഡാൻസ് ചെയ്താലോ?
1: പാട്ട് കേട്ടിട്ട് ഡാൻസ് ചെയ്യുന്നില്ല. എനിക്കിപ്പോ പാട്ട് വെച്ച് തന്നാ മതി. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ച് തരാമോ?
0: എന്നാ പിന്നെ നമുക്കൊരു പാട്ട് കേൾക്കാം. ഏത് പാട്ട് കേൾക്കാം?
1: ടൊവിനോയുടെ മിന്നൽവിള എന്നുള്ള ഒരു സോങ്ങില്ലേ, അതൊന്ന് വെച്ച് തരാമോ?
0: ഉറപ്പായിട്ടും. പിന്നെന്ത്, നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: വിനോദ് കല്ലറ നടത്തിയ മാതിൽപ്പുറ അഭിമുഖങ്ങളാണ് ഇന്ന് വെള്ളി വെളിച്ചത്തിൽ കേട്ടത്. ഇത്രയും കുറഞ്ഞ വിലയില് ഇതെങ്ങനെ കിട്ടുന്നു?
1: അതാണ് മൈ ജി പ്രൈസ് ചലഞ്ച്. മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചലഞ്ചിങ് വില.
2: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച് മൈ ജി പ്രൈസ് ചലഞ്ച്.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
2: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
3: ടിഎൻസി അപ്ലൈ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30
4: പ്രായോജക.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
6: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: സ്മാർട്ട് ഫോണുകളിൽ പ്രൈസ് ചലഞ്ചുമായി മൈ ജി.
2: വെറും 699 രൂപ മുതൽ മൊബൈൽ ഫോണുകൾ.
1: ഓരോ പർച്ചേസിലും 25 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ നേടാനും അവസരം.
2: ഒപ്പം മൈ ജി ഓണ സമ്മാനങ്ങളും.
1: ഈ ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
7: ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 2 മണി കഴിഞ്ഞ് 30:44. ചലച്ചിത്ര ഗാനങ്ങൾ. എ.ടി. ഉമറിന്റെ സംഗീതത്തിൽ അമ്പിളി പാടിയ ഗാനം. ഗാനരചന ഭരണിക്കാവ് ശിവകുമാർ. ചിത്രം അമൃതവാഹിനി.

0: അങ്ങനെ ഓണം വെക്കേഷനും കഴിഞ്ഞു. പക്ഷെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സുകൾ ഇങ്ങനെ കുന്നുകൂടി ഇരിക്കല്ലേ. വിഷമിക്കണ്ട, ഈ ശനിയാഴ്ച ഫിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് ഉഗ്രൻ ഓഫർ ഉണ്ട്. പിന്നെ എല്ലാ വാഷിംഗ് മെഷീൻ പെർച്ചേസിനും ലോണ്ടറി ബാസ്കറ്റ് ഫ്രീ, കൂടാതെ 80,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്. പിന്നെ ഫിറ്റാപ്പിളിൽ കോമ്പൻ ഓഫറിൽ 5,000-ൽ അധികം പേർക്ക് ഉഗ്രൻ സമ്മാനങ്ങളും.
1: ഫിറ്റാപ്പിളിൽ ഏജൻസീസ്
2: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ഗായകൻ യേശുദാസ്, ചിത്രം ചുവന്ന സന്ധ്യകൾ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും കൂട്ടിനും പാടിയ ഗാനം. ഗാനരചന അഭയദേവ്, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
1: അതെ, മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഏറ്റെടുത്തോളൂ, ഒപ്പം സമ്മാനങ്ങളും.
2: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
1: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
2: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
1: ടിഎൻസി അപ്ലൈ.
3: ഒരു ഗാനം കൂടി. വയലാറിന്റെ ഗാനവരികൾ, ജി ദേവരാജന്റെ സംഗീതം, പി മാധുരി പാടിയ ഗാനം, ചിത്രം ദേവി കന്യാകുമാരി.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ലമേ.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: ബാബുമോൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും പി ജയചന്ദ്രനും കൂട്ടരും പാടിയ ഗാനമാണ് കേട്ടത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ ഗാനവരികൾ, എം എസ് വിശ്വനാഥന്റെ സംഗീതം. ഇത് ആകാശവാണി അനന്തപുരി FM 101.9.
1: ഹലോ സന്ദേശഗാനം.

0: വാക്കുകൾ കൊണ്ട് തോണി തുഴഞ്ഞ് ഓർമ്മകളുടെ കടവ് കടന്ന് കഥകൾ പങ്കിട്ട് പാട്ടിൻ്റെ തീരത്ത് ആശംസകളുടെ വളകിളിക്കവും സന്തോഷത്തിൻ്റെ തിരയിളക്കവുമായി ഇതാ നിങ്ങളുടെ ഹലോ സന്ദേശഗാനം.
1: ഹലോ സന്ദേശഗാനം. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന സന്ദേശഗാനത്തിൽ എന്റെ ചേച്ചിയെ ഉൾപ്പെടുത്തണേ. ഞാൻ രേഖ രാജീവൻ, ഹരിപ്പാട്. ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആശചേച്ചി എന്റെ അമ്മ, കൂട്ടുകാരി, ചേച്ചി ഒക്കെയാണ്. സുന്ദരിയായിരുന്ന ചേച്ചി വർഷങ്ങൾ കഴിഞ്ഞിട്ടും സൗന്ദര്യം കൂടിക്കൂടി വരുന്നു. യോഗയാവും അതിന്റെ രഹസ്യം. ഞങ്ങൾ രണ്ടാളും ചേർന്ന് ആകാശവാണിയിൽ കത്തുകളും SMS പ്രിയഗാനങ്ങളും ഗാനസല്ലാപത്തിനും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. പഴയ പാട്ടുകളെക്കുറിച്ച് എപ്പോഴും സംസാരിക്കും.

0: പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആസ്വദിക്കുന്ന ചേച്ചിയെ വിളിക്കണേ. നമുക്ക് ആശ രതീഷിനെ വിളിച്ചു നോക്കാം. ഹലോ ഹലോ, ആശ രതീഷ് ആണോ?
1: അതെല്ലോ.
0: ആശ രതീഷ് തിരക്കിലാണോ?
1: പറഞ്ഞോ, ആരാ വിളിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല.
0: ഞാൻ കാര്യമായിട്ടൊരു കാര്യം ചോദിച്ചല്ലേ, തിരക്കിലാണോ ഇല്ലയോ എന്ന്. അപ്പോ ഇതെന്താ ചോദിക്കുന്നത്? അങ്ങനെയൊക്കെ ചോദിക്കാവോ?
1: അങ്ങനെയൊക്കെ ചോദിക്കുക, എന്താണെന്നറിയോ, എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, ഒരു ടീച്ചർ. അപ്പം എന്താ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞ് ഞാൻ പറയാം എന്താന്ന്.
0: ആ ടീച്ചറിന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയല്ലേ, പറഞ്ഞു തുടങ്ങിയ കാര്യം അങ്ങ് പൂർത്തീകരിക്കേ. എന്താ ഇത്?
1: ഞാൻ തിരക്കിലല്ല സാർ പറഞ്ഞത്.
0: അല്ല, എന്നോട് പറഞ്ഞു തുടങ്ങിയ കാര്യം അങ്ങ് പറ. ടീച്ചർ വന്നിട്ട്?
1: ടീച്ചർ ഇവിടെ ഉണ്ട്, അത്രേ ഉള്ളൂ എന്റെ ബിസി എന്ന് പറയുന്നത്.
0: ഞാനേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ഈ പ്രായം കൂടുന്തോറും ഈ സൗന്ദര്യം കൂടിക്കൂടി വരുന്നതിന്റെ രഹസ്യം എന്താ?
1: ആരാന്ന് പറയേ.
0: ഈ രഹസ്യം പറഞ്ഞാ മതി.
1: ഇല്ല, ഇത് ആരാന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം. ആരാന്ന് പറയും?
0: ഈ രഹസ്യം അറിഞ്ഞാൽ ബാക്കി പറയാം, ഇല്ലെങ്കിൽ.
1: രഹസ്യമൊന്നും പറയത്തില്ല, ആരാന്ന് പറയാം.
0: ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഹരിപ്പാടുള്ള ഒരു രേഖാരാജീവൻ പിണങ്ങും.
1: രേഖാരാജീവൻ?
0: ഏത് രേഖാരാജീവൻ? നിങ്ങൾ പഴയ പാട്ടുകളെ കുറിച്ചൊക്കെ വളരെ കാര്യമായിട്ട് സംസാരിക്കുന്ന രേഖാരാജീവൻ. ഞെട്ടി വട്ടായി നിൽക്കുകയാണ്. ഈ ഞെട്ടൽ മാറാൻ എന്തെങ്കിലും യോഗമുണ്ടോ? അതോ ഈ യോഗം?
1: നമുക്ക് ആരാന്ന് അറിയാതെ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ.
0: ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശകാരൻ പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്. പോയോ വെച്ചിട്ട്?
1: ഇല്ല, പോയില്ല.
0: ആ, അവിടെ ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞോണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി സംസാരിച്ചേനെ. ഈ ലോകത്തൊന്നും അല്ലേ, വേറെ എവിടെയോ നിന്ന് ആരെയോ കുറിച്ച് സംസാരിക്കും പോലെ ഉണ്ടല്ലോ.
1: അയ്യോ, അല്ല, ഇപ്പൊ എനിക്ക് മനസ്സിലായി. രേഖാരാജീവൻ ഇപ്പൊ ഗൾഫിലാണ്. ഞങ്ങൾ ഒരുമിച്ച് നമ്മക്കൊരു സ്ഥാപനം ഉണ്ടായിരുന്നു, അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുക.
0: അയാളെങ്ങാനും ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഹാർട്ട് അറ്റാക്ക് വരും.
1: അതെന്തിനാ?
0: ആ, അയാളാണ് എന്റെ ചേച്ചി, എത്ര സുന്ദരിയാണ്, ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ സുന്ദരിയായി വരുന്നു എന്നൊക്കെ പറഞ്ഞ് ആകാശവാണിക്ക് സന്ദേശം അയച്ചിട്ട്, ചേച്ചിയെ വിളിച്ച് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ് സന്ദേശം അയച്ചിട്ട് ആകാശവാണി എന്ന് വിളിക്കുമ്പോ ചേച്ചി ഏത് രേഖാരാജീവനാണ്
1: എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്താ മനസ്സിലാവാൻ പറയട്ടെ. ഞാൻ അമ്പിളിന്ന് അവള്
0: വിളിക്കുന്നത്.
1: ഒഫീഷ്യൽ നെയിം പത്രം അറിഞ്ഞുകൂടായിരുന്നു.
0: ഇനി ഉരുണ്ടിട്ട് കാര്യൊന്നുമില്ല, പാവം.
1: സോറി സോറി,
0: അങ്ങോട്ട് പറഞ്ഞാ മതി, എനിക്ക് സോറി ഒന്നും വേണ്ട.
1: അമ്പിളിക്കുട്ടി സോറി, കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ.
0: ആ, അത് ശരി, അത് എന്റെ ചെലവില്. സുഖായിരിക്കുന്നു. അപ്പോ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണെന്നറിയാലോ, ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് നീ എത്ര ധന്യയില്ല, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലും.
0: ഇനി ഗൾഫിലുള്ള ആള് വരാൻ താമസിക്കുമല്ലോ.
1: അത് സാരമില്ല, അത് കേട്ടോട്ടെ.
0: അകലെ ആയിരിക്കുമ്പോഴാണല്ലോ ഈ വരികൾക്ക് കുറച്ചുകൂടി അർത്ഥമുള്ളത് അല്ലേ?
1: അതെ സാറേ, കുറച്ചുകൂടെ ഫീലിംഗ്സ് വരും.
0: ശരി ശരി. ഓൻവിയുടെ വരികൾ, ദേവരാജന്റെ സംഗീതം, യേശുദാസ് പാടിയതാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ സാർ.

0: പ്രിയപ്പെട്ട ആകാശവാണി, ഞാൻ കരുവാറ്റയിൽ നിന്നും രതി ദേവി ബി എസ് എൻ എല്ലിൽ നിന്നും വിരമിച്ചു. എനിക്ക് ഇന്ന് സന്ദേശഗാനം പരിപാടിയിലൂടെ വിളിക്കേണ്ടത് എന്റെ സുഹൃത്ത് ഗീതയെയാണ്. ആലപ്പുഴ എസ് ഡി കോളേജിലെ 82-85 ബി എസ് സി മാത്തമെറ്റിക്സ് ബാച്ചിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. കൊച്ചു ഗീത എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. ഞങ്ങൾ 7 പേര് ചേർന്ന ഒരു ഗ്യാങ് ആയിരുന്നു. കുഞ്ഞിക്കൂനിനിൽ ദിലീപ് വിമൽകുമാർ എന്ന് സ്വയം പറയുന്നത് പോലെ ഞങ്ങൾ ഞങ്ങളെ തന്നെ 7 സ്റ്റാർസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജ്യോതി ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല എന്നത് ഒരു വലിയ വേദനയാണ്. ഗീത ഡയറി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിരമിച്ചു. ഇപ്പോൾ സ്റ്റിച്ചിംഗ്, പെയിന്റിംഗ്, മ്യൂറൽ ആർട്സ്, എംബ്രോയിഡറി അങ്ങനെ പല മേഖലകളിൽ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലൊരു ഗായിക കൂടിയാണ്. മാവേലിക്കരയ്ക്കടുത്ത് കണ്ടിയൂരിൽ താമസിക്കുന്നു. ഗീതയെ സന്ദേശഗാനം പരിപാടിയിലൂടെ വിളിക്കാമോ? രണ്ടു വരി പാടിക്കുകയും വേണം. നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇത് കൊച്ചുഗീതയാണോ?
1: അതെല്ലോ.
0: കൊച്ചുഗീത ഇപ്പൊ തുന്നിക്കൊണ്ടിരിക്കുകയാണോ അതോ വരച്ചുകൊണ്ടിരിക്കുകയാണോ? ആണ്. എന്താണ് തുന്നിക്കൊണ്ടിരിക്കുന്നത്? ആണ്, അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്ത് തുന്നും? പിന്നെ ഈ മ്യൂറൽ പെയിന്റിംഗ് ഒക്കെ വിട്ടാ?
1: ഇല്ല, ഉണ്ട്.
0: അതും ഉണ്ട്. അവസാനം വരച്ച ഏതാ?
1: അവസാനം വരച്ചത് ഒരു സീനറിയാണ്.
0: മ്യൂറലി സീനറിയാ?
1: ആ, ഒരു അരയന്നം.
0: അങ്ങനെ
1: നിൽക്കുന്ന ഒരു അരയന്നം.
0: എനിക്ക് വയ്യ, വെറൈറ്റിയാണ്. ഇനി ഇന്നെല്ലാം വെറൈറ്റികളുണ്ട് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ശരിക്കും ഞാൻ വിളിച്ചതിനൊന്നും അല്ല.
1: മനസ്സിലായി?
0: എന്ത് മനസ്സിലായി?
1: സാറിന്റെ പേര് മനേഷ് എം പി.
0: അതാര്?
1: ശരിയല്ലേ, അത് ആകാശവാണിയില്. എനിക്ക് മനസ്സിലായി.
0: ഞാൻ ഈ 7 സ്റ്റാർസ് ഗീതയോട് ഒരു രണ്ടുപേരി പാട്ട് കിട്ടുമെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിച്ച ആളാണ്. അപ്പോഴത്തേക്ക് എന്നെ വേറെ ആരോ എന്നൊക്കെ പറയുന്നു.
1: എനിക്ക് മനസ്സിലായി, മനസ്സിലായി.
0: ഈ മനസ്സിലായി മനസ്സിലായി എന്ന് പറയുന്നതല്ലാതെ എനിക്ക് രണ്ടുപേരി പാട്ട് കിട്ടുമോ? ഇപ്പൊ ഞാൻ നിർബന്ധിക്കണോ? ഞാൻ നിർബന്ധിച്ചിരിക്കുന്നു.
1: വേണ്ട വേണ്ട, പാടാം.
0: ആ, താങ്ക് യു.
1: പ്രണയപ്രവാഹമായി വന്നു അതിഘോരോ.
0: പെട്ടെന്ന് 80സിലൊക്കെ പോയി എസ് ഡി കോളേജിന്റെ വരാന്തയിൽ കൂടിയൊക്കെ നടന്ന് അതുവഴി പാട്ടൊക്കെ പാടി ഹിമശൈല സൈകത ഭൂവിലല്ല, എസ് ഡി കോളേജിന്റെ വരാന്തയിൽ നിന്നാണോ പ്രണയപ്രവാഹമായി വന്നത്? എല്ലാം അങ്ങ് സമ്മതിക്കുകയാണ്, ഒന്നും തിരിച്ചു പറയുന്നില്ല.
1: സമ്മതിച്ചു, എല്ലാം സമ്മതിച്ചു, എല്ലാം കറക്റ്റ്.

0: അതെങ്ങനെ ശരിയാവും? എന്തെങ്കിലും കറക്റ്റ് അല്ലെന്ന് പറ.
1: അതുകൊണ്ടല്ലേ പറഞ്ഞെല്ലാം കറക്റ്റായി, നല്ലതെന്ന് ഞാൻ എന്തെങ്കിലും പറയാ.
0: ഈ സെവൻ സ്റ്റാർസിലെ രതിദേവിയെയും ഗീതയെയും മാത്രമേ അറിയാവൂ.
1: രതിദേവി ആയിരിക്കും കത്തയച്ചത് അല്ലേ സാർ?
0: ആ, ഇതെല്ലാം ഇങ്ങനെ അരച്ച് കലക്കി കുടിച്ചു വെച്ചേക്കുവാണ്. കംപ്ലീറ്റ് പെട്ടല്ലോ. ഞാൻ ഒരു കാര്യം ചെയ്യാം, അടുത്ത ആഴ്ച മുതൽ നേരെ ഇവിടെ വന്നിരുന്ന് പരിപാടി അവതരിപ്പിക്കും, ഞാൻ അവിടെ ഇരുന്ന് കേൾക്കാം.
1: ശരി ശരി.
0: ഈ കണക്ക് പഠിച്ചവരൊക്കെ ഈ പല വഴി പല സ്ഥലത്ത് പിരിഞ്ഞു പോയെങ്കിലും നിങ്ങൾ ഇപ്പോഴും ഈ ഒരു അടുപ്പമൊക്കെ സൂക്ഷിക്കുന്നു എന്ന് അറിയുന്നതിൽ വലിയ സന്തോഷം.
1: കഴിഞ്ഞ വർഷവും കെട്ടുകൂതറുണ്ടായിരുന്നു, ഈ വർഷവും പ്ലാൻ ചെയ്യുന്നുണ്ട്.
0: ആഹാ, അപ്പൊ അടുത്ത കെട്ടുകൂതറിനുള്ള ആശംസകൾ ഞാൻ ഇപ്പോഴേ അറിയിച്ചേക്കുന്നു.
1: താങ്ക്യു.
0: ഏത് പാട്ടാണെന്ന് വെക്കേണ്ടത്?
1: പാട്ട് മഴവില്ല.
0: കഥ ഇതുവരെ എന്ന സിനിമയിലെ പാട്ടല്ലേ? പൂച്ചൽ ഖദറിന്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി, യേശുദാസും ചിത്രയും പാടിയ പാട്ടാണ്. അപ്പൊ അങ്ങനെ മുന്തിരിക്കണ്ണം നിറച്ച് വനം പെയ്യട്ടെ അല്ലേ? അപ്പൊ സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. ഇനി അങ്ങോട്ടുള്ള എന്താണ് നിങ്ങളുടെ ഗെറ്റ് ടുഗദറുകളെല്ലാം വളരെ സമ്പന്നമാവട്ടെ, അതിൽ അദൃശ്യമായി എന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം.

0: ഹായ്, ഹലോ സന്ദേശഗാനം. ഒത്തിരി കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പുതിയ വീട്ടിലേക്ക് താമസം മാറിയത്. ഞാനൊരു റേഡിയോ ആരാധികയാണ്. എന്റെ കയ്യിലുള്ളത് വലിയൊരു റേഡിയോ ആണ്. കുടുംബത്തിലെ കൊച്ചുമോനോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു കൊച്ചു റേഡിയോ വേണം കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നത്. എന്തായാലും അവനൊരു കൊച്ചു റേഡിയോ ഉണ്ടാക്കി തന്നു, അത്യാവശ്യം സൗണ്ടുള്ള റേഡിയോ. അവനൊരു സർപ്രൈസ് കൊടുക്കണം. അവന്റെ പേര് നിസാം, എന്റെ പേര് സാലിഹ. നിസാമിന് പഴയ ഇലക്ട്രിക് ഉപകരണങ്ങളുടെ ഒരു കളക്ഷനുണ്ട്. ഈയിടെ വീഡിയോ കോളിലൂടെ എന്നെ അത് കാണിച്ചു തന്നു. അത്യാവശ്യം കീബോർഡ് വായിക്കും, അവനെ ഒന്ന് വിളിക്കണേ. വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, നിസാമാണോ? ഈ വലിയ ശബ്ദമുള്ള ചെറിയ റേഡിയോകൾ നിർമ്മിക്കുന്ന നിസാമാണോ?
1: വലിയ ശബ്ദമുള്ള ചെറിയ റേഡിയോകൾ
0: എങ്ങനെ നിർമ്മിച്ചിട്ടില്ലേ? സകലമാന ഇലക്ട്രിക് സാധനങ്ങളും അഴിച്ചു പൊളിച്ച് പഠിക്കുക, പുതിയതുണ്ടാക്കുക, പലതെന്ന് ചേർത്ത് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഹോബി എന്നറിഞ്ഞു. വളരെ പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കൊച്ചു റേഡിയോ ഉണ്ടാക്കി കൊടുത്തു എന്നറിഞ്ഞു. ആർക്കാ? ഈ പുറകെ നടന്ന് ശല്യം ചെയ്ത് മേടിച്ചതാണെന്നൊക്കെ പറഞ്ഞു, അതാണോ?
1: സമയമില്ല സാറേ.
0: ഇലക്ട്രിക് സാധനങ്ങൾ മാത്രമല്ല, കുറച്ച് ഇലക്ട്രിക് സംഗീതത്തിലൊക്കെ താല്പര്യം ഉണ്ടെന്നറിഞ്ഞല്ലോ. എന്നിട്ട് ഗാനമേളക്കൊക്കെ വായിക്കൂ?
1: ഇല്ല, അങ്ങനെയൊന്നുമില്ല.
0: എന്നാലും ഫ്രണ്ട്സ് എല്ലാവരും കൂടി കുടുംബം, അല്ലെങ്കിൽ കുടുംബത്തിലെല്ലാവരും കൂടി കുടുംബം,
1: ഓഫീസിലെ ഓണപരിപാടികള് അങ്ങനെയുള്ള
0: അതൊക്കെ തന്നെ. നമുക്ക് വളരെ സന്തോഷമല്ലെന്നേ, മൊത്തം തിരക്കിനിടയിൽ രണ്ടു വരി കീബോർഡില് കൈവച്ചു കഴിഞ്ഞാൽ ശബ്ദം കേൾക്കുന്നത് തന്നെ വലിയ സന്തോഷമല്ലേ. ഇത് ആരാ, എന്താ, എവിടെ നിന്നൊക്കെ പറഞ്ഞ അമ്പരന്ന് നിൽക്കുകയാണല്ലേ.
1: അല്ല, ഇത് എവിടെ നിന്നാണ് എനിക്ക് മനസ്സിലായി.
0: എവിടെ നിന്ന് മനസ്സിലായി?
1: ആകാശവാണി നിന്നാണ് മനസ്സിലായി.
0: അതെങ്ങനെ മനസ്സിലായി?
1: കുളർനാട്ട്.
0: ഇവരെ കൊണ്ടൊരു നിവൃത്തിയില്ലല്ലോ. അതാണ്. എന്തായാലും കൊച്ചുമോനൊരു സർപ്രൈസ് കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടാണ് സാലിഹവും നമുക്ക് മെസ്സേജ് അയച്ചത്. പക്ഷേ സർപ്രൈസ് പൊളിഞ്ഞുപോയി.
1: സർപ്രൈസ് പൊളിഞ്ഞു, അതാണ്.
0: എന്നാലും ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് ആരായിരിക്കും, എന്തായിരിക്കും എന്നല്ലേ.
1: പെട്ടെന്ന് നോക്കിയപ്പോ എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കേട്ടോണ്ടോ അല്ലോ. ഇതുമായിട്ട് എന്താ പറയുന്നത്, എല്ലാവർക്കും അതങ്ങോട്ട് എന്താ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പഴയ സാധനങ്ങളും പഴയ സംഗീതമാണ് പറയുമ്പോ എല്ലാവർക്കും പറ്റത്തില്ല. എല്ലാരും ഇപ്പം എന്താ മൊബൈലും വാട്സപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോ എല്ലാം കൈപ്പുണ്ട്. ചിലർക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. ചിലർക്ക് പഴയ സാധനങ്ങൾ എന്തിനാണെന്ന് ചോദിക്കുന്നവരുണ്ട്.
0: എന്തിനാണ് ഈ ആക്രികളൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ നേരിട്ടുണ്ടാവുമല്ലേ. നമ്മുടെ ജീവനാണെന്ന് അവർക്ക് അറിഞ്ഞൂടല്ലോ അല്ലേ.
1: അതാണ് ഞാൻ താങ്കൾക്ക് 8-ാം ക്ലാസിന്റെ ഒരു കഥ പറഞ്ഞത്. 8-ാം ക്ലാസ് മുതൽ ഏകദേശം തുടങ്ങിയതാണ്.
0: എങ്ങനെയായിരുന്നു ഈ ഒരു താല്പര്യം? പിന്നെ ഇത് എങ്ങനെയാ പഠിച്ചത്? സ്വന്തമായിട്ടുള്ള പഠിത്തമാണോ അത്?
1: സ്വന്തമായിട്ടാണ് സാർ. അത് ടെക്നിക്കൽ സ്കൂളിലാണ് പഠിച്ചത്. അന്നേരം അവിടുന്ന് ഈ വണ്ടിക്കൂലിയൊക്കെ വീട്ടിൽ നിന്ന് ഫാദർ തരും. 50 പൈസ ഒരു ദിവസത്തേക്ക് തരും. കൺസെഷൻ ഉണ്ട് കെ എസ് ആർ ടി സിയിൽ. സമയത്തുണ്ട്, 50 പൈസ നമ്മുടെ പോക്കറ്റിൽ കിടക്കും. ഇല്ലെങ്കിൽ മറ്റേ പ്രൈവറ്റ് ബസ് ആണ് എനിക്ക് വന്ന 10-20 പൈസ. അങ്ങനെ ഈ സ്കൂളിലോട്ട് പോകുന്ന വഴി സായങ്കളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അടുത്ത് ഒരു ഇലക്ട്രോണിക്സ് കയറുന്നു. അല്ല, കൂടുതൽ ഇതായത് എന്റെ സുഹൃത്തിന്റെ അപ്പച്ചിയുടെ മകൻ സായങ്കളം മോഹൻ സൈറ്റീസില് ഇലക്ട്രോണിക്സ്
0: പഠിച്ചിട്ടുണ്ടായിരുന്നു.
1: അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും, ക്ലാസ്സിൽ ഓരോന്നോ ശരിയാക്കിക്കൊണ്ട് വരുമ്പോ എനിക്കും താല്പര്യമായി. ആദ്യമായിട്ട് എന്റെ സൈക്കിളിൽ ഫിറ്റ് ചെയ്യാനുള്ള ഒരു സൈക്കിളിന്റെ അലാറുണ്ട്. അത് കേട്ടിട്ടുണ്ടായിരിക്കും പണ്ട് ആംബുലൻസിന്റെ
0: ശബ്ദമൊക്കെ.
1: അന്ന് അതിനും കണ്ട് നല്ല വിലയുണ്ട്, നല്ല 100-110 രൂപയുണ്ട്. അന്നുകൊണ്ട് പെട്ടെന്ന് വാങ്ങിക്കാം.
0: 100 രൂപ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര വിലയല്ലേ.
1: ആ, അത് തന്നെ. ഈ സംഗതി മനസ്സിലായിട്ടുണ്ട്. അവിടെ അക്കടയിട്ടില് അതിന്റെ ഓരോ ഐറ്റംസ് മേടിച്ച് മേടിച്ച് അവസാനം എന്തായാലും ആദ്യം ഉണ്ടാക്കിയ സാധനം വിജയിച്ചു. അതേ തുടർന്ന് പിന്നെ അത് കച്ചവടമാക്കി അടുത്തത് അങ്ങനെ അങ്ങനെ പോയി. അവസാനം 10-ാം ക്ലാസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ ഫാദർ മദറൂടെ പറഞ്ഞു, ഈ 10-ാം ക്ലാസ്സിൽ ഈ സംഗതി സോൾഡറിങ് ആണോ മറ്റുള്ളതൊന്നും എടുക്കരുത്, എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോൾ 500 രൂപ പരീക്ഷ കഴിയുമ്പോൾ തരുമുണ്ട്. അങ്ങനെ ആ 500 രൂപ കിട്ടി. അതുകൊണ്ട് ഞാൻ എന്റെ ആദ്യമായിട്ട് ഒരു ടേപ്പ് റെക്കോർഡർ അസംബിൾ ചെയ്തു.
0: അടിപൊളി.
1: ആ അസംബിൾ ചെയ്ത ടേപ്പ് റെക്കോർഡർ കുറച്ചുകൂടെ ലാഭം തന്ന് വാങ്ങിയ കക്ഷിയാണ് എനിക്ക് സർപ്രൈസ് തരാൻ മാഷിനെ ഏൽപ്പിച്ചത്.
0: അത് ശരി. അപ്പൊ കൂടെ തന്നെ ഉണ്ട് എല്ലാ കാലത്തും പ്രോത്സാഹനവുമായിട്ട്.
1: ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അത് ഒരു

0: ഇതല്ലേ. ആ കാലത്ത് റേഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതൊക്കെ ഈ പറഞ്ഞ വെളിയിൽ കൊണ്ടിരിക്കുന്ന അന്നത്തെ റേഡിയോന്റെ വീട്ടിനകത്ത് പൊതിഞ്ഞു വെച്ചേക്കുന്ന സംഭവം അല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് പോവാന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് നാട്ടുകാർക്കും താല്പര്യമായിരുന്നു. അങ്ങനെ
1: എന്തായാലും വലിയ സന്തോഷം.
0: എഞ്ചിനീയർ ആണ് കേട്ടോ.
1: ആ അത് ശരി. ഇലക്ട്രോണിക്സ് മാറി സിവിലോട്ട് പോയോ?
0: ഇലക്ട്രോണിക്സ് അല്ല, ഇലക്ട്രോണിക്സ് ഹോബിയായിരുന്നു സാറേ. പഠനത്തിനകത്ത് അന്ന് അങ്ങനെയാണ് കിട്ടിയത്, കിട്ടി ആ രീതിയിൽ അങ്ങ് പോയി.
1: ശരി ശരി ശരി.
0: എനിക്ക് തോന്നുന്നു അതങ്ങനെ വ്യത്യസ്തമായ ഫീൽഡായ കാര്യമില്ല, ചിലപ്പം ഇലക്ട്രോണിക്സ് ബോറിംഗ് ആയാലും
1: കുറച്ചുകൂടി ഒരു മടി തോന്നിയല്ലേ.
0: തീർച്ചയായും, കാരണം നമ്മൾ ഈ പ്രാക്ടിക്കലായിട്ട് എല്ലാം അറിയാവുന്ന ഒരാൾ പിന്നെ തിയറിയിലേക്ക് അഗാധമായിട്ട് കടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്ന ഒരു റേഡിയോ അസംബിൾ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത സംഗതി ഒരു VCR റിപ്പയർ ചെയ്യുക, അതൊക്കെ ചെയ്ത് കാണുമ്പോൾ ഒരു ഔട്ട്പുട്ട് ആണ് നമുക്ക് നല്ല. അല്ല അതിന്റെ അഗാധയിൽ ഒരുപാട് കയറി കുറെയൊക്കെ പഠിച്ചു, അപ്പോഴത്തേക്ക് പഠിച്ചു കുറെ. എന്റെ സിവിൽ എഞ്ചിനീയറിംഗ് പുസ്തകത്തിനെക്കാട്ടിലും കൂടുതൽ ഇലക്ട്രോണിക്സ് പുസ്തകങ്ങൾ ആ സമയത്തോളം എന്റെ ഇപ്പോഴും സൂക്ഷിച്ചു
1: വെച്ചിട്ടുണ്ടല്ലോ. ഓ വലിയ സന്തോഷം താങ്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞാല്. ഇതൊരു ചലച്ചിത്രഗാന പരിപാടിയാണ്, അപ്പൊ നമുക്കൊരു പാട്ട് വെക്കണം. ഏത് പാട്ട് വെക്കണം?
0: മിന്നാരത്തിനാത്ത നിലാവയമായി.
1: ആഹാ, അടിപൊളി പാട്ടാണല്ലോ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്, SP വെങ്കടേഷിന്റെ സംഗീതം. MG ശ്രീകുമാർ പാടിയത് വേണോ ചിത്ര പാടിയത് വേണോ? ചിത്ര പാടിയത് കേൾക്കാം അല്ലേ. നമുക്ക് പാട്ട് കേൾക്കാം. എന്തായാലും താങ്കളോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. അതെ, സാധാരണ ഇങ്ങനെ ആൾക്കാർ തുറന്ന് സംസാരിക്കണമെന്നില്ലല്ലോ, താങ്കൾ അത് തുറന്ന് സംസാരിച്ചു, വലിയ സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം.
0: ഓക്കെ സാറേ.

0: ഹലോ,
1: എസിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ച് മൈ മൈ ജി
2: 1.5 to 2 എയർ കണ്ടീഷണറുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
1: ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് എസി ബ്രാൻഡും സ്വന്തമാക്കാം.
2: ഓരോ പർച്ചേസിലും 3000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകളും നേടാം.
1: സെപ്റ്റംബർ 6 വരെ ടിസി അപ്ലൈ.
0: ദേശഗാനത്തിലേക്ക്. എന്റെ പേര് വിധു രാജേഷ്, അമ്മ പ്രമീള, അച്ഛൻ തമ്പാൻ. ഞങ്ങൾ കാസർഗോഡ് നീലേശ്വരം നാട്ടിൽ നിന്നാണ്. ഗ്രാമത്തിന്റെ പേര് കൊട്രച്ചാൽ. അമ്മയ്ക്ക് വേണ്ടി ആകാശവാണിക്ക് കത്തെഴുതി എനിക്ക് ശീലമുണ്ട്. എല്ലാം ഒന്നും വായിക്കാറില്ല. ഓഗസ്റ്റ് 18 അമ്മയുടെ പിറന്നാളാണ്. ഈ വർഷം പിറന്നാളിന് ഞാൻ അമ്മയുടെ കൂടെ കാണില്ല. ബാംഗ്ലൂരാണ് ജോലി, ഇടയ്ക്ക് പോണം. അപ്പോൾ എന്റെ മോള് ജിയ കശ്വി അമ്മയ്ക്കും അച്ഛനും ഒപ്പം വീട്ടിലായിരിക്കും. ഭർത്താവ് പുറം രാജ്യത്താണ്. ഓണത്തിന് നാട്ടിൽ എല്ലാ വർഷവും പരിപാടി ഉണ്ടാകാറുണ്ട്. ഈ വർഷം എന്റെ മോളും കുട്ടികളോടൊപ്പം നൃത്തപരിപാടിക്കുണ്ട്. സന്ദേശഗാനത്തിലൂടെ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് പ്രതീക്ഷയോടെ മകൾ വിധു. വിളിച്ചു നോക്കാം. ഹലോ ഹലോ ഹലോ, ഇത് തമ്പാൻ ചേട്ടനാണോ? പ്രമിള ചേച്ചി ഇല്ലേ? കൊട്രച്ചാല് വേറെ എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷങ്ങൾ. അവിടെ ജിയ കശ്വി എന്ത് പറയുന്നു? ആ, ഓണത്തിന് ജിയയുടെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നോ? ആഹാ, ഏത് പാട്ടിനായിരുന്നു ഡാൻസ് ചെയ്തത്, ഓർമ്മയുണ്ടോ? അത് ശരി. അപ്പൊ ആരാ കൊണ്ടുപോയത്? പ്രമിള ചേച്ചി
3: കൊണ്ടുപോയോ?
0: ആണോ, ഇത് ഉണ്ടായിരുന്നോ അവിടെ? ആഹാ, എന്ന് തിരിച്ചുപോയി? ഇവിടെ ഉണ്ടോ? ആണോ, ഞാൻ വിചാരിച്ചു ഈ സമയത്ത് ബാംഗ്ലൂർ ആയിരിക്കും എന്ന്. ആഹാ, എന്ന് വന്നു? ആഹാ, അത് ശരി. അപ്പൊ ഇപ്പൊ വീട്ടിലില്ലേ? അല്ല, ഇദ്ദേഹം വീട്ടിലില്ലേ എന്ന് ചോദിക്കായിരുന്നു. തമ്പാൻ ചേട്ടാ
3: വീട്ടിലാണ്.
0: അപ്പൊ പ്രമിള ചേച്ചിയോ? അപ്പൊ വിധുവോ? ആ, അപ്പൊ വിധുവിന്റെ നിന്ന് കൊടുക്കോ? പിന്നെ വിശേഷങ്ങളല്ലേ ഉള്ളു. ഈ ഓഗസ്റ്റ് മാസം മൊത്തം അവിടെ വിശേഷങ്ങളായിരുന്നില്ലേ?
3: ഹലോ,
0: ബാംഗ്ലൂരിന്ന് എപ്പോ വന്നു? ബാംഗ്ലൂരിന്ന് എപ്പോ വരുന്നു ചോദിച്ചപ്പോ ആരിതെന്നാണ് ചോദിക്കുന്നത്. എന്നെ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ആരാ എന്താന്നൊക്കെ ചോദിക്കുന്നത് കഷ്ടമല്ലേ? എന്തോക്കെ എന്തോക്കെ
3: എനിക്ക് മനസ്സിലായി. ഞാൻ കൊടുക്കാം.
0: എന്ത് മനസ്സിലായി?
3: ഹലോ,
0: 10-18 ദിവസം കഴിഞ്ഞ് ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ എടുക്കൂ?
3: ഓ, എടുക്കും.
0: ആണോ? ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞ് ഓണം, കൊച്ചുമോളുടെ നൃത്ത പരിപാടി, പിന്നെ ദൈപ്പ മോള് നാട്ടിൽ വന്നിട്ടുണ്ട്, എല്ലാം ആഘോഷമാണല്ലോ. അപ്പൊ ഞാൻ കൂടുതൽ എന്താണ് വിശേഷം എന്ന് ചോദിക്കുന്നില്ല. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ.
3: എന്നാലും വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. റേഡിയോ കേൾക്കുന്ന ആളാന്ന്.
0: അതുകൊണ്ട്
3: റേഡിയോയിലത്തെ ആളാന്ന് എനിക്ക് മനസ്സിലായി.
0: ഇതെല്ലാം ഏൽപ്പിച്ചു വെച്ചിട്ട് ഒരാള് ബാംഗ്ലൂരിൽ നിന്ന് ഇതെല്ലാം ഏൽപ്പിച്ചു വെച്ചിട്ട് ഈ വിളിക്കുന്ന സമയത്ത് നാട്ടിലുണ്ടാവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല.
3: അതിനെക്കൊണ്ട് സാരമില്ല.
0: അതുകൊണ്ട് താമസിച്ച് വിളിച്ചത് എന്തുകൊണ്ട് നന്നായി. ആശംസ താമസിച്ചെങ്കിലും സന്ദേശം അയച്ച ആളെയും ആശംസ വാങ്ങിക്കേണ്ട ആളെയൊക്കെ ഒരുമിച്ച് കിട്ടിയല്ലോ. ഇന്ന് ഏത് പാട്ടാ വെക്കേണ്ടത്? മഞ്ഞണിക്കൊമ്പിൽ കെങ്ങിണിക്കൊമ്പിൽ താനിരുന്നലിഞ്ഞാടിടുന്നൊരു സുബങ്കലി കുരുവി. ബിജു തിരുമലയ്ക്ക് ഓരോ

0: ഒന്ന് എഴുതി വെച്ചാ മതി. ആ പോരട്ടെ.
1: ഇണയെവിടേ തുണയെവിടേ സിന്ദൂരക്കുരുവി, മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ. ആ പാട്ടെന്റെ ഫേവറേറ്റ് ആണ്, ഞാൻ പാടല്ലോ.
0: അത് ശരി, അമ്മാചേട്ടനെ പാടിക്കൊടുക്കാറുള്ള പാട്ടാണ്.
1: അങ്ങനെയൊന്നുമില്ല, പാട്ടെല്ലാം കേൾക്കുമ്പോ എല്ലാം മൂളിക്കും, പാടിക്കൊണ്ട് നിൽക്കും.
0: ആ അതൊരു സന്തോഷമല്ലേ.
1: ആകാശവാണിയിലെ പാട്ടും ഓർമ്മച്ചപ്പിലെ പാട്ടെല്ലാം പാടുമ്പോ എല്ലാം കേൾക്കും, രാവിലെ റേഡിയോ ഓൺ ആക്കും.
0: കൂടുതലും ചലച്ചിത്ര ഗാന പരിപാടികളാണ് ഇഷ്ടം അല്ലേ?
1: അതന്നെ ഇഷ്ടം. ഒന്ന് പഴയ ഗാനങ്ങള്.
0: അപ്പൊ എന്തായാലും വീണ്ടും സംസാരിക്കാൻ കഴിഞ്ഞാല് സന്തോഷം.
1: കഴിഞ്ഞ വലിയ സന്തോഷം.
0: മിച്ചു തിരുമലയുടെ വരികളാണ്, ജെറി അമൽദേവിന്റെ സംഗീതം, എസ് ജാനകി പാടിയ പാട്ടാണ്. നമുക്ക് കേൾക്കാം.
1: കേൾക്കാം. താങ്ക് യു.
0: താങ്ക് യു.

0: ടിവിയുടെ വിലയിൽ ഒരു ചലഞ്ച്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ചുമായി മൈജി.
1: ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
1: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: ടിഎംസി അപ്ലൈ.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഹലോ, സന്ദേശഗാനം തുടരുകയാണ്.
1: സന്ദേശഗാനത്തിലേക്ക് ലെറ്റർ എഴുതാൻ കാരണം എന്റെ പപ്പായ്ക്ക് വേണ്ടിയാണ്. പപ്പായുടെ പേര് ജോയ് എന്നാണ്. പപ്പായ്ക്കിപ്പോൾ 79 വയസ്സുണ്ട്. പപ്പായ്ക്ക് സർപ്രൈസ് കൊടുക്കുന്നതിനായി ഈ തന്നിരിക്കുന്ന നമ്പറിൽ വിളിക്കണം. ചെറുപ്പം മുതൽ റേഡിയോ പരിപാടികൾ വളരെയധികം ആസ്വദിക്കുന്ന വ്യക്തിയാണ്. വിളിക്കുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു എന്ന് ജിൻസി ജിജോ, നോർത്ത് ആര്യാട്, ആലപ്പുഴ. വിളിച്ചു നോക്കാം, ജിൻസിയുടെ പപ്പ സർപ്രൈസ് ആവുമോ? ഹലോ
2: ഹലോ
1: ഹലോ, ജോയ് പപ്പ എന്ത് ചെയ്യുന്നു?
2: ജോയ് പപ്പ ഇവിടെ എന്റെ സുഹൃത്തിന്റെ ഒരു ചടങ്ങിന് പോയി തിരിച്ചു പോവുക.
1: ആണാ, വീട്ടിലെത്തിയില്ലേ?
2: വീട്ടിലെത്തിയില്ല, ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ.
1: ജിൻസി ഉണ്ടോ കൂടെ?
2: ജോമനുണ്ട്.
1: ജോമനാണോ? ജിൻസി ഇല്ലേ?
2: ജിൻസി ഇല്ല. ജോജോ ഉണ്ട്. ജോജോ ഡ്രൈവ് ചെയ്യാ. ആരാണത്?
1: ഇനി ഒരാൾ കൂടി ഉണ്ടല്ലോ.
2: ജിജോ.
1: ജിജോ. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ആ, എന്നിട്ട് ഇതിപ്പം ഓടി വീട്ടിൽ പോയിരുന്ന റേഡിയോ പരിപാടികൾ കേൾക്കാൻ വേണ്ടിട്ടല്ലേ പോകുന്നത് തിരക്കിട്ട്? ഏത് ശരി? പാട്ട് പരിപാടികളാണ് കൂടുതൽ കേൾക്കുന്നത് അല്ലേ? അപ്പൊ ആ റേഡിയോ സ്റ്റേഷനിൽ നിന്നാണ് ഇപ്പോ ജോയ് പപ്പയെ വിളിച്ചിരിക്കുന്നത്. ഏ ജിൻസി, ഞങ്ങൾക്കൊരു കത്ത് എഴുതിയിരുന്നു. ഏ ജോയ് പപ്പയെ വിളിക്കണം, സംസാരിക്കണം, ഒരു ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇഷ്ടമുള്ള ഏത് പാട്ടാ വെക്കേണ്ടേ? ചോദിക്കുന്നതിന് ചടപടയെന്ന് പറഞ്ഞിട്ട് പാട്ട് വരികയാണ്.
2: ഇഴമുന്തു തകർന്നൊരു മണി വീണ ഞാൻ, ഇടനെഞ്ചിളവ ശ്രുതി മാത്രം, ഇവർ വാടിക്കരിയുന്ന കഥലീ മുകുളം, ഹൃദയത്തിലെരിവേനൽ മാത്രം. ഇഷ്ടമുള്ള പടങ്ങളുടെ പാട്ടുകളെല്ലാം ഞാൻ കേട്ടു.
1: പപ്പ വണ്ടിക്കകത്തോട്ട് കയറി പാട്ടൊക്കെ പാടുന്ന കേട്ടിട്ട് കൂടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഞെട്ടിയോ?
2: ആരാന്ന് ചോദിക്കാൻ എന്നെ പറയുന്നത്, പിടിച്ചൊരു സ്വയം കേട്ടിട്ട് മനസ്സിലായി ബന്ധുക്കൾ ആരൊക്കെയോ ആണോ എന്നുള്ള സംശയത്തിലാണ് ആരാണെന്ന് കേട്ടി.
1: ആ, അങ്ങനെ. ശരി, അപ്പോ വലിയ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാല്. യാത്രയിലായതുകൊണ്ട് നമുക്ക് പിന്നൊരിക്കൽ കൂടുതൽ സംസാരിക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തി ഇടം നൽകി യേശുദാസ് പാടിയ പാട്ടാണ് താങ്കൾ ചോദിച്ചത്. നമുക്ക് പാട്ട് കേൾക്കാം.
2: ഓക്കെ, താങ്ക് യു.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
4: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
3: ആഘോഷം തുടങ്ങിയല്ലേ.
4: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
5: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 3:45. ഇപ്പോൾ NHM സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
7: സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
8: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാരവാരമായി നാം ആചരിക്കുകയാണ്. പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ ശരിയായ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വാരാചരണം നടത്തിവരുന്നത്. ഇന്നത്തെ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ നമുക്ക് പാരമ്പര്യമായി ലഭിച്ച ഭക്ഷണശീലങ്ങൾ നാം മറന്നുപോവുകയാണോ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തവിട് കളയാത്ത അരിയും ഇലക്കറികളും പയർവർഗ്ഗങ്ങളും നാടൻ പഴങ്ങളുമൊക്കെ മാറ്റി നിർത്തി നാം കൃത്രിമ നിറങ്ങളും കൊഴുപ്പുകളും അടങ്ങിയ ഭക്ഷണങ്ങൾക്ക് പുറകെ പോകുമ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മറന്നുപോകരുത്. ആരോഗ്യകരമായ നല്ലൊരു ജീവിതത്തിന് പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണത്തിന് ഏറെ പ്രാധാന്യമാണുള്ളത്. പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡയറ്റീഷ്യനായ ഐഷ നിഷിത. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
9: നമസ്കാരം
8: മാഡം. സെപ്റ്റംബർ 1 മുതൽ 7 വരെ നാം ദേശീയ പോഷകാഹാരവാരമായി ആചരിക്കുകയാണല്ലോ, എന്താണ് ഇത്തരത്തിൽ ഒരു വാരാചരണത്തിന്റെ പ്രസക്തി?
9: ദേശീയ പോഷകാഹാര വാരാചരണം ജനങ്ങളിൽ സമീകൃതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ള അവബോധനം സൃഷ്ടിക്കുന്നതിനാണ് ആചരിക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു. അതുപോലെ പോഷകക്കുറവ് തടയുന്നതിനുള്ള മാർഗങ്ങൾ പരിചയപ്പെടുത്തുന്നു. പിന്നെ കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, മുതിർന്നവർ എന്നിവരുടെ പോഷക ആവശ്യങ്ങളെ കുറിച്ച് അവബോധനം നൽകുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രമേഹം, അമിതവണ്ണം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ തടയാൻ സഹായിക്കുന്ന ഭക്ഷണ രീതികളെ കുറിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. പിന്നെ പ്രാദേശികമായി ലഭിക്കുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ശരിയായ ഭക്ഷണം, നല്ല ആരോഗ്യം, ആരോഗ്യകരമായ ജീവിതം എന്ന സന്ദേശം സമൂഹത്തിൽ എത്തിക്കുന്നതാണ് നമ്മൾ ഈ പോഷകാഹാര വീക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
8: മാഡം, ഇന്ന് നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ ആരോഗ്യകരമായ ഭക്ഷണ രീതി പിന്തുടരാൻ ഓരോ വ്യക്തിയും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്

0: ഒന്ന് പറയാമോ?
1: അതായത് തിരക്കേറിയ ജീവിതത്തിലും നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. കൃത്യസമയം മാത്രമല്ല അളവ്, നമ്മൾ ഒറ്റ നമ്മളിപ്പം എന്താ 10 മണിക്ക് ലേറ്റായിട്ട് കഴിക്കുക, 10 മണിക്ക് കഴിച്ച് ഒരു 4 എണ്ണം കഴിക്കുക, അങ്ങനെ അല്ലാതെ നമ്മൾ സമയത്ത് കഴിക്കുന്നതിലൂടെ തന്നെ നമ്മൾ അതിൻ്റെ അളവ്, ഭക്ഷണത്തിൻ്റെ അളവും വളരെ പ്രാധാന്യമാണ്. അതുപോലെ തന്നെ പച്ചക്കറികൾ, പഴങ്ങൾ, മുഴുധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, മുട്ട തുടങ്ങിയ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ തന്നെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അമിതമായ എണ്ണ, ഉപ്പ്, പഞ്ചസാര, ഈ പാക്കറ്റ് ഭക്ഷണങ്ങൾ എന്നിവ കുറയ്ക്കുന്നതും വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല വെള്ളം കുടിക്കുകയും നമ്മൾ വേണം. ഇത് മാത്രമല്ല, കുടുംബത്തിലെ എല്ലാവരും ആരോഗ്യകരമായ ഭക്ഷണശീലം ഉറപ്പാക്കുന്നതിനോടെ തന്നെ ഒരു വ്യായാമം, അത് വളരെ അനിവാര്യമാണ്. ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ്, അത് സമീകൃത ആഹാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മാത്രമല്ല നമ്മൾ ഒരു സമീകൃത ആഹാരത്തിലോട്ട് എങ്ങനെ എത്താം, ഈ ധാന്യങ്ങൾ എല്ലാം നമ്മൾ അളവിൽ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മളൊരു ഈ മോഡൽ പ്ലേറ്റ്, അതായത് ഒരു പ്ലേറ്റ്, അതിൽ നമ്മൾ കാൽഭാഗം നമ്മുടെ എന്താണ് അന്നജവും, കാൽഭാഗം മാംസ്യവും, അരഭാഗവും നമുക്ക് പച്ചക്കറികൾ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇതെല്ലാം കൂടി ചേർന്ന്, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഭക്ഷണ രീതി അതൊരു പൂർണ്ണമാകുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
0: മാഡം, ഈ ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ പലരും ഭക്ഷണം കുറയ്ക്കുക എന്നതാണ് കരുതുന്നത്. യഥാർത്ഥത്തിൽ ആരോഗ്യകരമായ ഡയറ്റ് എന്താണ്?
1: അതായത് ഡയറ്റ് എന്നത് ഭക്ഷണം കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ എന്ന് അത് അങ്ങനെയല്ല, അത് ചെയ്യുന്നതല്ല ഡയറ്റ് എന്ന് പറയുന്നത്. ശരീരത്തിന് ആവശ്യമായ ഊർജവും പ്രോട്ടീൻ, കൊഴുപ്പ്, ഈ വൈറ്റമിനുകൾ, ധാതുക്കൾ, നാരുകൾ എന്നിവ ശരിയായ അളവിൽ, അതായത് ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് സമീകൃത ഭക്ഷണ രീതി എന്നാണ് ആരോഗ്യകരമായ ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിപ്പം ഞാൻ പറഞ്ഞതുപോലെ ടെയിലേർഡ് ആണ്, ഒരാളുടെ ഷർട്ട് അടുത്ത ആൾക്ക് സ്യൂട്ട് ചെയ്യാത്തത് പോലെയും നമ്മൾ ഈ ആരോഗ്യകരമായ ഡയറ്റ് ഓരോരുത്തരുടെ പ്രായം, ആരോഗ്യം, പ്രവർത്തന നില എന്നിവ അനുസരിച്ച് ഭക്ഷണക്രമം നമുക്ക് വ്യത്യാസപ്പെടുത്താം. ഇപ്പം ഈ പറഞ്ഞത് കണക്ക് കോമോർബിഡിറ്റീസ്, ഈ അസുഖങ്ങൾ, ജീവിതശൈലി രോഗമുള്ളവർ, ഷുഗർ, BP, ഓരോരുത്തരുടെയും ഭക്ഷണ രീതി വ്യത്യാസമാണ്. എല്ലാവർക്കും ഒരുപോലെ അല്ല. നമ്മൾ യൂറിക് ആസിഡ് കൂടിയവരുണ്ട്, ഈ പറഞ്ഞ കണക്ക് ഷുഗർ കൂടിയവർ, BP കൂടിയവർ, കൊളസ്ട്രോൾ, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഭക്ഷണമാണ്. അതാണ് ഈ ഡയറ്റ് എന്നുകൊണ്ട് ഉൾപ്പെടുന്നത്. നമ്മൾ കുറയ്ക്കാൻ, ഒരിക്കലും പട്ടിണി കിടന്ന് നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് സമീകൃതമായി ഭക്ഷണം, ലോ കാലറി ഉള്ള ഭക്ഷണങ്ങൾ പ്ലാൻ ചെയ്ത് മാത്രമേ നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ അവരുടെ ഒരു ശരിക്കും ഒരു പേഷ്യൻ്റ് അടുത്ത് വരുമ്പോൾ നമ്മൾ അവരുടെ 24-hour റീകോൾ ചോദിക്കുകയാണ്. ഒരു ദിവസം 24-hour റീകോൾ എന്ന് പറയുമ്പോൾ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. അതിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ ഭയങ്കര എന്താ ഈ പറഞ്ഞാണൊക്കെ വലിയ എക്സോട്ടിക് ഫുഡ്സ് നമ്മൾ അവരുടെ അടുത്ത് കഴിക്കാനോ അങ്ങനെയൊന്നുമല്ല ആവശ്യപ്പെടുന്നത്. നമ്മൾ അവര് വരികയും അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ഡേറ്റ വാങ്ങി അതിൽ തന്നെയാണ് നമ്മളൊരു അറേഞ്ച്മെന്റ് കൊടുക്കുന്നത്. അതാണ് ഈ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായും അവരെ ഓരോരുത്തരുടെയും രോഗ അനുസരിച്ചും പ്ലാൻ ചെയ്യുന്നതാണ് ഈ ഡയറ്റ് എന്നും ഈ മെഡിക്കൽ ന്യൂട്രിഷൻ തെറാപ്പി എന്ന് പറയുന്നത്.
0: മാഡം, ഈ പ്രമേഹം, അമിതവണ്ണം, കൊളസ്ട്രോൾ, അതുപോലെ തന്നെ രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത്?
1: അതായത് ഈ ഒരു കാലഘട്ടത്തിൽ നോക്കിയാൽ നമ്മൾ പച്ചക്കറിയുടെ ഉപയോഗം എല്ലാവരും കുറയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഒഴിവാക്കുകയല്ല, അവർ ശരിക്കും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ചോറിൻ്റെ അളവ് കൂടുന്നതും പച്ചക്കറികളുടെ അളവ് കുറഞ്ഞു വരുന്നതും പിള്ളേരുടെ അടുക്കലായാലും അവർ ഈ പച്ചക്കറി കഴിക്കാൻ വളരെ ഒരു ഭയങ്കര ഒരു വിട്ടുവീഴ്ച കാണിക്കുന്നു. അപ്പം അതിൽ നിന്ന് മാറി നമ്മൾ ഈ പച്ചക്കറികൾ, പഴങ്ങൾ, പയറ് വർഗ്ഗങ്ങൾ, മുഴുധാന്യങ്ങൾ, മില്ലറ്റ്സ് പോലവ ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കൂടുതലായി ഉൾപ്പെടുത്തുക എന്ന് നമുക്ക് ഒരു പരിധിവരെ പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് എല്ലാത്തിനും ഈ പറഞ്ഞത് കണക്ക് ഒരു അളവുണ്ട്. അപ്പം ആ അളവനുസരിച്ച് നമ്മൾ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തുക. വറുത്തതും അമിതമായ എണ്ണയും ഉപ്പും പഞ്ചസാരയും അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കാം. അതുപോലെ തന്നെ ഈ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് എന്നുണ്ട്, പാക്കറ്റ് ഫുഡ്. അപ്പം അത് അങ്ങനത്തെ പാക്കറ്റ് ഭക്ഷണങ്ങൾ, മധുരപാനീയങ്ങൾ അവ നിയന്ത്രിക്കുക. പിന്നെ മാത്രമല്ല ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക. ഒരു മനുഷ്യന് അയാളുടെ ജോലി അനുസരിച്ചും എല്ലാം നമുക്കൊരു 2-2.5 ലിറ്ററോളം വെള്ളം കുടിക്കുക. അതിൽ ഏറ്റവും ഉത്തമം അറിയാൻ വേണ്ടി നമ്മൾ പോകുന്ന ഈ മൂത്രത്തിൻ്റെ അളവാണ്. നമ്മൾ മൂത്രത്തിൻ്റെ അളവ് മഞ്ഞ നിറത്തിലാണോ എന്ന് പ്രത്യേകം

0: അധികം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ബോഡി തരുന്ന ഒരു അലാറം ആണത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ വെള്ളത്തിന്റെ അളവ് കൂട്ടുക, അതനുസരിച്ച് നമുക്ക് നിയന്ത്രിക്കാമല്ലോ, ഒരു സംശയം വരാതെ. അപ്പൊ അങ്ങനെയും കൃത്യമായ ഭക്ഷണ സമയവും ഈ നമ്മുടെ ഈ ശാരീരിക പ്രവർത്തനവും പാലിക്കുകയും നമ്മൾ ചെയ്യുക.
1: മാഡം, ഇന്ന് നാം ജീവിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന പലതരത്തിലുള്ള ഭക്ഷണ രീതികൾ നാം പിന്തുടരുന്നത് ഒരു ശരിയായ പ്രവണതയാണ്?
0: അതായത് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ ഡയറ്റുകളും എല്ലാവർക്കും അനുയോജ്യമാകണം എന്നില്ല. അതായത് ഓരോ എന്നുവെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് പോയി തന്നെ, നമ്മൾ സാധാരണ നമ്മൾ നമുക്കൊരു അസുഖം വന്ന് നമ്മൾ ഡോക്ടറിനെ കാണുന്നു, അതുപോലെ ഒരു ഡയറ്റ് ചോദിക്കാൻ എപ്പോഴും നമ്മളൊരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് തന്നെ പോവുക. അപ്പോൾ ഒരു പ്രൊഫഷണൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് നമ്മുടെ അതായത് ഓരോ വ്യക്തിയുടെ നമ്മുടെ റിസൾട്ട് നോക്കുന്നു, നമ്മുടെ എല്ലാം എന്താണ് അവരൊരു സബ്ജക്റ്റീവ് ഡേറ്റ എടുക്കുകയാണ്, നമ്മുടെ ജോലി അനുസരിച്ച് നമ്മളൊരു സെഡൻറി ആണോ മോഡറേറ്റ് ആണോ ഹെവി വർക്കർ ആണോ ആ ഒരു ഡേറ്റ എല്ലാം അവർ കളക്ട് ചെയ്യുകയാണ്. നമ്മളെ എങ്ങനെയാണ്, നമ്മുടെ വിശപ്പ് എങ്ങനെയാണ്, മോഷൻ പോകുന്നുണ്ടോ, അപ്പം ഇങ്ങനെ ഒരു ഡേറ്റ കളക്ട് ചെയ്ത് നമുക്കനുയോജ്യം, നമ്മുടെ ഫുഡ് അലർജി എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ നോക്കി നമുക്ക് അനുയോജ്യമായൊരു ഡയറ്റാണ് നമുക്ക് ഡയറ്റീഷ്യൻസ് പ്ലാൻ ചെയ്ത് തരുന്നത്. അതുപോലെ ഓരോ വ്യക്തിയുടെയും പ്രായം, അതായത് കുറച്ചൊരു ഏജ് അഡ്വാൻസ്ഡ് ആകും തോറും അവരുടെ കാലറിയുടെ കൺസംഷൻ കുറയും. അതായത് അവരുടെ പ്രായം അതുപോലെ അവരുടെ പോഷക ആവശ്യങ്ങൾ എന്നിവ വ്യത്യസ്തമാണ് ഓരോരുത്തർക്കും. അപ്പോൾ അതനുസരിച്ച് അവർക്ക് ഡയറ്റ് പ്ലാൻ ചെയ്യാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതായത് സോഷ്യൽ മീഡിയയിലെ ഭക്ഷണ രീതികൾ അനുകരിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് നല്ല യോഗ്യയായ ഒരു ഡയറ്റീഷ്യനോ ഡോക്ടറോടോ നിർദ്ദേശപ്രകാരം മാത്രം ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതായിരിക്കും നമുക്ക് എപ്പോഴും ഉചിതം. ഈ പറയുന്ന കണക്ക് നമ്മൾ ആദ്യം തന്നെ അവർ നമ്മളെ BMI കാൽക്കുലേറ്റ് ചെയ്യും, നമ്മുടെ ഹൈറ്റ് എത്രയാണ് വെയിറ്റ് എത്രയാണ് എന്ന് നോക്കി ആദ്യം നമ്മുടെ BMI കാൽക്കുലേറ്റ് ചെയ്താണ് അവർക്ക് മനസ്സിലാവും എത്രത്തോളം വെയിറ്റ് നമ്മൾ കുറയ്ക്കണം എന്ന്. അപ്പോൾ ഒരു വെയിറ്റ് റിഡക്ഷന് പോവുകയാണെങ്കിലും ഒരു വെയിറ്റ് കൂട്ടാൻ നമ്മൾ ഡയറ്റീഷ്യനെ സമീപിക്കാം. അതുപോലെ ബാക്കി ഈ ബുദ്ധിമുട്ടുകൾ തെറാപ്യൂട്ടിക് ഡയറ്റ്സ്, അതായത് ഈ ഷുഗർ BP കൊളസ്ട്രോള് പിന്നെന്താണ് ഈ പറയുന്ന കണക്ക് യൂറിക് ആസിഡ് കൂടിയൊരു അവസ്ഥ, അയൺ കുറയുന്നവർക്ക് അയൺ കൂട്ടാനുള്ള ഒരു ഡയറ്റ്, ഇതെല്ലാം ഡയറ്റീഷ്യൻ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പം നമ്മളെപ്പോഴും ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസിൽ പോകാതെ എപ്പോഴും നമ്മൾ ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. അത് നമുക്ക് പല തെറ്റുകളും സംഭവിക്കും അങ്ങനെ ഒരു കാര്യം, അങ്ങനെ നമ്മളൊരു അബദ്ധങ്ങളിലോട്ട് ചാടാതിരിക്കുക എപ്പോഴും, അങ്ങനെ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്.
1: മാഡം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നാം ഒരു ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിന്റെ പുറകിലാണല്ലോ, അതിനാൽ തന്നെ ആവശ്യത്തിന് പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ നാം കഴിക്കുന്നുണ്ട് താനും. എന്നാൽ ഇന്ന് നാം കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അധികം പേരും ചിന്തിക്കാറില്ല. ഇതിനോട് മാഡത്തിന് എന്താണ് പ്രതികരിക്കാനുള്ളത്?
0: ഇപ്പോഴത്തെ അഡോളസന്റ് ഗേൾസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എപ്പോഴും അവർക്കൊരു അയൺ ഡെഫിഷ്യൻസി നമ്മൾ കാണുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ കണക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പോലെ ഒരു ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു അവസരത്തിൽ ഈ എന്താണ് ഒരു ബർഗർ, നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കണം എന്ന് പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ അവർ ഈ ബർഗറിന്റെ കാര്യം പറയുന്നു. എന്താ അതെന്താ മാഡം, അതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതിൽ ചിക്കൻ ഉണ്ട്, വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്, അപ്പൊ അതെന്താ അത് ബാലൻസ് ആവാതെ ഞങ്ങൾ അതല്ലേ കഴിക്കുന്നത്, നല്ലതല്ലേ. പക്ഷെ അത് നമ്മൾ ശരിക്കും പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതെന്ന് പറയുമ്പോൾ ഈ ബർഗറിലെ ബണ്ണ് അവരാണ്, അതാണ് ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ. അപ്പൊ അവർ അത് എന്ന് പറഞ്ഞാൽ മൈദയിലാണ് ഉണ്ടാക്കുന്നത്, മൈദ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള, അത് നമുക്ക് വേണ്ട എന്ന് നമ്മൾ എല്ലാവരെയും പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ മൈദ. അതുപോലെ അതിൻ്റെ ആ ഒരു എന്താ ഫ്രൈഡ് ചെയ്യുന്ന ഇടയ്ക്ക് വെച്ചേക്കുന്ന ആ ചിക്കൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രൈഡ് പോലത്തെ ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ് ഒരു ചീസ് ഉണ്ട്, അപ്പം അതും അളവിൽ കൂടുതൽ ഫാറ്റാണ്. അതിൽ പച്ചക്കറികൾ എന്ന് പറയാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്തേക്കുന്നില്ല, വളരെ കുറവാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിനെ ബാലൻസ് എന്ന് പറയാൻ പറ്റൂല. അപ്പം ഇത് ഈ പറയുന്ന കണക്ക് ഷവർമയുടെ ശീലവും റോഡിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ പിള്ളേരുടെ കയ്യിൽ എല്ലാം ഒരു ചെറിയൊരു മധുരപാനീയത്തിൻ്റെ പാക്കറ്റ് കോമൺ ആണ് അവർ പുറത്തിറങ്ങുമ്പോൾ. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് ഏതൊരു പാക്കറ്റ് ഫുഡിനകത്തും നമുക്ക് പുറകെ തിരിച്ച് നോക്കിയാൽ അതിനകത്ത് ഈ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ ഇപ്പോഴേ അത് പഠിപ്പിക്കുക, അത് ശീലമാക്കിയാൽ നമുക്ക് ഒരു പരിധിവരെ പിള്ളേർക്കത് പിള്ളേരത് നോക്കും. നമ്മളിപ്പോൾ എന്തായിരുന്നാലും, അതായത് ഈ കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് ആയിരുന്നാലും ഈ പറഞ്ഞ നമ്മുടെ പാക്കറ്റ് ഫുഡ് ആയിരുന്നാലും പുറകെ തിരിക്കുമ്പോൾ 5% എന്ന് പറയുന്നത് കുറവാണ്. പക്ഷേ എന്താണോ അതിൽ സോഡിയം ആണെങ്കിലും ഷുഗർ ആണെങ്കിലും 20% എന്ന് പറയുന്നത് അതിൽ കൂടുതലാണ്. അത് മാത്രമല്ല ആ പഞ്ചസാരയുടെ അളവും നമുക്കറിയാൻ പറ്റും, ഇത്ര ഗ്രാം പെർ സെർവിങ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്കൊരു കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിൽ എത്ര, കുറച്ചൊന്ന് ഇരുന്ന് പിള്ളേരെ മനസ്സിലാക്കി കൊടുത്താൽ ഒരു ഒരു ഇത്ര ഗ്രാം എന്ന് പറയാം, അതായത് ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 5 ഗ്രാം ആണ്. അപ്പൊ നമുക്ക് അതിന്റെ

0: സെർവിങ് സൈസ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം നമ്മൾ കാൽക്കുലേറ്റ് വരുമ്പോൾ ഒരു 60 ഗ്രാം ഒക്കെ വരും അതിന്റെ ആ പാക്കറ്റിലെ സെർവിങ് സൈസ്. അപ്പൊ 60 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു ടീസ്പൂൺ 5 ഗ്രാം ആണെങ്കിൽ അപ്പോൾ എത്ര പഞ്ചസാര ആഡ് ചെയ്തേക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ആ ന്യൂട്രിഷൻ ഇൻഫർമേഷൻ നമ്മൾ പിള്ളേർക്ക് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇത് ഇങ്ങനെയാണ്, ഇത് കൂടുതലാണ്, അപ്പൊ ഇതുപോലെ അപ്പൊ പിള്ളേരെ അപ്പൊ നമുക്ക് കഴിച്ചുകൂടെ എന്ന് ചോദിക്കും. അങ്ങനെ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു അവസരം വരുമ്പോഴും പിള്ളേർക്ക് ഒരു ചീറ്റ് ഡേ എന്നാവാം, നമ്മളിപ്പോൾ മാസത്തിൽ ഒരിക്കലോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞ് അവർക്ക് സമാധാനിപ്പിക്കുക. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആ ബർത്ത്ഡേ വരുമ്പോൾ, അല്ല ഒരു ഫെസ്റ്റിവൽ വരുമ്പോൾ, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ഒരു ചീറ്റ് ഡേ ആവാം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ ഒരു സ്ഥിരമാക്കാതിരിക്കുക. എന്നും ചായയുടെ കൂടെ പിള്ളേർക്ക് വട കൊടുക്കുന്നത് അങ്ങനെയല്ല. അതായത് സ്നാക്സ് എടുക്കുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് ഉണ്ട്. അതായത് കടല വേവിക്കുന്നത് പോലെ, അവല് നനയ്ക്കുന്നത് പോലെ, അതുപോലെ പൊരികടല, പുട്ടുകടല, അങ്ങനത്തെ ഒക്കെ അതൊക്കെ ആകുമ്പോൾ ഒരു പിടി കൊണ്ട് പിള്ളേർക്ക് കുഴപ്പമില്ല, നല്ലതായിരിക്കും, ഹെൽത്തി ആയിരിക്കും. കപ്പലണ്ടി കൊടുക്കാം, പിന്നെ എന്താ അവല്, ഈ പറഞ്ഞ കണക്ക് അവല്, പൊരി, ഇതൊക്കെ ഹെൽത്തി സ്നാക്സ് ആണ്, അയണും കാൽഷ്യം ഒക്കെ ഉള്ളത്. അപ്പം ഇത് പിള്ളേർക്ക് സാലഡ്സ് പോലെ, പിന്നെ ഈ കടൽ ഉണ്ടാക്കുമ്പോഴും അതിനകത്ത് കുറച്ച് പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഈ മോര് വെള്ളം കുടിക്കുന്നത് ശീലമാക്കാം. ഈ സോഡ ഉള്ള അടങ്ങിയിരിക്കുന്ന കാർബണേറ്റഡ് അത് ഒഴിവാക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പിള്ളേരെ പഠിപ്പിച്ചു കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു പരിധി വരയ്ക്കും ഈ ഫാസ്റ്റ് ഫുഡ് മാറ്റി. പിന്നെ പിള്ളേരതിൽ പ്രോണാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ ചുറ്റും സ്കൂളിൻ്റെ അടുത്തെല്ലാം ബേക്കറിയുടെ ഒരു സാന്നിധ്യം നമ്മൾ അറിയുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അവരെ മിക്ക ഒരു ഒരു പരിധി വരെ നമുക്ക് അവർ ചൂസ് ചെയ്യുമ്പോഴും അവർക്ക് കുറച്ച് സാലഡ് ഡ്രസ്സിംഗ് ഉള്ള കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഒരു ഗ്രിൽഡ് പോലെ വറുത്തത് വറുത്തതല്ലാതെ ഗ്രിൽഡ് പോലെ, അങ്ങനെയൊക്കെ നമ്മൾ തന്നെ അതിൽ രക്ഷകർത്താക്കൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 4 മണി. മഴവില്ല്, വിവിധ ഭാഷാ ഗാനങ്ങളും ആൽബം ഗാനങ്ങളും കോർത്തിണക്കിക്കൊണ്ടുള്ള പരിപാടിയാണ് മഴവില്ല്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇന്നത്തെ മഴവില്ലിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ആദ്യം നമുക്കൊരു ആൽബം ഗാനം കേൾക്കാം, യേശുദാസ് പാടിയത്.

ഖുർബാനി എന്ന ഹിന്ദി ചിത്രത്തിൽ നിന്നൊരു ഗാനമാണ് മഴവില്ലിൽ ഇനി. ഗാനരചന ഇന്ത്യവർ, സംഗീതം കല്യാൺജി ആനന്ദ്ജി, ഗായിക നസിയ ഹസൻ.

0: എസിയുടെ വിലയിൽ മൈജിയുടെ പ്രൈസ് ചലഞ്ച് മിസ് ചെയ്യല്ലേ.
1: 1.5 210 എയർ കണ്ടീഷണറുകൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
0: ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് എസി ബ്രാൻഡും സ്വന്തമാക്കാം.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
0: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ. ടിഎൻസി അപ്ലൈ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: മഴവില്ല് തുടരുകയാണ്. കെയും അനുരാധ ശ്രീറാമും പാടിയൊരു തമിഴ് ചലച്ചിത്രഗാനമാണ് അടുത്തത്. ചിത്രം ഗില്ലി.

മഴവില്ലിൽ ഇനി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ആൽബം ഗാനമാണ്. ബിച്ചു തിരുമല എഴുതി, ആലപ്പി രംഗനാഥ് ഈണം പകർന്ന്, യേശുദാസും ചിത്രയും ഗീതവും പാടിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഉപകാർ എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി മഹേന്ദ്ര കപൂറും കൂട്ടറും പാടിയ ഗാനം.

വിവിധ ഭാഷാഗാനങ്ങളും ആൽബം ഗാനങ്ങളുമായി മഴവില്ലാണ് ആകാശവാണി അനന്തപുരി FM 101.9 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 5 മണിവരെ.

സമയം ഇപ്പോൾ 4 മണി കഴിഞ്ഞ് 41 മിനിറ്റും 41 സെക്കൻഡും. മഴവില്ല് തുടരുകയാണ്. ഇനി കുഷി എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി ഹരിഹരനും അനുരാധ ശ്രീറാമും കൂട്ടരും പാടിയ ഗാനം.

0: 6. Issued in public interest by the Department of Animal Husbandry and Dairy, Government of India.
1: വെറും 10,499 രൂപയ്ക്ക് റെഫ്രിജറേറ്റർ എവിടെ കിട്ടും?
2: മൈജിയിൽ കിട്ടും.
1: മൈജി പ്രൈസ് ചലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോൾ തുടരുന്നു.
1: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
4: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
5: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
4: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
5: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayarboard.gov.in.
5: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
4: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
3: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി. ഓരോ ടിവി പർച്ചേസിലും 5,000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്ടുകൾ.
1: 43-inch ടിവി വെറും 11,999 രൂപ മാത്രം.
3: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
6: TNC apply. മഴവില്ല് തുടരുകയാണ്. ബിച്ചു തിരുമല എഴുതി, കണ്ണൂർ രാജൻ ഈണം പകർന്ന്, യേശുദാസും സുജാതയും പാടിയ ആൽബം ഗാനം.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈജീന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ടാ സമയം എടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈജി തന്നെ പോവാം.
0: മൈജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 9,50,000 ത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
4: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ഇനി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ആൽബം ഗാനമാണ് യേശുദാസ് പാടിയത്.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: മൊബൈൽ മുതൽ ഹോം ഫ്ലൈൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
4: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്, മൈജി പ്രൈസ് ചാലഞ്ച്.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
4: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
5: ഇനിയൊരു ഇംഗ്ലീഷ് ആൽബം ഗാനമാണ് ബാബി ഗേൾ.

വിവിധ ഭാഷാഗാനങ്ങളും ആൽബം ഗാനങ്ങളുമായി വന്ന ഇന്നത്തെ മഴവില്ല് ഇവിടെ പൂർണ്ണമാകുന്നു. മഴവില്ല് വീണ്ടും എത്തും അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഏവർക്കും ശുഭസായാഹ്നം. പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലങ്കേഷ് അഗസ്ത്യകോട്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ചെന്നൈ സന്ദർശിക്കും. ഇന്ത്യ വാൾസ് 2026 ദേശീയ അക്കാഡമിക് സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ ഇറ്റലി പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് കരുത്തേകുന്നതിൽ ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്ന് കാണാതായ ഇന്ത്യക്കാരുടെ അടുത്ത ബന്ധുക്കളുടെ ഡി എൻ എ പ്രൊഫൈലിംഗ് നടത്താൻ നിർദ്ദേശം നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. മരിച്ച വ്യക്തികളെ തിരിച്ചറിയുന്നതിനാണ് നടപടി. അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന അധ്യാപക പുരസ്കാര വിതരണവും ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും മന്ത്രി എൻ ഷംസുദ്ദീൻ നാളെ കോഴിക്കോട് നിർവഹിക്കും. സവാളയുടെ ക്രമാതീതമായ വിലവർദ്ധന നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. 3,800 കുട്ടികളെ ബാലവേലയിൽ നിന്ന് മോചിപ്പിച്ച് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. അഖിലേന്ത്യാ തലത്തിൽ റെസ്ക്യൂ ആന്റ് റീഹാബിലിറ്റേഷൻ യജ്ഞത്തിലൂടെയാണ് കുട്ടികളെ മോചിപ്പിച്ചത്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേരള ഗവർണർ തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ ആദ്യ സെമിഫൈനലിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 164 റൺ വിജയലക്ഷ്യം. രാത്രി 7 നടക്കുന്ന 2 സെമിയിൽ ആലപ്പി റിപ്പിൾസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ഏറ്റുമുട്ടും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശത്തേക്കൊരു കിളിവാതിൽ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക ഒടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
3: വാഷിംഗ് മെഷീൻ വാങ്ങണം, വിലയുടെ കാര്യത്തിൽ മൈജി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു.
4: 6,499 രൂപയിൽ വാങ്ങാം വാഷിംഗ് മെഷീൻ.
3: ടോപ്പ് ലോഡ് 15,490 രൂപ മാത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
4: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
5: കളിവാക്ക എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. രചന കെ ജയകുമാർ, സംഗീതം രവി ബോംബെ.
6: ആ

0: സെപ്റ്റംബർ 5 പിട്ടാപ്പിളി ഏജൻസീസിന്റെ സാറ്റർഡേ സർപ്രൈസ് സെയിൽ. വാഷിംഗ് മെഷീൻ ഒരു അപ്ഗ്രേഡ് കൊടുത്താലോ? വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഒരു ലോണ്ടറി ബാസ്കറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത്. 9,000 വരെ ക്യാഷ് ബാക്ക്, SBI കാർഡിന് 10,000 വരെ ഇൻസ്റ്റന്റ് ഡിസ്കൌണ്ട്, 888 രൂപ മുതൽ EMI, 000 ഫിനാൻസ്. അത് മാത്രമല്ല, 5,000-ലധികം വിജയികൾക്ക് കൊമ്പൻ സമ്മാനങ്ങളാണ് പിട്ടാപ്പിളി ഏജൻസീസ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. സോ ഈ സാറ്റർഡേ നേരെ വിട്ടോ പിട്ടാപ്പിളി ഏജൻസീസിലേക്ക്.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
2: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
5: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയ മതി, അപ്പൊ കാർ കിട്ടും.
4: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
5: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
6: കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകിയ ഗാനം ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിന് വേണ്ടി സുജാത പാടിയത്.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഉന്നത വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. യു ജി സി അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
4: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
5: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
4: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
5: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.

0: ഐജി ഓണം മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
1: കിലു കിലുക്കം എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറിപ്പ് എഴുതിയ ഗാനം കേൾക്കാം. ജോൺസന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത്.

0: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാന തന്നെ.
1: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 ഡേയ്സ്, 120 ഡേയ്സ് സ്കീം എല്ലാം സൂപ്പറാ.
2: അല്ല മാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, അഞ്ച് കുടുംബങ്ങൾക്ക് ഓൺ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
3: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ്

0: അഡ്ഡമാം.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
3: കൊല്ലം സുപ്രീം.
4: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
5: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
4: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
5: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
4: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
5: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
6: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
4: എന്നാ പറയ?
6: 90 72 503 503.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
8: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
9: ഇവിടെ ഭഗവതി എവിടെയുള്ള?
10: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
9: എനിക്ക് ഇത്തവണത്തെ ഓണം ബംബർ എടുക്കാനാ.
10: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
9: കഴിഞ്ഞ തവണ ഓണം ബംബർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബംബറും ഭഗവതി എടുക്കുന്നുള്ളൂ.
10: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
11: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി. ഓരോ ടിവി പർച്ചേസിലും 5000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ.
12: 43-inch ടിവി വെറും 11,999 രൂപ മാത്രം.
11: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
13: TNC apply.
14: Attention, national recognition for your hard work, for those making outstanding contributions to the animal husbandry and dairy sector and embracing innovative practices. The Department of Animal Husbandry and Dairy, Government of India, invites nominations for the prestigious National Gopal Ratna Awards 2026. The awards recognize excellence in 3 categories: Best Dairy Farmer, Best Dairy Cooperative Society, Best Artificial Insemination Technician. And there is more. Special provisions have been made for the Northeastern region and Himalayan states. Nomination period 10th August to 10th September 2026. So what are you waiting for? Apply today at www.awards.gov.in or visit your nearest CSC center to submit your nomination. National Gopal Ratna Awards 2026, issued in public interest by the Department of Animal Husbandry and Dairy, Government of India.
15: Chitrayum Sujathayum Devanandam chernu paadiya gaanam. Chitram Symphony. Gaanarachana Kavithapram, Sangeetham Bernie Ignatius.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: മൈജിയിൽ നിന്ന് ഫോൺ എടുക്കുമ്പോൾ കൂടെ ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം.
3: 50,000 മുതൽ 99,999 വരെയുള്ള സ്മാർട്ട് ഫോണുകൾ ആൻഡ് ടാബ്ലറ്റ് വാങ്ങുമ്പോൾ 11,250 വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം. 100,000 രൂപയ്ക്ക് മുകളിലുള്ള സ്മാർട്ട് ഫോൺ ആൻഡ് ടാബ്ലറ്റ് വാങ്ങുമ്പോൾ 25,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം.
4: സെപ്റ്റംബർ 6 ഞായർ വരെ മാത്രം.
5: വിനായക് ശശികുമാറിന്റെ വരികൾക്ക് അങ്കിത് മേനോൻ ഈണം നൽകി അജു വർഗീസും സംഘവും പാടിയ ഗാനം. ചിത്രം ഗുരുവായൂരമ്പല നടയിൽ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9447341484.
0: നഗരപുരാണം. ബെക്കര എന്ന് പെരിപ്ലസുകാരനും ബെക്കരൈ എന്ന് ടോളമിയും വിശേഷിപ്പിച്ച പുറക്കാട് കേരളത്തിലെ പ്രാചീന തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു. കുടമാളൂരെ പുളിക്കൽ ചെമ്പകശ്ശേരി അമ്പലപ്പുഴയുടെ രാജാവാകും മുൻപ് അവിടം ഭരിച്ചിരുന്നത് പുറക്കാട്ടടിമകളാണ്. അരയന്മാരുടെ പിന്തുണയോടെ പുറക്കാട് ഭരിച്ചിരുന്ന ഈ ഭരണാധികാരികളെ പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ചിറവാ സ്വരൂപക്കാരായി പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്ന കുടുംബങ്ങളിൽ ഒന്നാണെന്ന് വരാം. തോട്ടപ്പള്ളിക്കും കരപ്പുറത്തിനുമിടയ്ക്കുള്ള ദേശം ചെമ്പകശ്ശേരി എത്തും മുൻപ് ഭരിച്ചിരുന്നത്. കുഞ്ഞാലി മരക്കാരുടെ നാവിക സൈന്യത്തിനെതിരെ പറങ്കിപ്പടത്തലവനായ ഹെൻറിക് ഡി മെനസിസ് താനൂരിൽ വെച്ച് നടത്തിയ കടൽ യുദ്ധത്തിൽ സഖ്യകക്ഷിയായിരുന്നിട്ടും ആത്മാർത്ഥമായി പൊരുതാത്തതിന് പുറക്കാട്ടരയനോട് കലഹിച്ചു. 1525-1528 കാലത്ത് പറങ്കികൾ നടത്തിയ ആക്രമണങ്ങൾക്ക് മുൻപ് തന്നെ പുറക്കാട്ടടിമകൾക്ക് ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ആയിരത്തി 1540 നടന്ന മറ്റൊരു യുദ്ധത്തിലാണ് തെക്കും കൂറിന്റെയും വടക്കും കൂറിന്റെയും സംയുക്ത സൈന്യത്തെ പടച്ചാൽ നടന്ന യുദ്ധത്തിൽ ചെമ്പകശ്ശേരി പരാജയപ്പെടുത്തി. ചെമ്പകശ്ശേരിയുടെ സുവർണകാലമായി ചരിത്രകാരന്മാർ കരുതുന്നത് പൂരാളം തിരുനാൾ ദേവനാരായണന്റെ ഭരണകാലത്തെയാണ്. രാജാവ് കുടമാളൂരും അമ്പലപ്പുഴയും മാറി മാറി താമസിച്ചിരുന്നു. പുറക്കാട്ടായിരുന്നു അപ്പോഴും വാണിജ്യ തലസ്ഥാനം. പറങ്കികളുടെ പണ്ടികശാലയും അവിടെയായിരുന്നു. ഉദയംപേരൂർ സുനഹദോസിന്റെ മുന്നോടിയായി കേരളത്തിലെത്തിയ ഗോവയിലെ ബിഷപ്പായ മെനസിസ് സന്ദർശിച്ച ചെമ്പകശ്ശേരി രാജാവ് പൂരാടം തിരുനാൾ ദേവനാരായണനായിരുന്നു. അമ്പലപ്പുഴ ക്ഷേത്രം നിർമ്മിച്ചതും ഇതേ ദേവനാരായണൻ തന്നെയായിരുന്നു. ദേവനാരായണം അഥവാ വേദാന്ത രത്നമാല എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് കൂടിയാണ് പൂരാടം തിരുനാൾ ദേവനാരായണൻ. എഴുത്തച്ഛനെയും മേലത്തൂരിനെയും പോലുള്ള കവികൾ അമ്പലപ്പുഴയിലെത്തുന്നത് ഇക്കാലത്താണ്. പോർട്ടുഗീസുകാർ ചെമ്പകശ്ശേരി രാജാവിനെ ബ്രദർ ഇൻ ആംസ് ആയി ബഹുമാനിച്ചിരുന്നു. കോഴിക്കോടിനെതിരെ കൊച്ചി നടത്തിയ വൈപ്പിൻ യുദ്ധത്തിൽ ചെമ്പകശ്ശേരി അവരെ പിന്തുണ അറിയിച്ചിരുന്നു. ലന്തക്കാർ കൊച്ചിക്കോട്ടയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തപ്പോഴും ചെമ്പകശ്ശേരി പറങ്കികളെയാണ് പിന്തുണച്ചത്. പറങ്കികളുടെ പരാജയം പൂർണമായതോടെ ചെമ്പകശ്ശേരി ഡച്ചുകാരുമായി സഖ്യത്തിലായി. ഡച്ച് പ്രതിനിധിയായ ന്യൂഹോഫ് പുറക്കാട്ട് നിന്ന് യാത്ര തിരിച്ച് കുടമാളൂരിലെത്തി അന്നത്തെ രാജാവിനെ സന്ദർശിച്ചു. പൂരുരുട്ടാതി തിരുനാൾ ദേവനാരായണനായിരുന്നു പിന്നീടത്തെ ചെമ്പകശ്ശേരി രാജാവ്. 1718 ഈ രാജാവിന്റെ അന്ത്യം. പ്രായപൂർത്തിയാകാത്ത അനന്തരാവകാശിക്ക് വേണ്ടി തുടർന്ന് തെക്കേടത്ത് ഭട്ടതിരി അല്പകാലം ചെമ്പകശ്ശേരി ഭരിച്ചു. 1746 തോട്ടപ്പള്ളി യുദ്ധത്തിൽ ചെമ്പകശ്ശേരിയുടെ സൈന്യം തിരുവിതാംകൂറിനോട് ദയനീയമായി പരാജയപ്പെട്ടു. തുടർന്ന് ദേവനാരായണനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് തടങ്കലിൽ പാർപ്പിച്ചു. തടവിൽ നിന്ന് രക്ഷപ്പെട്ട ദേവനാരായണൻ കൊച്ചിയുടെ പിന്തുണയോടെ കരപ്പുറത്ത് 1754 നടത്തിയ യുദ്ധത്തിലും പരാജയപ്പെട്ടു. കൊച്ചിയുടെ തൃശൂരിലെ കൊട്ടാരത്തിൽ തിരുവിതാംകൂറിന്റെ തടവുകാരനായി കഴിയുമ്പോഴായിരുന്നു അവസാനത്തെ ചെമ്പകശ്ശേരി രാജാവിന്റെ മരണം. തിരുവനന്തപുരത്തെ വലിയ ഉദേശ്വരം ക്ഷേത്രത്തിൽ ഇന്നും പൂജിച്ചു വരുന്ന ബ്രഹ്മരക്ഷസ് ഈ ദേവനാരായണനാണ്. അമ്പലപ്പുഴയിലെ ചെമ്പകശ്ശേരി കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന അമൂല്യമായ ഗ്രന്ഥശേഖരം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് അന്ന് യുവരാജാവായിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ്. രാജാ കേശവദാസന്റെ കാലത്ത് ആലപ്പുഴയ്ക്ക് പ്രാധാന്യം ലഭിക്കുന്നതോടെ അമ്പലപ്പുഴയും പുറക്കാടും പിന്നിലേക്ക് പോയി. ചേർത്തല, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, കാർത്തികപ്പള്ളി താലൂക്കുകളാണ് ഇന്നത്തെ അമ്പലപ്പുഴ താലൂക്കിന്റെ അതിർത്തികൾ.

0: മുതൽ കാവാലവും തലവടിയും വരെ നീണ്ടുപോകുന്ന കുട്ടനാടൻ പുഞ്ച അമ്പലപ്പുഴ താലൂക്കിലാണ്. രചന ഡോക്ടർ എം ജി ശശിഭൂഷൺ. ആഖ്യാനം കവിത അജിത്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ
3: പണ്ട് പണ്ട്
1: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസ തുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണുണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
4: കൂട്ടുകാരെ, ആൽസിനിയസ് രാജാവും ആരിറ്റോരാജ്ഞിയും ഒഡീസിയൂസിന് യാത്രാമംഗളങ്ങൾ നൽകി സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കുകയാണ്. യാത്രയ്ക്കാവശ്യമായ ഭക്ഷണപാനീയങ്ങളും വിലപ്പെട്ട വസ്ത്രങ്ങളും ഒക്കെ ഒഡീസിയൂസിന് രാജാവ് നൽകി. കപ്പലിൽ കയറിയ ഉടനെ ക്ഷീണം കൊണ്ട് ഒഡീസിയൂസ് ഉറങ്ങിപ്പോയി. കപ്പൽ യാത്ര തിരിച്ചു. ഇനി ഈ യാത്രയിൽ ഒഡീസിയൂസ് സ്വന്തം രാജ്യത്തെത്തിച്ചേരുവോ എന്തോ അല്ലേ? അതോ ഇനിയും ദുരിതങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടോ? ബാക്കി കഥയിലേക്ക് പോകാം. സംഗീതോപകരണങ്ങളുമായി ഗായകരെത്തി. ഗാനാലാപം എല്ലാവരുടെയും ഹൃദയമലിയിക്കാൻ പോരുന്നതായി. പിന്നീട് നൃത്തവിശേഷങ്ങൾ ഓരോന്നായി അരങ്ങേറി. നർത്തകരെ ഒഡീസിയൂസ് പ്രശംസിച്ചു. പ്രഭുക്കന്മാർ രാജാവിന്റെ നിർദ്ദേശാനുസാരം വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ഒഡീസിയൂസിന് നൽകി. ഭംഗിയായി ചിത്രവേലകൾ ചെയ്ത പുതപ്പുകളും സ്വർണക്കട്ടികളും അദ്ദേഹത്തിന് ലഭിച്ചു. അത്യാകർഷകമായ വിധം വസ്ത്രമണിഞ്ഞ് നാസിക്കോ രാജകുമാരി അതിഥിയുടെ മുറിയിലെത്തി. അവൾ പറഞ്ഞു, പ്രഭു, അങ്ങയ്ക്ക് ഞാൻ യാത്രാമംഗളങ്ങൾ നേരുന്നു. ഈ സ്ഥലത്ത് ഇനി വരാനിടയായാൽ ഞങ്ങളെ ഓർമ്മിക്കണമേ. ആദ്യമായി നിങ്ങളെ സഹായിച്ചത് ഞാനാണെന്ന് വിസ്മരിക്കരുത്. ഒഡീസിയസ് പറഞ്ഞു, ദേവി, എങ്ങനെ ഞാൻ അവിടത്തെ മറക്കും? എനിക്ക് പുനർജന്മം നൽകിയത് ദേവിയാണ്. ഒഡീസിയസിന് പോകാനുള്ള ഒരുക്കം തുടങ്ങി. യാത്ര അയക്കുന്നതിനായി ജനങ്ങളെല്ലാം ഒരുമിച്ചുകൂടി. ആൽസിനിയസ് മഹാരാജാവ് പറഞ്ഞു, വിശിഷ്ടനായ അതിഥി, ഇതുവരെ താങ്കളുടെ പേരോ ചരിത്രമോ ഒന്നും ചോദിച്ചില്ല. ഞങ്ങളുടെ സന്തോഷത്തിന് അവയെല്ലാം വെളിപ്പെടുത്തുക. ഏതെല്ലാം നാടും നഗരവും കടന്നാണ് നിങ്ങൾ ഇവിടെ എത്തിയത്? ട്രോയ് യുദ്ധത്തെക്കുറിച്ചുള്ള സംഗീതാലാപന വേളയിൽ നിങ്ങളുടെ മുഖം വിവർണമാകുന്നതും കണ്ണുകൾ നിറയുന്നതും ഞാൻ കണ്ടു. അതിന്റെ കാരണമെന്താണ്? നിങ്ങളുടെ ഇഷ്ടജനങ്ങളിൽ ആരെങ്കിലും ട്രോയ് യുദ്ധത്തിൽ മരണമടഞ്ഞോ? ഇതെല്ലാം ചോദിക്കുന്നത് നിങ്ങളുടെ ഒരു ആത്മസുഹൃത്തും സഹോദരനുമാണെന്ന് കരുതി ഉത്തരം പറയുക. ഒഡീസിയസ് പറഞ്ഞു, മഹാരാജാവേ, അങ്ങയോടെല്ലാം തുറന്നു പറയാം. നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്റെ ചരിത്രം ദുരിതപൂർണമാണ്. എങ്കിലും അങ്ങയുടെ ആജ്ഞ ഞാൻ അനുസരിക്കുന്നു. എല്ലാ ചരിത്രവും ഞാൻ പറഞ്ഞുകൊള്ളാം. ഒഡീസിയൂസ് തന്റെ ചരിത്രമെല്ലാം സദസ്സിൽ പറഞ്ഞു തുടങ്ങി. തന്റെ മാതാപിതാക്കൾ, ജന്മസ്ഥലം, ട്രോയിലേക്കുള്ള യാത്ര, യുദ്ധാനുഭവങ്ങൾ, മടക്കയാത്ര എന്നിവയെല്ലാം ഓരോന്നായി പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ടപ്പോൾ ആ വിശാലമായ മണ്ഡപം നിശബ്ദമായിരുന്നു. ദുരന്തങ്ങളുടെ ചരിത്രം അവരുടെയെല്ലാം നയനങ്ങൾ ഈറനണിയിപ്പിച്ചു. ഇതെല്ലാം കേട്ടപ്പോൾ ഇത്രയും പീഡാനുഭവങ്ങളിലൂടെ കടന്നുവന്ന അതിസാഹസികനായ ഒരു പുരുഷനെയാണ് തങ്ങൾ സ്വീകരിച്ചതെന്ന് മനസ്സിലാക്കിയ രാജാവും പ്രജകളും ചാരിതാർത്ഥരായി. കപ്പൽ തയ്യാറായി. സമ്മാനങ്ങൾ കപ്പലിൽ അടുക്കിവെച്ചു. ഇഥാക്കയിലെത്തുവാൻ ഒഡീസിയൂസിന്റെ ഹൃദയം വെമ്പുകയായിരുന്നു. ഭാര്യ പെനിലോപ്പിയെയും മകൻ ടെലമാക്കസിനെയും എത്രയും വേഗം കാണണം. എത്രയോ വർഷങ്ങളായുള്ള കാത്തിരിപ്പാണ്. എല്ലാ ദുഃഖങ്ങളും അസ്തമിക്കുന്ന പ്രഭാതത്തിനുവേണ്ടി ഒഡീസിയൂസിന്റെ മനസ്സ് വെമ്പൽ കൊണ്ടു. ആൽസിനിയസ് രാജാവും ആരിറ്റോ രാജ്ഞിയും ഒഡീസിയൂസിന് മംഗള

ങ്ങൾ നേർന്നു. നാസിക്കോ രാജകുമാരിയുടെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. യാത്രയിൽ ആവശ്യമായ ഭക്ഷണപാനീയങ്ങളും വിലപ്പെട്ട വസ്ത്രങ്ങളും രാജ്ഞി ഒഡീസിയസിനു വേണ്ടി നേരത്തെ തന്നെ കപ്പലിൽ സജ്ജീകരിച്ചിരുന്നു. ദുഃഖവും ക്ഷീണവും കൊണ്ട് അവശനായ ഒഡീസിയസ് കപ്പലിൽ കയറിയ ഉടനെ കിടക്കയിലേക്ക് പോയി. കപ്പൽക്കാർ യഥാസ്ഥാനങ്ങളിലിരുന്ന് കപ്പൽ മുന്നോട്ടു നയിക്കാൻ തയ്യാറായി. നങ്കൂരമിളകി. തിരമാലകളെ വെട്ടിമുറിച്ചുകൊണ്ട് കപ്പൽ മുന്നോട്ട് പാഞ്ഞു. അപ്പോൾ ഒഡീസിയസ് ഉറക്കമാരംഭിച്ചിരുന്നു. വിഖ്യാതിയാർജിച്ച കടൽ കഴുകനെ പോലും പരാജയപ്പെടുത്തുമാറ് തിരമാലകളെ പിളർന്നുകൊണ്ട് കപ്പൽ അതിവേഗം പായുന്നത് ഒഡീസിയസ് അറിഞ്ഞില്ല. ഉറക്കമല്ലേ? പുരുഷസിംഹമായ അദ്ദേഹം സർവ്വക്ലേശങ്ങളും മറന്ന് പ്രശാന്തമായി അങ്ങനെ ഉറങ്ങുകയാണ്. പ്രഭാതമായപ്പോൾ കപ്പൽ ഒരു ദ്വീപിന് സമീപമെത്തി. കടൽവൃദ്ധനായ ഫോർസീസിന്റെ വകയാണ് ആ തുറമുഖം. കൊടുങ്കാറ്റുകളുടെ ശല്യത്തിൽ നിന്ന് ആ തുറമുഖം ഒഴിഞ്ഞിരുന്നു. അതിനടുത്തായി ഇലകൾ ഇടതൂർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു ഒലിവ് വൃക്ഷമുണ്ട്. അപ്സരസുകളുടെ ആവാസ കേന്ദ്രമായ ഒരു ഗുഹ അവിടെ കാണാം. ഗുഹയ്ക്കുള്ളിൽ ശിലാനിർമ്മിതവും ഇരുട്ട് പടർന്നു പിടിച്ചതുമായ വലിയ കൽഭരണികളുണ്ട്. അവയിൽ തേനീച്ചകൾ തേൻ സംഭരിച്ചിരുന്നു. ഒരിക്കലും വെള്ളം വറ്റാത്ത അരുവികൾ അവിടെ കാണപ്പെട്ടു. ഗുഹയ്ക്ക് രണ്ട് വാതിലുകളാണുള്ളത്. വടക്കുവശത്തെ വാതിലിലൂടെ മനുഷ്യർക്ക് അകത്തു കയറാം. രണ്ടാമത്തെ വാതിലിലൂടെ അപ്സരസുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. തുറമുഖം തങ്ങൾക്ക് പരിചിതമാകിയാൽ നാവികർ അതിനുള്ളിൽ കയറി. നാവികരെല്ലാം കരയ്ക്ക് കയറിയിട്ടും ഒഡീസിയസിന് ഉറക്കം വിട്ടിരുന്നില്ല. അദ്ദേഹത്തെ ഉണർത്താൻ ശ്രമിച്ചിട്ട് ഫലവും ഉണ്ടായില്ല. തന്മൂലം ഒഡീസിയസിനെ പുതപ്പിൽ പൊതിഞ്ഞ് കടലോരത്തെ മണലിൽ കിടത്തി. കപ്പലിനുള്ളിൽ കരുതിയിരുന്ന പാരിതോഷികങ്ങളും സ്വർണവും ആ നാവികർ കരയ്ക്ക് കൊണ്ടുവന്ന് ഒലിവ് മരത്തിന്റെ ചുവട്ടിൽ കൂനയായി കൂട്ടിയിട്ടു. അനന്തരം അവർ കപ്പൽ തുറമുഖത്തിന് വെളിയിലേക്ക് നയിച്ചു. പ്രപഞ്ചഭഞ്ജകനായ പോസിഡോൺ ദേവൻ ഇത് കണ്ടു. അദ്ദേഹത്തിന് ഒഡീസിയസിനോടുള്ള കോപവും പ്രതികാരവാഞ്ചയും അവസാനിച്ചിട്ടില്ലായിരുന്നു. പോസിഡോൺ സ്യൂസ് ദേവനോട് പറഞ്ഞു, സ്യൂസ് ദേവ, ഒഡീസിയസിനെ ഇങ്ങനെ വിടുന്നത് ശരിയല്ല. ഈ നില തുടർന്നാൽ അനശ്വര ദേവകൾ ആരും എന്നെ ആദരിക്കില്ല. ട്രോയിൽ നിന്നുപോലും ലഭിക്കാത്ത സ്വർണവും സമ്മാനങ്ങളും അയാൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നു. സ്യൂസ് പറഞ്ഞു, പോസിഡോൺ, താങ്കൾ എന്താണ് പറയുന്നത്? താങ്കൾക്കെതിരായി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ കരുതുന്നില്ല. ശക്തിയും കരുത്തും താങ്കൾക്കുണ്ടല്ലോ. മനസ്സിൽ തോന്നുന്നത് ചെയ്തുകൊള്ളുക. പക്ഷേ വളരെ കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചാണെങ്കിൽ പോലും ഒഡീസിയസ് അവസാനം ഇഥാക്കയിലെത്തുമെന്ന് ഞാൻ ശപഥം പറഞ്ഞിട്ടുണ്ട്. അത് മുടക്കേണ്ട. മറ്റെന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളുക. ഇങ്ങനെ അങ്ങ് പറഞ്ഞത് നന്നായി. മനുഷ്യരാരും എന്റെ പ്രവൃത്തിക്കെതിരെ അഹങ്കരിക്കരുത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പ്രതികാരം ചെയ്യും. ഒഡീസിയസിനെ സഹായിച്ച ഫിഷ്യന്മാർക്കെതിരെ ഞാൻ എന്റെ കരമുയർത്തും. എവിടെ നിന്നെങ്കിലും രാജ്യത്തിൽ വന്ന് കയറുന്നവരെ ആദരിച്ച് പ്രവർത്തിക്കരുതെന്ന് ഞാൻ നേരത്തെ ഫിഷ്യന്മാരോട് പറഞ്ഞതാണ്. അവരുടെ നാവികർ ഒഡീസിയസിനെ കൊണ്ടുപോയ കപ്പൽ ഞാൻ അടിച്ചുടയ്ക്കും. അവരുടെ നഗരത്തിന് നാലു ചുറ്റും പൊക്കമേറിയ പർവ്വതങ്ങൾ ഞാൻ ഉണ്ടാക്കും, പോസിഡോൺ പറഞ്ഞു. ഇത് കേട്ട് സ്യൂസ് ദേവൻ പറഞ്ഞു, മഹാനായ പോസിഡോൺ, ഫിഷ്യന്മാരുടെ കപ്പൽ പുറപ്പെട്ടതല്ലേ ഉള്ളൂ. അത് അവരുടെ രാജ്യത്ത് മടങ്ങിയെത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തുകൊള്ളുക. ഞാൻ എതിര് പറയുന്നില്ല. പോസിഡോൺ ദേവൻ നേരെ ഷെറിയായിലേക്ക് പോയി. ഫിഷ്യന്മാരുടെ കപ്പൽ ഒഡീസിയസിനെ ഇഥാക്കയിൽ എത്തിച്ച ശേഷം അതിവേഗം മടങ്ങി വരികയായിരുന്നു. പാഞ്ഞു വന്ന കപ്പലിനെ ദേവൻ ഒരു ശിലയായി മാറ്റി. ശക്തിയേറിയ ഒരു പ്രഹരം പോസിഡോൺ കപ്പലിന് നൽകി. സമുദ്രത്തിൽ നങ്കൂരമിട്ടതുപോലെ ആ കപ്പൽ കരയിൽ മണൽപ്പരപ്പിൽ ഉറച്ചു പോവുകയും ചെയ്തു. വിദഗ്ധ നാവികരെന്ന് വിഖ്യാതിയാർജിച്ച ഫിഷ്യന്മാർ കാര്യമെന്തെന്നറിയാതെ അത്ഭുതപ്പെട്ടു. കരയിൽ നിന്ന് ആൽസിനസ് രാജാവും ജനങ്ങളും അവരുടെ വരവ് കണ്ട് ആനന്ദിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, എന്തുപറ്റി നമ്മുടെ കപ്പലിന്? കടൽക്കഴുകന്മാരെക്കാൾ വേഗത്തിൽ കപ്പൽ തുറമുഖത്തേക്ക് പായുകയായിരുന്നല്ലോ. കപ്പൽ പൊടുന്നിന് നിശ്ചലമായിരിക്കുന്നു. ആരായിരിക്കാം നമ്മുടെ കപ്പലിനെ തകർത്തു കളഞ്ഞത്? ഈ വിഷയത്തിൽ ജനങ്ങളെക്കാൾ അറിവുണ്ടായിരുന്ന ആൽസിനസ് രാജാവ് പറഞ്ഞു, എന്റെ പിതാവിന്റെ പ്രവചനം ഇപ്പോൾ സഫലമായിരിക്കുന്നു. കടൽ താണ്ടി വരുന്ന സകല ജനങ്ങൾക്കും നാം ആതിഥ്യം നൽകുന്നതിൽ പോസിഡോൺ ദേവൻ അസൂയാലുവാണ്. ഒരഭയാർത്ഥിയെ സ്വദേശത്ത് കൊണ്ടുപോയി വിട്ടുവരുന്ന വഴി നമ്മുടെ കപ്പൽ തകരുമെന്നും നഗരത്തിനു ചുറ്റും പർവ്വത നിരകൾ ഉയരുമെന്നും എന്റെ അച്ഛൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ഞാൻ ആ കാര്യം ഓർത്തില്ല.
ഒഡീസിയസിനെ സൽക്കരിക്കുകയും

0: അയാൾ സ്വന്തം ദേശത്തെത്തിക്കുകയും ചെയ്തതിന്റെ ശിക്ഷയായി പ്രപഞ്ചഭഞ്ജകനായ പോസിഡോൺ ദേവൻ ചെയ്തതാണിത്. ആൽസിനിയസ് രാജാവ് നെടുവീർപ്പിട്ടു. അദ്ദേഹം ദുഃഖവും നിരാശയും ഉള്ളിലടക്കി പറഞ്ഞു, എല്ലാവരും എന്റെ ആജ്ഞ അനുസരിക്കുവിൻ. മേലാൽ നമ്മുടെ നഗരത്തിൽ അതിഥിയായി വരുന്ന യാതൊരുത്തനും അഭയം നൽകുകയോ അവർക്ക് പാരിതോഷികങ്ങൾ നൽകുകയോ ചെയ്യരുത്. നമുക്ക് 12 കാളക്കൂറ്റന്മാരെ പോസിഡോൺ ദേവന് ബലിയർപ്പിക്കാം. അതിൽ അദ്ദേഹം പ്രസാദിക്കുകയാണെങ്കിൽ നഗരത്തിന് ചുറ്റും പർവ്വതങ്ങൾ ഉയരാതിരിക്കുമല്ലോ. ആൽസിനിയസ് രാജാവിന്റെ വാക്കുകൾ ജനങ്ങൾ സംഭ്രമത്തോടെ കേട്ടു. ശിലയായി കടലിൽ അനങ്ങാതെ കിടക്കുന്ന കപ്പലിനെ നോക്കി അവർ കണ്ണുനീർ തൂകി. കാളകളെ കൊണ്ടുവന്നു, ബലിപീഠം സജ്ജീകരിച്ചു. കർമ്മവിധികളോടെ അവയെ പോസിഡോൺ ദേവന് ബലിയർപ്പിച്ചു. പ്രതിമയ്ക്ക് ചുറ്റും നിന്ന് രാജാവും രാജ്ഞിയും പരിവാരങ്ങളും ജനങ്ങളും പ്രാർത്ഥന നടത്തി. ഒഡീസിയസ് ഉറക്കം വിട്ടുണർന്നു. ഇഥാക്ക എന്ന സ്വന്തം രാജ്യത്ത് താൻ എത്തിയെന്ന വസ്തുത അദ്ദേഹം അറിഞ്ഞില്ല. പല്ലാസ് അഥീനി ദേവി ആ പ്രദേശമെല്ലാം മൂടൽ മഞ്ഞുകൊണ്ട് മൂടിയിരുന്നു. മറ്റാരും അദ്ദേഹവുമായി സന്ധിക്കുന്നതിനു മുമ്പ് തന്നെ കാര്യങ്ങളെല്ലാം നേരിട്ടറിയുന്നതിനാണ് ദേവി അങ്ങനെ ചെയ്തത്. ഒഡീസിയസിനെ കാത്തിരിക്കുന്ന പെനിലോപ്പിയെ മോഹിച്ച് കൊട്ടാരത്തിലെത്തിയിട്ടുള്ള കാമുകന്മാരെ മുഴുവൻ ഒഡീസിയസ് തന്നെ നിഗ്രഹം ചെയ്യുന്നത് കാണുവാൻ അഥീനി ദേവി ആഗ്രഹിച്ചു. അദ്ദേഹത്തെ സഹായിക്കാൻ ദേവി ഒരുങ്ങി നിന്നു. ഒഡീസിയസ് ഉറക്കം തെളിഞ്ഞ് വിസ്മയത്തോടെ ചുറ്റും നോക്കി. മനുഷ്യരാരുമില്ല. അതേത് രാജ്യമാണെന്നും അറിയില്ല. ഫിഷ്യന്മാർ തന്നെ വഞ്ചിച്ചതാവോ? തന്റെ പാരിതോഷികങ്ങളും സമ്മാനങ്ങളും ഉണ്ടോ എന്ന് നോക്കി. എല്ലാം സുരക്ഷിതമായിരിക്കുന്നു, ഒന്നും മോഷണം പോയിട്ടില്ല. എന്തുകൊണ്ടാണ് തന്നെ ഏകനാക്കി ഫിഷ്യന്മാർ സ്ഥലം വിട്ടതെന്ന് ഒരു രൂപവും കിട്ടുന്നുമില്ല. പെനിലോപ്പിയെക്കുറിച്ചും ടെലമാക്കസിനെ കുറിച്ചും താൻ ദീർഘനാളായി കാലുകുത്താൻ ആഗ്രഹിച്ച ഇഥാക്കയെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ട് ഒഡീസിയസ് എങ്ങനെ നടന്നു? സുന്ദരനായ ഒരു ബാലൻ തനിക്കെതിരെ നടന്നു വരുന്നത് കണ്ട് ഒഡീസിയസ് അവനോട് ചോദിച്ചു, ഇതേത് രാജ്യമാണ്? ബാലൻ പറഞ്ഞു, അപരിചിതനായ വഴിക്കാര, താങ്കൾ ഏതോ ദൂരദിക്കിൽ നിന്നും വരികയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ താങ്കൾ ഈ പ്രസിദ്ധി പെറ്റ നാടിനെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു. ഈ രാജ്യത്തിന്റെ നാമം ഇഥാക്ക എന്നാകുന്നു. ഇത് കൊച്ചു രാജ്യമാണെങ്കിലും മുന്തിരിപ്പഴത്തിനും ആടുമാടുകൾക്കും ഒട്ടും കുറവില്ല. നാടിന്റെ പേര് ഇഥാക്കയാണെന്ന് കേട്ടപ്പോൾ ഒഡീസിയസിന്റെ ഹൃദയം ആഹ്ലാദഭരിതമായി. സൂര്യപ്രകാശമേറ്റ മഞ്ഞുപാളികൾ പോലെ ഹൃദയത്തിലെ നിരാശ ഉരുകിപ്പോയി. ബുദ്ധിമാനായ ഒഡീസിയസ് ആ ബാലനോട് തന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുവാൻ തയ്യാറായില്ല. അദ്ദേഹം ഒരു കെട്ടുകഥ ചമച്ചു. ഐഡോമിനിയസിന്റെ പുത്രൻ ഓർസിലോക്കസ് തനിക്ക് ട്രോയിയിൽ നിന്ന് കിട്ടിയ ധനമെല്ലാം അപഹരിക്കുവാൻ ശ്രമിച്ചുവെന്നും തത്സമയം ഓർസിലോക്കസിനെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നുവെന്നും പറഞ്ഞു. ആരുമറിയാതെ നടത്തിയ ഈ കൊലപാതകത്തിനു ശേഷം ഫിഷ്യന്മാരുടെ സഹായത്താൽ കപ്പൽ കയറി ആ ദ്വീപിലെത്തിയതാണെന്നും ഒഡീസിയസ് കൌശലപൂർവ്വം പറഞ്ഞു കേൾപ്പിച്ചു. ഈ നുണക്കഥ കേട്ട് ഇടയബാലന്റെ രൂപം ധരിച്ച അഥീനി ദേവി പൊട്ടിച്ചിരിച്ചുപോയി. ദേവി ഉടനെ സ്വന്തം രൂപം ധരിച്ചു. അവർ പറഞ്ഞു, ഒഡീസിയസേ, നിർത്തിക്കൊള്ളൂ. കഥകൾ കെട്ടിച്ചമയ്ക്കാൻ താങ്കൾ സമർത്ഥനാണ്, പക്ഷേ എനിക്കെല്ലാ കാര്യവും നന്നായി അറിയാം. നമുക്ക് രണ്ടുപേർക്കും പരസ്പരം കബളിപ്പിക്കൽ നിർത്തിയിട്ട് കാര്യങ്ങൾ വേണ്ട പോലെ സംസാരിക്കാം. ഞാൻ അഥീനി ദേവിയാണ്. ഒഡീസിയസ് അഥീനി ദേവിയെ താണു തൊഴുതു. ട്രോയ് യുദ്ധം കഴിഞ്ഞു വരുന്ന വേളയിലുണ്ടായ പല ദുരിതങ്ങളിൽ നിന്നും അഥീനി ദേവിയാണ് അയാളെ രക്ഷിച്ചത്. ദേവി പറഞ്ഞു, നിങ്ങളുടെ മനസ്സും ബുദ്ധിയും പൂർവ്വനിലയിലായില്ലേ? ഇനി വേണ്ടതെല്ലാം നമുക്ക് ചെയ്യാം. ചുറ്റുപാടുമുണ്ടായിരുന്ന മൂടൽ മഞ്ഞ് ദേവി തുടച്ചു മാറ്റി. മാതൃഭൂമിയുടെ ദർശനം ആ പോരാളി വീരന് ആനന്ദമേകി. ഒഡീസിയസ് ജന്മഭൂമിയെ ചുംബിച്ചു.
1: ഒഡീസിയസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്
3: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: നിനക്കല്ലേ പട്ടുസാരി വേണം പറഞ്ഞു?
6: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ. 2nd TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3rd ഫ്രിഡ്ജ്. തുടർന്ന്

0: മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി കോട്ടകകം. കോൾ 8891765534.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ചെന്നൈ സന്ദർശിക്കും. ഇന്ത്യ വാൾസ് 2026 ദേശീയ അക്കാഡമിക് സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ ഇറ്റലി പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് കരുത്തേകുന്നതിൽ ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാക്കനാട് കിൻഫ്ര കൺവെൻഷൻ സെന്ററിൽ നടന്ന ടെക്കോൺ 26 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്ന് കാണാതായ ഇന്ത്യക്കാരുടെ അടുത്ത ബന്ധുക്കളുടെ ഡി എൻ എ പ്രൊഫൈലിംഗ് നടത്താൻ നിർദ്ദേശം നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. മരിച്ച വ്യക്തികളെ തിരിച്ചറിയുന്നതിനാണ് നടപടി. 3,800 കുട്ടികളെ ബാലവേലയിൽ നിന്ന് മോചിപ്പിച്ച് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. അഖിലേന്ത്യാ തലത്തിൽ റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ യജ്ഞത്തിലൂടെയാണ് കുട്ടികളെ മോചിപ്പിച്ചത്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേരള ഗവർണർ തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ MDMA വേട്ട. മട്ടാഞ്ചേരി തോപ്പുംപടി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നായി 2 കിലോഗ്രാം MDMA പിടികൂടി. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ 2 സെമിയിൽ രാത്രി 7 ആലപ്പി റിപ്പിൾസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ഏറ്റുമുട്ടും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്കാണ്.

ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. ചിരട്ട ഒരു വിലപ്പെട്ട കാർഷിക അവശിഷ്ടം. TS വിശ്വൻ സംസാരിക്കുന്നു. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഗസൽ. 9:30 സംഗീതസുധ. KS വിഷ്ണുദേവ് അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരവി. 11:00 സുഭാഷിതം. ഫാദർ ശാന്തൻ ചെരുവിൽ അവതരിപ്പിച്ചത്. 11:55 വിവിധ ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് MV സതീശൻ. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ ആനന്ദപുരി. ഇതിൽ ഉഷമലരി, ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ പോവുക പ്രഭാതമേ എന്ന കവിത ആലാപനം ഖാലിദ്. തുടർന്ന് ഉദയഗീതം, പട്ടണക്കാട് പുരുഷോത്തമൻ പാടിയത് പ്രഭാതബേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ ആനന്ദപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ. ആരണ്യകം ആയുരാരോഗ്യം, ചരിത്രത്തിൽ ഇന്ന് തൊഴിൽ ദർശനം, പാട്ടും പൊരുളും ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം. കാലം സാക്ഷി, നമുക്ക് ചുറ്റും. ബാലരാമപുരം സുബയ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 131 ഭാഗം. തുടർന്ന് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 പുത്തൻ പാട്ടുകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില. ശേഷം പുത്തൻ പാട്ടുകൾ തുടരും. 11:02 ഗാനകൈരളി. മലയാള വാഗേയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. പന്തളം എസ് നവീൻ പാടിയ ശ്രീകൃഷ്ണ കൃതികൾ. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാര. PMOS ഒരു മെറ്റാബോളിക് ഡിസോർഡറാണോ? PMOSനെ

വരുതിയിലാക്കാൻ മരുന്ന് മാത്രം മതിയോ? PMOS അറിയേണ്ട കാര്യങ്ങൾ. ഡോക്ടർ വഹാബ് CP സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:2 ഈണപ്പൂക്കുട, 2:2 നേർമൊഴി. പ്രതിസന്ധികളിൽ തളരാതെ വിദ്യാഭ്യാസത്തിലൂടെ വിജയം കൈവരിച്ച സുജാത ആക്കുളയുമായി അഭിമുഖം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 ലംഹെ സ്പോൺസർ പരിപാടി. 3:00 തിരൈപ്പൂക്കൾ, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 4:00 നിത്യഹരിത ഹിന്ദി യുഗ്മഗാനങ്ങൾ. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. മികച്ച ഉൽപാദനത്തിനും വരുമാനത്തിനും ശാസ്ത്രീയ വാഴക്കൃഷി, മഞ്ജു തോമസുമായുള്ള അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ, 9:30 സംഗീതസുധ ഈ ഗായത്രി അവതരിപ്പിച്ച വീണക്കച്ചേരി. 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ചെറിയ തോതിൽ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.9. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് കഴിഞ്ഞു.

ഇപ്പോൾ ജയചന്ദ്രൻ പാടിയ ഗാനം. ചിത്രം ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ. ഗാനരചന അനിൽ ഗോപാൽ, സംഗീതം അനിൽ ഗോപാൽ.

0: ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രനും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്.
1: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
2: ചേട്ടാ ചായ എടുക്കട്ടെ?
1: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
1: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല.
3: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: അങ്ങനെ ഓണം വെക്കേഷനും കഴിഞ്ഞു. പക്ഷെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സുകൾ ഇങ്ങനെ കുന്നുകൂടി ഇരിക്കല്ലേ. വിഷമിക്കണ്ട, ഈ ശനിയാഴ്ച ഫിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് ഉഗ്രൻ ഓഫർ ഉണ്ട്. പിന്നെ എല്ലാ വാഷിംഗ് മെഷീൻ പെർച്ചേസിനും ലോണ്ടറി ബാസ്കറ്റ് ഫ്രീ, കൂടാതെ 80,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്. പിന്നെ ഫിറ്റാപ്പിളിൽ കോമ്പൻ ഓഫറിൽ 5,000-ലധികം പേർക്ക് ഉഗ്രൻ സമ്മാനങ്ങളും.
5: ഫിറ്റാപ്പിളിൽ ഏജൻസീസ്.
6: അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈജി പ്രൈസ് ചലഞ്ച്.
7: ഇലക്ട്രിക് കെറ്റിൽ 249 രൂപ, അയൺ ബോക്സ് വെറും 299 രൂപ, ബേണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
6: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈജി പ്രൈസ് ചലഞ്ച്. എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
8: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക ഒടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
9: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
10: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ, ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ് കെ സാത്ത് ബിതാ സകോ.
9: ഇതുവരെ 9,50,000,000-ലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
11: മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
12: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച് മൈജി പ്രൈസ് ചാലഞ്ച്.
11: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
12: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
11: TNC apply.

0: ഇവിടെ ഭഗവതി എവിടെയുള്ള?
1: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
0: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
1: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
0: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്. MRT ഹോം നീഡ്സ് ചെയ്ത കിച്ചൺ എസൻഷ്യൽസ് വാങ്ങിയപ്പോ എനിക്ക് എത്ര രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് അറിയാമോ? ഞാൻ മാനുവിന്റെ കല്യാണത്തിനുള്ള ഗിഫ്റ്റും കൂടി വാങ്ങി.
2: MRT ഹോം നീഡ്സിൽ നിന്നും 25,000 അതിന് മുകളിലോ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്. കപ്പിൾസിന് ലഭിക്കും സർപ്രൈസ് ഗിഫ്റ്റും. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം, ചിത്രപാടിയ ഗാനം.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ ഭൌമ നിരീക്ഷണ സേവനങ്ങൾ ഇനി കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി നാളെ ചെന്നൈയിൽ സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് ശ്രീകൃഷ്ണ ജയന്തി ദിനം വിപുലമായി ആഘോഷിച്ച് ഭക്തലക്ഷങ്ങൾ. ആശംസയറിയിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങൾക്കായി കോഴിക്കോട് IIMൽ നടക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യത ചർച്ച ചെയ്ത് ശില്പശാല. ഭാവിയിൽ നിർമ്മിത ബുദ്ധിയുടെയും നാനോ ടെക്നോളജിയുടെയും സഹായത്തോടെ ആരോഗ്യമേഖലയിൽ വൻ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരള ക്രിക്കറ്റ് ലീഗ് മൂന്നാം സീസണിന്റെ ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ച് ISRO. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ഇന്ന് പുലർച്ചെയായിരുന്നു വിക്ഷേപണം. വിക്ഷേപണം നടന്ന് 18 മിനിറ്റിനുള്ളിൽ 2367 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ സുസ്ഥിര ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ചതായി ISRO അറിയിച്ചു. ഭൌമ നിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം, ദുരന്ത നിവാരണം എന്നിവയ്ക്ക് ഏറെ സഹായകരമാകും. ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെ ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO ചെയർമാൻ V. നാരായണൻ പറഞ്ഞു. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായ വിക്ഷേപണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഭാരതത്തിന്റെ ബഹിരാകാശ മേഖലയുടെ മികവിന്റെയും നവീകരണത്തിന്റെയും വളരുന്ന ശേഷിയുടെയും പ്രതിഫലനമാണ് ഈ വിജയമെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ISRO-യും ഇന്ത്യൻ വ്യവസായ മേഖലയും തമ്മിൽ വളർന്നുവരുന്ന പങ്കാളിത്തം രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾക്ക് പുതിയ കരുത്തും വ്യാപ്തിയും നൽകുന്നുണ്ടെന്നും ബഹിരാകാശ മേഖലയിലാകെ ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രത്തെ ലക്ഷ്യബോധത്തോടെ പിന്തുടരണമെന്നും പരാജയങ്ങളെ ധൈര്യത്തോടെ നേരിടണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ചെന്നൈയിൽ സന്ദർശനം നടത്തും. ഹൃദ്രോഗ ചികിത്സാരംഗത്തെ മുന്നേറ്റം പ്രതിഫലിപ്പിക്കുന്ന ഇന്ത്യ വാൽവ്സ് 2026 എന്ന ദേശീയ അക്കാദമിക മീറ്റിൽ അദ്ദേഹം പങ്കെടുക്കും. ഇതിന്റെ ഭാഗമായി ഇന്ത്യ വാൽവ് രജിസ്ട്രിയുടെ ഉദ്ഘാടനവും ഉപരാഷ്ട്രപതി നിർവഹിക്കും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് കോഴിക്കോട് IIMൽ തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിസഭാ അംഗങ്ങളും പങ്കെടുക്കുന്ന പരിപാടിയിൽ സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ചയാകും. വിശദാംശങ്ങളിലേക്ക്.
1: കോഴിക്കോട് IIMലെ റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന പരിശീലന പരിപാടിയിൽ സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ അവലോകനം ചെയ്യും. IIM കോഴിക്കോടിലെ അധ്യാപകർ രാജ്യാന്തര

0: വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ കാലാവസ്ഥാ പ്രതിരോധം, പൊതുജനാരോഗ്യം, സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസത്തിലെ മികവ്, സമൂഹാധിഷ്ഠിത ദുരന്ത നിവാരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഭരണരംഗത്ത് പ്രൊഫഷണലിസവും കാര്യക്ഷമതയും ഉറപ്പുവരുത്തുകയാണ് കോഴിക്കോട് IIMൽ ആരംഭിച്ച രണ്ടു ദിവസത്തെ പരിശീലന പരിപാടിയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഇത് രണ്ടാം തവണയാണ് കേരള മന്ത്രിസഭയ്ക്കായി IIMK സമർപ്പിത നേതൃത്വ പരിപാടി സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ലോകത്ത് ഓരോ നിമിഷവും പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും മാറുന്ന കാലത്തിനനുസരിച്ച് അറിവുകൾ നിരന്തരം ആർജിക്കേണ്ടത് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കാക്കനാട് കിൻഫ്ര കൺവെൻഷൻ സെന്ററിൽ നടന്ന ടെക്കോൺ 26 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകും. അടുത്ത മാസം 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. സംസ്ഥാന സ്കൂൾ കായികമേള സംഘാടക സമിതി യോഗം മറ്റന്നാൾ രാവിലെ 11 പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ കോഴിക്കോട് പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് ദർശനത്തിനെത്തിയത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടന്നു. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും അരങ്ങേറി. 52 പള്ളിയോട കരക്കാരുൾപ്പെടെ 600,000 ഭക്തർ ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുത്തു. അഷ്ടമിരോഹിണി ദിനത്തിൽ ഭക്തിസാന്ദ്രമായി ഗുരുവായൂർ ശ്രീകൃഷ്ണക്ഷേത്രം. ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭക്തജന തിരക്കാണ് ഇന്ന് പുണ്യസന്നിധി സാക്ഷ്യം വഹിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഭക്തിനിർഭരമായ ഘോഷയാത്രകൾ ഉച്ചയോടെ ഗുരുവായൂർ തിരുനടയിൽ സംഗമിച്ചു. മമ്മയൂർ ക്ഷേത്രസന്നിധിയിൽ നിന്ന് പുറപ്പെട്ട ഉറിയടി നൃത്തം, ഗോപികാ നൃത്തം, എഴുന്നള്ളിപ്പ് എന്നിവയടങ്ങുന്ന ഘോഷയാത്ര ഉച്ചയോടെയാണ് ക്ഷേത്രമുറ്റത്തേക്ക് എത്തിച്ചേർന്നത്. പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്രകളും നെന്മണി ബലരാമ ക്ഷേത്രത്തിൽ നിന്നുള്ള ഉറിയടി, ദേവസഹോദര സംഗമം എന്നിവയും ഭക്തർക്ക് ദൃശ്യവിരുന്നായി. ജയന്തി പ്രമാണിച്ച് 40,000 പേർക്കാണ് ദേവസ്വം എന്ന വിഭവ സമൃദ്ധമായ പ്രസാദവൂട്ട് നൽകിയത്.
1: ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും സത്യത്തിന്റെയും കരുണയുടെയും പാതയിലൂടെ മനുഷ്യരാശിയെ നയിക്കുന്നതായി ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു. DD മലയാളത്തിൽ സംപ്രേക്ഷണം ചെയ്യുന്നതിനായി പ്രസാർഭാരതി 56 എപ്പിസോഡുകൾ അടങ്ങുന്ന സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഷോയ്ക്കായി ഈ ടെൻഡർ ക്ഷണിക്കുന്നു. വിശദ വിവരങ്ങൾക്കായി ഈ പോർട്ടൽ പ്രസാർഭാരതി.epROC.in എന്ന പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 14. മറയൂർ കാന്തല്ലൂർ മേഖലയിലെ കർഷകർക്ക് ആശ്വാസമായി വെളുത്തുള്ളി വില കിലോയ്ക്ക് 300 രൂപയായി ഉയർന്നു. ഭൗമസൂചിക പദവിയുള്ള കാന്തല്ലൂർ വെളുത്തുള്ളിക്ക് തമിഴ്നാട്ടിലെ വടുക്കുപെട്ടി വിപണിയിലാണ് നിലവിൽ മികച്ച വില ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: മുൻപ് 130 രൂപയായിരുന്ന വെളുത്തുള്ളി വിലയാണ് ഇപ്പോൾ വടുകുപെട്ടി വിപണിയിൽ 300 രൂപ വരെയായി ഉയർന്നത്. തമിഴ്നാട്ടിലെ പ്രമുഖ വെളുത്തുള്ളി വിപണിയായ വടുകുപെട്ടിയിലാണ് കാന്തല്ലൂരിലെ കർഷകർ വിളവുകൾ എത്തിച്ച് വിൽക്കുന്നത്. 200 കിലോമീറ്റർ അകലെയുള്ള വിപണിയിലെത്തി ലേലത്തിൽ പങ്കെടുക്കുമ്പോൾ മാത്രമാണ് കർഷകർക്ക് നിലവിലെ വില അറിയാൻ സാധിക്കുന്നത്. ശീതകാല പച്ചക്കറി കൃഷിക്ക് ന്യായവില കിട്ടാതായതോടെയാണ് കാന്തല്ലൂരിലെ കർഷകർ വെളുത്തുള്ളി കൃഷിയിലേക്ക് തിരിഞ്ഞത്.
1: കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ 1 പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. നിശ്ചിത ഓവറിൽ 5 നഷ്ടത്തിൽ ട്രിവാൻഡ്രം റോയൽസ് ഉയർത്തിയ 164 റൺസ് വിജയലക്ഷ്യം. 9 നഷ്ടത്തിൽ 167 റൺസ് നേടി തൃശൂർ ടൈറ്റൻസ് മറികടന്നു. രാത്രി 7 നടക്കുന്ന 2 സെമിയിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 362 പോയിന്റ് ഉയർന്ന് 76,515. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 24 പോയിന്റ് ഉയർന്ന് 23,897 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. ഗ്രാമിന് 120 രൂപ വർദ്ധിച്ച് 14,360 രൂപയും പവന് 960 രൂപ വർദ്ധിച്ച് 1,14,880 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ ഭൌമ നിരീക്ഷണ സേവനങ്ങൾ ഇനി കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി നാളെ ചെന്നൈയിൽ സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് ശ്രീകൃഷ്ണ ജയന്തി ദിനം വിപുലമായി ആഘോഷിച്ച് ഭക്തലക്ഷങ്ങൾ. ആശംസയറിയിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങൾക്കായി കോഴിക്കോട് ഐഐഎമ്മിൽ നടക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യത ചർച്ച ചെയ്ത് ശില്പശാല. ഭാവിയിൽ നിർമ്മിത ബുദ്ധിയുടെയും നാനോ ടെക്നോളജിയുടെയും സഹായത്തോടെ ആരോഗ്യമേഖലയിൽ വൻ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള ക്രിക്കറ്റ് ലീഗ് മൂന്നാം സീസണിന്റെ ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. വാക്കുകൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളിൽ വാശി കടന്നുകൂടിയാൽ തോൽക്കുന്നത് പ്രശ്നങ്ങളല്ല, മറിച്ച് പ്രിയപ്പെട്ട ബന്ധങ്ങളാണ് നഷ്ടമാകുന്നത്. സ്നേഹത്തോടെ നോക്കിയാൽ എല്ലാം അതിമനോഹരമാണ്. നോക്കിക്കാണുന്ന ആളുടെ കാഴ്ചപ്പാട് പോലെയാണ് മറ്റൊരാളുടെ സ്വഭാവത്തിലെ നന്മയും തിന്മയും. നല്ലത് നോക്കിയാൽ നല്ലതേ കാണൂ. ഈയൊരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ഇന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്, കുരുമുളകിൽ കാണുന്ന സാവധാന വാട്ടരോഗത്തെ എങ്ങനെ നിയന്ത്രിക്കാം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. എങ്കിലും പരിപാടിയുടെ അവസാനം ശരിയുത്തരം പറയാം. പണ്ടുകാലത്ത്, അതായത് ഗ്യാസും ഇൻഡക്ഷൻ കുക്കറും കെറ്റിലും ഓവനുമെല്ലാം അടുക്കള ഭരിക്കുന്നതിനു മുൻപ്, ചിരട്ടകളായിരുന്നു അടുപ്പുകളിൽ കത്തിപ്പടർന്നിരുന്നത്. തെങ്ങുകൾ സുലഭമായ കേരളത്തിൽ ഇന്നും ചിരട്ടകൾക്ക് ക്ഷാമമില്ല. ഇക്കാലത്ത് ആർക്കും വേണ്ടാതെ നമ്മുടെ മുറ്റത്തും പറമ്പിലും കിടക്കുന്ന ചിരട്ടയ്ക്ക് വലിയ ഡിമാൻഡാണ് രാജ്യാന്തര വിപണിയിലുള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് ചിരട്ട എന്ന അമൂല്യ വസ്തുവിനെക്കുറിച്ചും അതിൽ നിന്ന് എങ്ങനെ ആദായമുണ്ടാക്കാം എന്നതിനെക്കുറിച്ചുമൊക്കെ നമുക്ക് വിശദീകരിച്ചു തരുന്നത് മുൻ കൃഷി ഓഫീസറായ ശ്രീ TS വിശ്വനാണ്.
1: പ്രിയപ്പെട്ട ആകാശവാണി വയലും വീടും ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് നമ്മുടെ തെങ്ങിൻ ചിരട്ടയുടെ സംഭരണവും അതിൻ്റെ വിപണനവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ അടുത്ത നാളിൽ ഒരു ആക്രി ശേഖരിക്കുന്ന ഒരാള് വീട്ടിൽ വന്ന് ചിരട്ടയുണ്ടോയെന്ന് ചോദിക്കുന്നു. നമുക്ക് പരിസരത്തു നിന്നൊക്കെ ചിരട്ടയൊക്കെ ശേഖരിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ചിരട്ടയെ വാസ്തവത്തിൽ നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് ചിരട്ടയെല്ലാം പറമ്പ് അലക്ഷ്യമായിട്ടിടുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ചിരട്ട സംഭരണവും സംസ്കരണവും ഒക്കെ അല്ല, അതിൻ്റെ വിപണനവും ഒക്കെ ഒരു തൊഴിലും വരുമാനവും ഉണ്ടാകുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നാളികേരത്തിന് ഇന്ന് വൻപിച്ച വിലയാണ്. നാളികേരം വാങ്ങാനൊക്കെ ആളുകൾ വിഷമിക്കുക. അപ്പോൾ നാളികേരം വാങ്ങുമ്പോൾ അതിൻ്റെ ചിരട്ടയ്ക്ക് കൂടി നല്ല വിലയുണ്ട് എന്ന് കേൾക്കുമ്പോൾ അത് വളരെ സന്തോഷകരമാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയുന്നത് 1 കിലോ ചിരട്ടയ്ക്ക് 30 രൂപയിലധികം വിലയുണ്ടെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഉപഭോക്താവിനെയും കർഷകനെയും ഒപ്പം അതിൽ ഇടപെടുന്നവരെയൊക്കെ അപ്പോൾ നല്ല നന്നായി ഇടപെടാൻ കഴിയുന്ന ഒന്നാണ് ചിരട്ട സംഭരണം. നമ്മുടെ സർക്കാർ തലത്തിൽ നമ്മുടെ ആ പദ്ധതി പഞ്ചായത്ത് തലത്തിലുള്ളൊക്കെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെയൊക്കെ അല്ലെങ്കിൽ തൊഴിൽ സംരംഭത്തിലൂടെയൊക്കെ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് നാളികേരത്തിൻ്റെ ചിരട്ട സംഭരണം. അതിൻ്റെ വിപണനം ഒരുപാട് കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയും. അപ്പം ഇതേക്കുറിച്ചൊക്കെ വാസ്തവത്തിൽ നമ്മൾ സമൂഹത്തിന് നല്ല അറിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയേണ്ടി വരും. അപ്പം ജനപങ്കാളിത്തത്തോടുകൂടി നമ്മുടെ പഞ്ചായത്തുകളുടെ പദ്ധതികളുണ്ടല്ലോ, പക്ഷേ ഈ പദ്ധതികളിലെങ്കിൽ ഞാൻ ഇത്തരമുള്ള നവീന പദ്ധതികൾ കാണുന്നില്ല. കാർഷിക മേഖലയിലടക്കം നാടിൻ്റെ വികസനത്തിനും ആരോഗ്യത്തിനും ഉതകുന്ന പല പദ്ധതികളും നമുക്ക് ചുറ്റുമുണ്ട്. നാളികേരത്തിൻ്റെ കാര്യം തന്നെ എടുക്കുക. അപ്പം ഭക്ഷ്യയോഗ്യവും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായ 2 വ്യത്യസ്ത വിഭവങ്ങൾ നാളികേരത്തിൻ്റെ സവിശേഷതകൾ കൂടിയാണ്. ഭക്ഷ്യവിഭവം എന്ന നിലയിൽ വ്യവസായ സംരംഭങ്ങളായും നാളികേരത്തെ മാനിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭക്ഷ്യയോഗ്യമല്ലാത്ത തൊണ്ട്, ചകിരിച്ചോർ, ചിരട്ട തുടങ്ങിയവയെ അവഗണിക്കുന്നതിൽ കേരളീയ

ഇവർക്ക് ഒരു വിഷവും ഉള്ളതായിട്ട് കാണുന്നില്ല. ഇപ്പൊ തൊണ്ട് സംഭരണം, ചകിരിച്ചോർ സംസ്കരണം തുടങ്ങിയ പദ്ധതികൾ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി നടപ്പാക്കി. ചിരട്ട സംഭരണവും സംസ്കരണവും ഒക്കെ ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കാമെന്ന് പറഞ്ഞാൽ ആസൂത്രണ വിദഗ്ധന്മാർ അല്പം സംശയിക്കും. ഈ രംഗത്ത് നമുക്കൊരു മാറ്റം വരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളീയ ഭക്ഷണ രീതി തന്നെ നാളികേര അധിഷ്ഠിതമാണല്ലോ. തേങ്ങ ചേർക്കുന്ന പലഹാരങ്ങളും തേങ്ങ ചേർക്കുന്ന കറികളും മലയാളിയുടെ നാവിൻ തുമ്പിലെ രസക്കൂട്ടാണ്. പ്രത്യേകിച്ച് ഈ വറുത്തരച്ച കറി എന്നൊക്കെ ഇപ്പോൾ പറയല്ലേ, ഇങ്ങനെ കറികൾക്ക് രുചി കിട്ടാൻ വേണ്ടി നാളികേരം ഒന്ന് വറുത്തരച്ചെടുക്കുകയാണ്, ടേസ്റ്റ് മേക്കർ എന്നൊക്കെ പറയുന്ന പോലെ. അതിൽ ഉരുക്ക് വെളിച്ചെണ്ണ, പണ്ടുകാലത്ത് ഉരുക്ക് വെളിച്ചെണ്ണയായിരുന്നു, അത് ഉണ്ടാക്കി അത് കറികളിലൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ രുചി വർദ്ധിക്കുമെന്ന് അറിയാം. ടേസ്റ്റ് മേക്കർ അതാണ്. അപ്പം ഇതൊക്കെ ഈ തേങ്ങയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഓർക്കണം. നമ്മുടെ വിഷയം മുറിച്ച ഈ കാമ്പ്, തേങ്ങയുടെ നാളികേരത്തിന് കാമ്പ് ശേഖരിച്ച് കഴിഞ്ഞാൽ അവശേഷിക്കുന്ന ചിരട്ടകളുടെ സ്ഥാനം നമുക്ക് ഇന്ന് മുറിയിലോ മൂലയിലോ ഒക്കെ നമ്മൾ സൂക്ഷിക്കും. അത് ഏതെങ്കിലും ചവറുകുനിക്കകത്തായി പോകും. ഇതിൻ്റെ ഒരു പുനരുപയോഗത്തെ പറ്റി ചിന്തിക്കുന്നേയില്ല നമ്മൾ ആരും തന്നെ. പക്ഷെ ഇതല്ല, പോയ കാലത്തെ വീട്ടമ്മമാർക്ക് ഒരു ചിരട്ട കിട്ടിയാലുള്ള സന്തോഷം ഇരട്ടിയായിരുന്നു. അടുപ്പിൽ കൂടുതൽ ചൂടും വെളിച്ചവും തരുന്നതാണ് ചിരട്ട. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഗ്രാമചന്തകളിൽ നിന്ന് വീട്ടമ്മമാർ ചിരട്ടകൾ വാങ്ങി, ചിരട്ട കച്ചവടക്കാരുണ്ടായിരുന്നു, അവരിൽ നിന്ന് ചിരട്ട വാങ്ങി ഈ വട്ടിയിലോ കുട്ടയിലോ ഒക്കെ വെച്ച് വീട്ടിലോട്ട് കൊണ്ടുവരുമായിരുന്നു. വൈദ്യുതിയൊക്കെ എല്ലാ വീട്ടിലൊക്കെ വരുന്നതിന് മുൻപ് ഷർട്ട് തേക്കുന്നത് ഈസ്തിരി ഇടുന്നത് ചിരട്ട തേച്ച് അതിൻ്റെ കരി ഉപയോഗിച്ചിട്ടാണ്. അത് കത്തുന്ന പെട്ടികൾ, തേപ്പ് പെട്ടികളായിരുന്നു. ഇപ്പം ചിരട്ട വൈദ്യുതിയും കുക്കിംഗ് ഗ്യാസും ഒക്കെ വ്യാപകമായതോടുകൂടിയാണ് ചിരട്ട ഒരു ശല്യമായിട്ട് മാറിയത്. പാവം ചിരട്ട നമുക്ക് അധികപ്പറ്റി ശല്യമായി മാറി എന്നുള്ളതൊരു വസ്തുതയാണ്. അതേസമയം ചിരട്ടയുടെ മൂല്യവും സാധ്യതകളും ചെറുതല്ലെന്നാണ് ഇപ്പോൾ കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അനന്ത സാധ്യതകളുള്ളത്. യുദ്ധരംഗത്തെ അത്യാധുനിക രാസവസ്തുക്കൾ നിർമ്മിതി മുതൽ നമ്മുടെ അടുക്കളയിലെ ചിരട്ടത്തവി വരെ അനേകം അനേകം കാര്യങ്ങൾ ചിരട്ടയുടെ മാഹാത്മ്യം ഉൾക്കൊള്ളുന്നവയാണ്. ചിരട്ട കത്തിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കറുത്ത വസ്തു ചിരട്ടക്കരി, ചാർക്കോൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലോകത്തിലെ വൻ വ്യവസായങ്ങളിലൊന്നാണത്. ജലശുചീകരണത്തിന് ചിരട്ടക്കരിയെ വെല്ലുന്ന മറ്റൊരു വസ്തുവില്ല. ഈ ചിരട്ടക്കരി പൊടിച്ച് ഉയർന്ന മർദ്ദത്തിൽ പൊടിച്ച് എടുക്കുന്നതാണ് ആക്ടിവേറ്റഡ് കാർബൺ. ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ടാക്കുന്ന വലിയ കമ്പനികൾ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ ആ വൻകിട കമ്പനികളുണ്ട്. ദക്ഷിണേന്ത്യയിൽ നാലഞ്ച് സംസ്ഥാനങ്ങളിലതുണ്ട്. കേരളത്തിൽ തന്നെ ചെറുതാണെങ്കിൽ പോലും നമുക്ക് 9 സ്ഥലത്ത് ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ടാക്കുന്ന അത് കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനങ്ങളുമുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ അത്രയും വിശാലമാകാത്തത് നമുക്ക് ഇതിനൊരു വിശാലമായ സ്ഥലവും പരിസ്ഥിതി പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. വൻതോതിൽ ചിരട്ടക്കരി ഉൽപ്പാദിപ്പിക്കാനും ആക്ടിവേറ്റഡ് കാർബൺ നിർമ്മാണത്തിനും പ്രതിബന്ധമാകുന്നത് ഈ സ്ഥലപരിമിതി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം കുടിൽ വ്യവസായം എന്ന നിലയിൽ ചിരട്ടക്കരി ഉൽപ്പാദനത്തിൻ്റെ സാധ്യതകൾ നമുക്ക് ധാരാളമുണ്ട്. അതിനു മുൻപ് പാഴാക്കിക്കളയുന്നതും കൊതുകും കുത്താടിയും പെരുകുന്നതുമായ ചിരട്ട വീടുകളിൽ നിന്ന് സംഭരിക്കുന്നതിനുള്ള ആർജവം നമ്മൾ ത്രിതല പഞ്ചായത്തുകളുടെ അജണ്ടയിൽ ഉണ്ടാവണം എന്നാണ് എനിക്കൊരു നിർദ്ദേശമായിട്ട് വയ്ക്കാനുള്ളത്. ജനകീയ ആസൂത്രണത്തിൻ്റെ ആദ്യകാലത്ത് ഒരു ആവേശം നമുക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ജനകീയ പച്ചക്കറി കൃഷിയും ജനകീയ കൃഷികളും ജനകീയമായ പല കൂട്ടായ്മകളും ഒക്കെ വന്നത്. ഈ കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഉയർന്നു വന്നത് നമുക്കറിയാമല്ലോ. ആ ആവേശം തിരികെ കൊണ്ടുവരാനുള്ളൊരു മനസ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ പരിസരങ്ങളിലും ഒക്കെ വെറുതെ കിടക്കുന്ന അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി പോകുന്ന ഈ ചിരട്ടകൾ സംഭരിച്ച് ഒരു നല്ല വരുമാന മാർഗമാക്കി മാറ്റാൻ കഴിയും. സ്ത്രീകളുടെ വിവിധ കൂട്ടായ്മകൾക്കും വിദ്യാർത്ഥികൾക്കും വരെ വീടുകൾ ഉപേക്ഷിക്കപ്പെടുന്ന ഈ ചിരട്ട പൂർണ്ണമായി സംഭരിക്കാനും വാർഡുകളിൽ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കാനും പ്രയാസമുണ്ടാവില്ല. ആവശ്യമായ മുന്നൊരുക്കങ്ങൾക്കും ചിരട്ടയുടെ വില യഥാസമയം നൽകുന്നതിനും ഒക്കെ സംഭരിക്കുന്നവർക്കുള്ള ഇൻസെന്റീവിനും പ്രത്യേക മാനദണ്ഡങ്ങൾ ഉണ്ടാവണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആസൂത്രണ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ നൂതന പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ അതിനുള്ള പോം വഴികളൊക്കെ കണ്ടെത്താവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്കൂളിൽ അല്ലെങ്കിൽ LP തലത്തിലോ UP തലത്തിലുള്ള നമ്മുടെ സ്കൂളുകളിൽ ഇത്തരം ഒരു ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ കുട്ടികളെയും നിർബന്ധിക്കുകയല്ലോ. നല്ല ഭംഗിയുള്ളൊരു ബാഗിൽ ഇങ്ങനെ ഒരു കിറ്റൊക്കെ സംഘടിപ്പിച്ച് എല്ലാ തിങ്കളാഴ്ചയും അവരുടെ ചിരട്ട, വീടുകളിലെ ചിരട്ട കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു ചിരട്ടയ്ക്ക് ഇപ്പോൾ ഒരു തേങ്ങയുടെ ചിരട്ടയ്ക്ക് 1 രൂപയാണെങ്കിൽ വേണമെങ്കിൽ അതിലുമൊക്കെ വർദ്ധിപ്പിച്ച് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആഴ്ച തോറും കൊണ്ടുവരുന്ന ചിരട്ടയ്ക്ക് അപ്പോൾ തന്നെ അവർക്ക് കുട്ടികൾക്ക് ഒരു പൈസയും കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് കുട്ടികളല്ല മുതിർന്ന കുടുംബശ്രീയിൽ വരുന്നവരായിരുന്നാലോ മറ്റ് തരത്തിലുള്ള സംഘടനകളിലായിരുന്നാലും ഒക്കെ ഇത്തരം ഒരു സംഭരണ രീതി കൊണ്ടുവന്നാൽ അപ്പം തന്നെ കാശ് കയ്യിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷകരമായ കാര്യം, അതൊരു അഭിവൃദ്ധികരമായ കാര്യമാണത്.
നല്ല വില കിട്ടുന്നു എന്നുള്ളതാണ് ആ സംഭരണം. ഞാൻ ഈ പറഞ്ഞ സംഭരണ രീതി കൊണ്ട് കാണുന്നത്, പ്ലാസ്റ്റിക് സാധനങ്ങൾ നമ്മൾ കൊടുത്ത് അങ്ങോട്ട് കൊടുത്താൽ പൈസയും കൂടെ കൊടുക്കണം. ആ പ്ലാസ്റ്റിക് സാധനങ്ങൾ

നമ്മൾ ശേഖരിച്ച് വെച്ച് കറികളൊക്കെയുള്ള പ്ലാസ്റ്റിക് കൂടുകളൊക്കെ കഴുകി വൃത്തിയാക്കി കെട്ടിക്കൊടുക്കുകയും അതിന് 50 രൂപ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ അതിലേറെ ഓരോ നഗരങ്ങളിലൊക്കെ അതിൻ്റെ കൂടുതലുണ്ടാകും. ഗ്രാമപ്രദേശങ്ങളിലാണ് 50 രൂപ. അപ്പം ഇതല്ല, നമ്മൾ ചിരട്ട ഉപയോഗിച്ച ശേഷമുള്ള ചിരട്ട ഒരു കിറ്റിലിട്ട് അങ്ങ് കൊടുത്താൽ മതി, അപ്പോൾ നമുക്ക് പൈസ ഇങ്ങോട്ടാണ് കിട്ടുക. ഈ യാഥാർത്ഥ്യം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഇത് നമ്മുടെ തൊഴിൽരഹിതരെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ വീട്ടമ്മമാർക്ക് ഒരു അഡീഷണൽ വരുമാനത്തിൽ സാധിക്കും. അതോടൊപ്പം നമ്മുടെ പരിസരം, നമ്മുടെ വീടുകളൊക്കെ ശുദ്ധിയാകുന്നു. ആ തരത്തിൽ അതിനെ കാണണം. കാരണം ഈ തേങ്ങയ്ക്ക് ഇത്രയും വില വർദ്ധിച്ചിരിക്കുമ്പോൾ നമുക്കതിൻ്റെ ചിരട്ട കൂടി ഈ തരത്തിലൊരു വില കിട്ടുക എന്നുള്ളതൊരു സഹായകരമാണ്. അതിൻ്റെ വരുന്നൊരു ആദായവും അതുണ്ടാക്കുന്ന ഒരു മാനസിക സന്തോഷവും ഒക്കെ നമ്മൾ കണക്കിലെടുക്കണം. ഇതൊരു ബോധവൽക്കരണം. ഇപ്പം ആകാശവാണിയിലൂടെ ഇത് കേൾക്കുന്ന മാന്യ ശ്രോതാക്കൾ ഇതിന് പ്രചാരം കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായമുള്ളത്. ഈ ചിരട്ടയുടെ സംഭരണത്തെക്കുറിച്ച് അല്പം വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചിരട്ടയുടെ ഈ സംഭരണ സാധ്യതകൾ നോക്കുമ്പോൾ നമുക്കൊരു 18 വാർഡുള്ള ഒരു ഗ്രാമപഞ്ചായത്തിൽ ശരാശരി 10,000 കുടുംബങ്ങളുണ്ടാവും. 18 വാർഡ് ഒരു ശരാശരി വാർഡാവും. 27 വാർഡ് വരെയൊക്കെയുള്ള പഞ്ചായത്തുകളുണ്ട്. 10,000 കുടുംബങ്ങളിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് ഒരു ചിരട്ട, രണ്ട് ചിരട്ട വേണ്ട, ഒരു മുറി ഒരു തേങ്ങയുടെ പകുതി, ഒരു ചിരട്ട വീതം ഒരേ ദിവസം ഉണ്ടാകുന്നു എന്നെങ്കിൽ കണക്കാക്കിയാൽ തന്നെ ഒരു ദിവസം 10,000 ചിരട്ടകളാണ് പുറന്തള്ളുന്നത്. ഒരു മാസം അത് 300,000 ചിരട്ടകളാണ് ലഭിക്കുക. ഒരു ചിരട്ട എന്ന് പറയുമ്പോൾ 70 ഗ്രാം വരും ഒരു ചിരട്ടയുടെ ഭാരം ശരാശരി. അങ്ങനെ കണക്കാക്കിയാൽ തന്നെ ഒരു 20 ടൺ ചിരട്ടയാണ് ഒരു മാസം പഞ്ചായത്തിൽ ശേഖരിക്കാൻ കഴിയുക. അത് കരിയാക്കുമ്പോൾ, അത് കരിയാക്കുന്നതിന് പല മാർഗങ്ങളും ഇന്ന് നിലവിലുണ്ട്. പണ്ട് മുതൽ ചെയ്തു പോന്നിരുന്നത് ഭൂമിയിലിട്ട് കത്തിക്കുക, നിരനിരയായി സ്ത്രീകളൊക്കെ ഇരുന്ന് കത്തിക്കുന്ന കത്തിച്ച് ചിരട്ടുണ്ടാക്കുന്നൊരു പ്രാകൃത രീതിയായി തോന്നാമെങ്കിലും അതായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പം അത് മാറ്റം വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഇങ്ങനെ അതിന് പ്രത്യേകം കല്ലുകളൊക്കെ കെട്ടിയിരുന്ന് തറയൊക്കെ ഇട്ട് മണ്ണിലല്ലാതെ തന്നെ, പിന്നെ അതിൻ്റെ പുക കാർബൺ ഡയോക്സൈഡ് മുകളിലോട്ട് വരുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അതൊക്കെ പരിഹരിക്കത്തക്ക തരത്തിലുള്ള പുതിയ ബോയിലറുകൾ ഇപ്പോൾ ഉണ്ട്. അവിടെ തന്നെയും ചില ചെലവ് കുറഞ്ഞ മെത്തേഡുകളും ചിലർ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഒരു വീപ്പ, ഒരു 10 അടി ഉയരമുള്ള വീപ്പ, അതിൽ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ വെട്ടിമാറ്റി സൈഡിലൊക്കെ വേണ്ട അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് അതിലൊരു കത്തിക്കും. പുക വരാതിരിക്കാൻ അതിൻ്റെ മധ്യഭാഗത്തൊരു പൈപ്പ്, ദൂരത്തിലേക്ക് പോകുന്ന ഒരു ജീ പൈപ്പ് സ്ഥാപിക്കും. അതിനുള്ള പ്രത്യേക ദ്വാരങ്ങളൊക്കെ സൈഡിൽ വെച്ചതിൻ്റെ ഫലമായിട്ട് ഈ പുക മുഴുവൻ വളരെ കുറേ ഉയരത്തിലേക്ക് പോകും. പിന്നെ അത് സമീപത്തേക്ക് വ്യാപിക്കാത്ത തരത്തിൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതുകൂടാതെ ചെറുതും വലുതുമായ ഒരുപാട് ചിരട്ടക്കരി ഉണ്ടാക്കുന്ന യന്ത്ര സംവിധാനങ്ങളൊക്കെ ഇന്ന് ലഭ്യമാണ്. അപ്പം അത് ശേഖരിച്ചു കഴിഞ്ഞാൽ ഇത് വാങ്ങാനായിട്ട് ഇപ്പോൾ ഒരു ടൺ കണക്കിന് ചിരട്ടക്കരി ഉണ്ടെങ്കിൽ ഇപ്പോൾ 1 കിലോ ചിരട്ടക്കരിയാണ് വിൽക്കാൻ പാട്. അപ്പോൾ കൂട്ടമായിട്ട് കൂട്ടായ്മ കൊണ്ട് ഒരു പഞ്ചായത്തിലെ മുഴുവൻ ചിരട്ടയും ഒരു സ്ഥലത്ത് ശേഖരിച്ചുകൊണ്ട് അത് ആധുനിക സമ്പ്രദായങ്ങൾ ഉപയോഗിച്ച് കരിയാക്കി കഴിഞ്ഞാൽ 4-5 ടൺ ചിരട്ടയൊക്കെ എടുക്കാനായിട്ട് ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ടാക്കുന്ന കമ്പനികൾ, കേരളത്തിലെ തന്നെ കമ്പനികൾ, ഇപ്പം തൃശ്ശൂരും എറണാകുളം ജില്ലയിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അവരെ വന്ന് എടുക്കാൻ കഴിയും. ഇത് സംബന്ധിച്ച് കൂടുതലും നമുക്ക് സഹായിക്കുന്ന നാളികേര ബോർഡിലെ മാർക്കറ്റിംഗ് വിഭാഗം നമ്മൾ സഹായകരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇത് ചിരട്ടക്കരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കാം, അതുപോലെ തന്നെ പല ഡൈ ഉപയോഗിക്കുന്നതിനും പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതുകൂടാതെ കരകൗശല രംഗത്തെ മഹാത്ഭുതങ്ങളാണ് തെങ്ങിൻ ചിരട്ട സാക്ഷ്യം വഹിക്കുന്നത്. ഇപ്പോൾ ക്രാഫ്റ്റ് ഡെസ്ക്ടോപ്പ് ആക്സസറീസ് എന്ന് പറയുന്ന, ഇപ്പം സെർവിങ് ബൗളുകൾ, മൊബൈൽ സ്റ്റാൻഡുകൾ, പേപ്പർ വെയ്റ്റുകൾ, കീ ചെയിനുകൾ, മനോഹരമായ ഗൃഹോപകരണങ്ങൾ, തവി എന്നൊക്കെ പറഞ്ഞ് പണ്ടത്തെ പോലുള്ള തവികളല്ല, വളരെ ഭംഗിയായിട്ട് ആകർഷകമായ തവികൾ, സ്പൂണുകൾ, പാത്രങ്ങൾ, കപ്പുകൾ, ഐസ്ക്രീം കപ്പുകൾ ഒക്കെ ഇപ്പം സർവ്വസാധാരണമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ധാരാളം പേര് അതിൽ ഇടപെടുന്നുണ്ട്, ധാരാളം ആളുകൾ. അപ്പം ചിരട്ടയിൽ നിന്ന് പ്രതിഭാശാലികൾ സൃഷ്ടിച്ചെടുത്ത കമ്മലുകളും പെൻഡന്റുകളും അതുപോലെ നെക്ലസുകൾ മാത്രമല്ല, ഒരുപാട് ദേവി വിഗ്രഹങ്ങൾ, ക്ഷേത്ര ശില്പങ്ങൾ, അങ്ങനെ അനന്തമായ സാധ്യതകൾ, ഒരുപാട് വസ്തുക്കൾ പുതിയതായി പലരും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നവീന ഉൽപ്പാദന രീതികൾ അതിന് സ്വീകരിക്കുന്നുണ്ട്. ഇങ്ങനെ എണ്ണമറ്റ ഈ സംഗതികളൊക്കെ ഇത് ചെയ്യുന്ന പ്രതിഭാധരന്മാരായ പല ശില്പികളും അല്ലെങ്കിൽ കരകൗശല വിദഗ്ധരും അവരുടെ വീടുകളിൽ ഇത് ഉണ്ടാക്കി അവരുടെ മുറികളിലും അവരുടെ വരാന്തകളിലും ഒക്കെ ഇത് ധാരാളമായിട്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനൊക്കെ ഒരു സ്ഥായിയായ മാർക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് നെഗറ്റീവായിട്ടാണ് കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ ഇതിന്റെ ഒരു പ്രയോജനം, ഏറ്റവും പ്രയോജനം, കുട്ടികളെ കളിപ്പിക്കുന്ന കളിപ്പാട്ടങ്ങൾ, ധാരാളം കളിപ്പാട്ടങ്ങൾ. പക്ഷേ ഈ കളിപ്പാട്ടങ്ങളൊക്കെ പ്ലാസ്റ്റിക് നിർമ്മിതമോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുമായി ചേർന്നിട്ടുള്ള മറ്റ് കൃത്രിമ വസ്തുക്കൾ കൊണ്ടുണ്ടാക്കുന്നതാണ്. പക്ഷെ ഇതൊക്കെ നശിപ്പിക്കാൻ നമ്മൾ പാടുപെടും. പക്ഷെ ചിരട്ടയാൽ നിർമ്മിതമായിട്ടുള്ള
കരകൗശല വസ്തുക്കൾ, കളിപ്പാട്ടങ്ങൾ, മനോഹരമായ വസ്തുക്കൾ, വീട്ടിലെ അലങ്കാര വസ്തുക്കൾ, ഇതൊക്കെ തന്നെ നമുക്കതിൻ്റെ കാലം കഴിഞ്ഞാൽ പൊടിഞ്ഞാലൊക്കെ നശിപ്പിക്കാനും വിഷമമില്ല, കാലങ്ങളോടെ ഇരിക്കും എന്നുള്ളത് ഒരു വസ്തുത. അതോടൊപ്പം തന്നെ അവ നശിപ്പിക്കുന്നതിനും നിർമ്മാണ

0: ആദ്യം ചെയ്യുന്നതിന് അവയൊക്കെ കത്തിക്കുന്നതിനൊന്നും ഒരു വിഷമമില്ല. ഇപ്പം പ്ലാസ്റ്റിക് വസ്തുക്കളൊക്കെ നമുക്ക് കത്തിക്കാൻ വിഷമമുണ്ട്. അപ്പം ആ നിലയിൽ നമ്മൾ ചിരട്ടയുടെ സംഭരണം അത് കാര്യക്ഷമമായിട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നുള്ളടുത്താണ് നമ്മുടെ ചർച്ച അല്ലെങ്കിൽ നമ്മുടെ വിഷയം എത്തി നിൽക്കുന്നത്. ഇപ്പം തൊണ്ട് സംഭരണം സർക്കാർ തലത്തിൽ വളരെ കാര്യമായിട്ട് ആ വകുപ്പും ഒക്കെ ചേർന്ന് ചെയ്തത് നമുക്കറിയാം. 10-15 വർഷമായിട്ട് അതിൻ്റെ പദ്ധതികൾ ഓരോ വർഷം ഉണ്ടാക്കിയിട്ട് അത് നടപ്പാക്കാതെ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടുകൂടിയാണ് ചിരട്ട സംഭരണം പോലുള്ള ആശയങ്ങൾ എനിക്ക് ആസൂത്രണ ചർച്ചയിലും ഗ്രാമസഭകളിലും ഒക്കെ ചർച്ച ചെയ്താൽ ആരും അത് കാര്യമായിട്ട് എടുക്കാതെ പോകും. പക്ഷെ ഇനി അത് മാറും. നമ്മുടെ ഗ്രാമസഭകളിലെ വീട്ടമ്മമാരും കർഷകരും ഒക്കെ കൃഷിയുടെ തന്നെ ഒരു ഉപ ഉൽപ്പന്നമാണ് എന്ന് കണ്ട്, നമുക്കൊരു വരുമാനം തരുന്നതാണെന്ന് കണ്ട്, നാളികേരത്തിൻ്റെ വില വർദ്ധിക്കുമ്പോൾ ഇതൊരു സഹായം തീർച്ചയായിട്ടും ഉപഭോക്താവിനൊക്കെ ലഭിക്കുന്നതാണെന്ന് കണ്ട് നമ്മൾ കൊണ്ട് ഉപയോഗിക്കേണ്ടതാണ്. അത് ഇപ്പോൾ ഓരോ കച്ചവടക്കാർ ഇപ്പോൾ ആക്രിയ കച്ചവടക്കാരൊക്കെ വരുന്നു എന്ന് കണ്ട് നമ്മൾ സമാധാനിച്ചിരിക്കുകയല്ല. നമുക്ക് കർഷകരെ സഹായിക്കാനും ജനങ്ങളെ സഹായിക്കാനും നാടിനെ സഹായിക്കാനും കഴിയുന്ന ഒരാശയം എന്ന നിലയിലാണ്. നാം ഒരുമിക്കൂ എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ത്രിതല ഭരണ സംവിധാനത്തിന് കീഴിൽ ചിരട്ട സംഭരണത്തിനും സംസ്കരണത്തിനും വിപണനത്തിനും പദ്ധതികൾ ഉണ്ടാക്കണം. അതേക്കുറിച്ചൊക്കെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും കർഷകരും അവരുടെ സംഘടനകളും പ്രധാനമായിട്ട് അധികാരികൾക്കൊരു ഉൾക്കാഴ്ച ഉണ്ടാവണം ഇക്കാര്യത്തിൽ. വളരെ ഫലപ്രദമായ ശക്തിയോടുകൂടിയുള്ള ഒരു ചിരട്ട സംഭരണം, തെങ്ങിൻ ചിരട്ടയുടെ സംഭരണവും അവയുടെ സംസ്കരണവും അതിനുള്ള ആധുനിക ഉപാധികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള അറിവുകൾ സ്വീകരിച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഗ്രാമതലത്തിലൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. നാളികേരത്തിൻ്റെ ഐശ്വര്യം നാടിൻ്റെ നന്മയ്ക്കായി ഭവിക്കട്ടെ എന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി.
1: ചിരട്ട എന്ന അമൂല്യ വസ്തുവിനെ കുറിച്ചും അതിൽ നിന്നുള്ള വരുമാന മാർഗത്തെക്കുറിച്ചുമൊക്കെ ഇതുവരെ നമ്മൾ വിശദീകരിച്ചത് മുൻ കൃഷി ഓഫീസറായ ശ്രീ ടി എസ്

0: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ.
1: നെല്ലിലെ ഓലചുരുട്ടി പുഴുവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ചിലോണിസ് കാർഡും തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ജപ്പോണിക്കം കാർഡും ഉപയോഗിക്കുക. 1 ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷണങ്ങളാക്കി മുറിച്ച് ഞാറ് പറിച്ച് നട്ട് 7 മുതൽ 10 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ വിതച്ച് 25 ദിവസം കഴിഞ്ഞോ ഓരോ ആഴ്ച ഇടവിട്ട് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തി മഴ കൊള്ളാതെ വയ്ക്കുക. വേനൽക്കാലത്ത് മുട്ടക്കാർഡുകൾ നെല്ലോലകളിൽ നേരിട്ട് സ്റ്റേപ്പിൾ ചെയ്യാവുന്നതാണ്. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 മില്ലി കൊളാൻട്രോ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കാർട്ടപ് ഹൈഡ്രോക്ലോറൈഡ് 50% SP 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. ഈ മാസം കുരുമുളകിന് 2ാം ഗഡു വളം ചേർക്കാം. പൊതുശുപാർശ അനുസരിച്ച് 1 കുടിക്ക് യൂറിയ, മസൂറി ഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 55, 125, 125 ഗ്രാം വീതം ചേർക്കാം. 3ാം വർഷം മുതലാണ് ഈ അളവ്. 1 വർഷം പ്രായമായ കുടിക്ക് ഇതിന്റെ 3/1, 2 വർഷം പ്രായമായതിന് 3/2 വളം ചേർക്കാം. നല്ല വളക്കൂറുള്ള മണ്ണിലും ധാരാളം ജൈവവളം ചേർക്കുന്ന കുരുമുളക് കുടിക്കും രാസവളം കുറച്ച് നൽകിയാൽ മതി. കൊടിയുടെ ചുറ്റും 2 അടി വ്യാസത്തിലെടുത്ത തടത്തിൽ വളം വിതറി മുപ്പലി കൊണ്ട് കുത്തിച്ചേർക്കാം. തടമെടുക്കുമ്പോൾ വേരുകൾക്ക് മുറിവേറ്റാൽ ദ്രുതവാട്ടത്തിനുള്ള സാധ്യത കൂടും. വളം ഒലിച്ച് നഷ്ടപ്പെടാതിരിക്കാനും മണ്ണിലെ ഈർപ്പം നിയന്ത്രിക്കുന്നതിനും താപനില ക്രമീകരിക്കുന്നതിനും കളനിയന്ത്രണത്തിനും പുതയിടിയിൽ സഹായിക്കും. മഴ ശമിക്കുന്നതോടെ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുകയും ട്രൈക്കോഡെർമ കൾച്ചർ ചുവട്ടിൽ ചേർക്കുകയും ചെയ്യുകയാണെങ്കിൽ ദ്രുതവാട്ടം, പൊള്ളുരോഗം എന്നിവ നിയന്ത്രിക്കാൻ സാധിക്കും. നട്ട് 4 മാസം പ്രായമായ പാളയൻകോടൻ വാഴയ്ക്ക് യൂറിയ, മസൂറി ഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ രാസവളങ്ങൾ യഥാക്രമം 110, 450, 335 ഗ്രാം വീതവും നിയന്ത്രണമല്ലാത്ത മറ്റിനങ്ങൾക്ക് 195, 450, 300 ഗ്രാം വീതവും നൽകുക. ഇലപ്പുള്ളി രോഗത്തിന്റെ ലക്ഷണം കണ്ടാലുടൻ രോഗം കൂടുതലുള്ള ഇലകൾ മുറിച്ചുമാറ്റി നശിപ്പിക്കുന്നത് രോഗം പടരാതിരിക്കാൻ സഹായിക്കും. പിന്നീട് സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളുടെ 2 ഭാഗത്തും വീഴത്തക്കവണ്ണം തളിക്കണം. രോഗം രൂക്ഷമാണെങ്കിൽ രോഗബാധയേറ്റ ഇലകൾ വെട്ടിമാറ്റിയ ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ ബാവിസ്റ്റിൻ എന്ന കുമിൾനാശിനി 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയത് എന്നിവയിലൊന്ന് ഇലയുടെ 2 വശത്തും വീഴത്തക്കവണ്ണം തളിച്ചുകൊടുക്കുക. 1% വീര്യമുള്ള മിനറൽ ഓയിൽ തളിക്കുന്നതും ഫലപ്രദമാണ്.
0: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
2: നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിന്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൌരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർവിളകളും ന്യൂട്രി ധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്.

0: വിളവുയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിൻ്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർവിളകളുടെയും ന്യൂട്രീധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷിച്ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു.
1: ഇന്നത്തെ പരിപാടിയുടെ സമയം അവസാനിക്കാറായി. അപ്പോൾ നമുക്ക് പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നോക്കാം അല്ലേ? ചോദ്യം ഇതായിരുന്നു, കുരുമുളകിൽ കാണുന്ന സാവധാന വാട്ടരോഗത്തെ എങ്ങനെ നിയന്ത്രിക്കാം? ഉത്തരം പറയാം. കുരുമുളകിൽ കാണുന്ന സാവധാന വാട്ടരോഗത്തെ നിയന്ത്രിക്കുന്നതിനായി കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ വേപ്പിൻ പിണ്ണാക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ്. കൂടാതെ പീസിലോമൈസസ് ലൈലാസിനസ് എന്ന മിത്രജീവാണുക്കൾ 25 ഗ്രാം വീതം ഓരോ ചെടിയുടെ ചുവട്ടിലും ഇട്ടുകൊടുക്കുക. രോഗം രൂക്ഷമാവുകയാണെങ്കിൽ 3 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഓരോ ചെടിയുടെ ചുവട്ടിലും മണ്ണ് കുതിരത്തക്കവണ്ണം ഒഴിച്ചുകൊടുക്കുക. ഉത്തരം വ്യക്തമായല്ലോ? എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. ഏവർക്കും ശുഭാശംസകളോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
0: കിസാൻ വാണി
1: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: വയലും വേടും സമാപിക്കുന്നു.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: മന്ത്രികുമാരൻ എന്ന ചിത്രത്തിനു വേണ്ടി എസ് രമേശൻ നായർ എഴുതിയ ഗാനം മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ പാടിയത് ചിത്രയും ബിജു നാരായണനും.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ഏഴര പൊന്നാന എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം നൽകിയത് ജോൺസൺ.

0: ലാപ്ടോപ്പാണല്ലോ.
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
4: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കെ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 9,50,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
5: മൈ ഡിയർ മുത്തച്ഛൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം, രചന ബിച്ചു തിരുമല, സംഗീതം ജോൺസൺ.

0: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈ ജി ഓരോ ടിവി പർച്ചേസിലും 5000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ.
1: 43 ഇഞ്ച് ടിവി വെറും 11,999 രൂപ മാത്രം.
0: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
2: TNC apply.
3: Attention, national recognition for your hard work, for those making outstanding contributions to the animal husbandry and dairy sector and embracing innovative practices. The Department of Animal Husbandry and Dairy, Government of India, invites nominations for the prestigious National Gopal Ratna Awards 2026. The awards recognize excellence in 3 categories: Best Dairy Farmer, Best Dairy Cooperative Society, Best Artificial Insemination Technician. And there is more. Special provisions have been made for the Northeastern region and Himalayan states. Nomination period 10th August to 10th September 2026. So what are you waiting for? Apply today at www.awards.gov.in or visit your nearest CSC center to submit your nomination. National Gopal Ratna Awards 2026, issued in public interest by the Department of Animal Husbandry and Dairy, Government of India.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: തടവറയിലെ രാജാക്കന്മാർ, പാടിയത് യേശുദാസ്. രചന ആർ കെ ദാമോദരൻ, സംഗീതം വിദ്യാധരൻ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: നാളെ ദേശീയ അധ്യാപക ദിനം. പുത്തൻ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി അധ്യാപകർ സ്വയം നവീകരിക്കണമെന്ന സന്ദേശത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തിന് അഭിമാനമായി കുതിച്ചുയർന്ന അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹം EOS-05. കാർഷിക മേഖലയ്ക്കും പ്രകൃതി വിഭവ നിരീക്ഷണത്തിനും വിക്ഷേപണം കരുത്തേകും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ചെന്നൈ സന്ദർശിക്കും. ഹൃദ്രോഗ ചികിത്സയ്ക്ക് സഹായകമാകുന്ന ഇന്ത്യ വാൾവ് ഡയസ്റ്റിക്കിന് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. ഇറ്റലിയുടെ യുദ്ധാനന്തര ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി എന്ന ഖ്യാതി നേടിയ ജോർജിയ മെലോണിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. 3 ദിവസം നീളുന്ന ബ്രിക്സ് ചീഫ് ജസ്റ്റിസ് ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജുഡീഷ്യൽ പ്രതിനിധി സംഘത്തലവന്മാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. രാജ്യവ്യാപക ദൌത്യത്തിലൂടെ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ 3,800-ലധികം കുട്ടികളെ ബാലവേലയിൽ നിന്ന് മോചിപ്പിച്ചു. സംസ്ഥാനത്ത് ശ്രീകൃഷ്ണ ജയന്തി ദിനം വിപുലമായി ആഘോഷിച്ച് ഭക്തലക്ഷങ്ങൾ. ആശംസയറിയിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. ഭാവിയിൽ നിർമ്മിത ബുദ്ധിയുടെയും നാനോ ടെക്നോളജിയുടെയും സഹായത്തോടെ ആരോഗ്യ മേഖലയിൽ വൻ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകും. അടുത്തമാസം 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. കേരള ക്രിക്കറ്റ് ലീഗ് 3ാം സീസണിൽ ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന 2ാം സെമിയിൽ ടോസ് നേടിയ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ ബാറ്റിംഗിനയച്ചു. അനന്തപുരി FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചന്ദ്രഹാസം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്. ഗാനരചന ചിറയൻകീഴി രാമകൃഷ്ണൻ നായർ. സംഗീതം കെ ജെ ജോയ്.

0: മൈജിയിൽ നിന്ന് ഫോൺ എടുക്കുമ്പോൾ കൂടെ ഇഷ്ടമുള്ള പ്രോഡക്ടുകൾ സ്വന്തമാക്കാം.
1: 50,000 മുതൽ 99,999 വരെയുള്ള സ്മാർട്ട് ഫോണുകൾ ആൻഡ് ടാബ്ലറ്റ് വാങ്ങുമ്പോൾ 11,250 വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്ടുകൾ സ്വന്തമാക്കാം. 100,000 രൂപയ്ക്ക് മുകളിലുള്ള സ്മാർട്ട് ഫോൺ ആൻഡ് ടാബ്ലറ്റ് വാങ്ങുമ്പോൾ 25,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്ടുകൾ സ്വന്തമാക്കാം.
2: സെപ്റ്റംബർ 6 ഞായർ വരെ മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: ബിജു തിരുമലയുടെ വരികൾക്ക് കെ ജി ജോ ഈണം നൽകി. യേശുദാസും ജാനകിയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം പപ്പു.
1: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
2: ചേട്ടാ ചായ എടുക്കട്ടെ?
1: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
1: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല.
3: മൈജിയോടെ മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
0: ഇനി ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അനുപല്ലവി. രചന ബിച്ചു തിരുമല, സംഗീതം കെ ജെ ജോയ്.

ഏറ്റുമാനൂർ ശ്രീകുമാർ എഴുതിയ ഗാനം കേൾക്കാം. കെ രാഘവന്റെ ഈണത്തിൽ പാടിയത് യേശുദാസും ജാനകിയും. ചിത്രം പല്ലാങ്കുഴി.

0: കേട്ടുകാനം മൂന്ന് പൂക്കൾ എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ എഴുതി, ടി കെ പുകഴേന്തി ഈണം നൽകി, യേശുദാസും എസ് ജാനകിയും പാടിയത്.
1: അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈ ജി പ്രൈസ് ചലഞ്ച്.
2: ഇൻഡക്ഷൻ കെറ്റിൽ 249 രൂപ, അയൺ ബോക്സ് വെറും 299 രൂപ, ബേണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
1: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈ ജി പ്രൈസ് ചലഞ്ച്, എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
0: അടുത്ത ഗാനം പൊന്നും പൂവും എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയത്, രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

0: ഞാൻ ഉണർന്നു നിന്നഴകാൽ ഞാൻ മയങ്ങി.
1: ആർ കെ ദാമോദരൻ എഴുതിയ ഗാനം രക്തം എന്ന ചിത്രത്തിനു വേണ്ടി ജോൺസൺ ഈണം നൽകി യേശുദാസും വാണി ജയറാമും പാടിയത്.

0: മൊബൈൽ മുതൽ ഹോം പ്ലാൻസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
1: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച് മൈജി പ്രൈസ് ചാലഞ്ച്.
0: 30 crore രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
1: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: ടിഎൻസി അപ്ലൈ.
2: മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് രാജൻ നാഗേന്ദ്ര ഈണം നൽകി യേശുദാസ് പാടിയത് ചിത്രം ലേഡി ടീച്ചർ.

യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് എ ടി ഉമ്മറീണം നൽകി കെ സി വർഗീസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം കല്യാണപ്പന്തൽ. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 നിശാ സുരഭിയിൽ കേൾക്കാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9.
1: ഗസൽ.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം.

ജീവിതം ഒരു സംഗീതം പോലെയാണ്. അതിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകും. എന്നാൽ ആ താളങ്ങൾക്കിടയിലെ നിശബ്ദതയിലാണ് പലപ്പോഴും നാം നമ്മെ തന്നെ കണ്ടെത്തുന്നത്. ഈ നിമിഷത്തിൽ, ഈ സംഗീതത്തിൽ, ഈ ഒത്തുചേരലിൽ നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങളെ ഇറക്കിവെച്ച് ഓർമ്മകളുടെ ആ കളിത്തോണിയിലേക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം.

മനുഷ്യന്റെ ആഗ്രഹങ്ങളും അവൻ ജീവിക്കുന്ന ലോകത്തിന്റെ നശ്വരതയുമാണ് ഇതിൽ നിദാ ഫാസ്ലി പ്രമേയമാക്കിയിരിക്കുന്നത്. ലോകമൊരു മാന്ത്രിക കളിപ്പാട്ടം പോലെയാണ്. നമ്മുടെ കൈവശം കിട്ടിക്കഴിഞ്ഞാൽ അതിന് മണ്ണിന്റെ വിലയെ നാം നൽകുന്നുള്ളൂ. എന്നാൽ അത് നഷ്ടപ്പെടുമ്പോൾ അത് സ്വർണമായിരുന്നല്ലോ എന്ന് നാം പരിതപിക്കുകയും ചെയ്യുന്നു.

ലേ ചലാ ജാൻ മേരി റൂ കാ നസാരാ കുയി. ആത്മസമർപ്പണത്തിന്റെ അനുഭൂതി വ്യക്തമാക്കുന്ന ഗസൽ. പ്രിയപ്പെട്ടവനോടുള്ള അല്ലെങ്കിൽ പരമാത്മാവിനോടുള്ള പൂർണമായ കീഴടങ്ങലിനെയാണ് കവി വിവരിക്കുന്നത്. ആബിദ പർവീന്റെ ശബ്ദം ഒരു സൂഫി അനുഭവം പ്രദാനം ചെയ്യുന്നു.

ഓർമ്മകൾ ഒരേ സമയം വേദനിപ്പിക്കുന്നതും എന്നാൽ സുഖമുള്ള സന്തോഷങ്ങൾ നൽകുന്നതുമാണ്. വിരഹത്തിന്റെ വേദനയുണ്ടെങ്കിലും ആ ഓർമ്മകളെ താലോലിക്കാൻ കവി ഇഷ്ടപ്പെടുന്നു. ഏകാന്തമായ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ടവളുടെ സാമീപ്യം അനുഭവിക്കുന്നതിനെക്കുറിച്ചും ആ ഓർമ്മകൾ ഒരു തണലായി മാറുന്നതിനെക്കുറിച്ചും ഗസൽ സംസാരിക്കുന്നു.

ജീവിതയാത്രയിൽ നാം എപ്പോഴും ഓർക്കേണ്ട ഒന്നുണ്ട്. തിരിഞ്ഞു നടക്കുമ്പോൾ നാം കൊണ്ടുപോകുന്നത് നാം നേടിയെടുത്ത നേട്ടങ്ങളല്ല, മറിച്ച് മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും നമ്മൾ അനുഭവിച്ച നല്ല നിമിഷങ്ങളുമാണ്. അതുകൊണ്ട് കൂടെയുള്ളവരെ സ്നേഹിക്കാനും ചെറിയ സന്തോഷങ്ങളെ വിലമതിക്കാനും നമുക്ക് ശീലിക്കാം. ഇന്നത്തെ ഈ ഗസൽ രാവ് ഇവിടെ അവസാനിക്കുമ്പോൾ ഈ ചിന്തകൾ നമ്മോടൊപ്പം ഉണ്ടാകട്ടെ. മേ റൂബി ബാബു, സഭി ശ്രോതാവുങ്കു ശുഭരാത്രി.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 9 കഴിഞ്ഞ് 30 മിനിറ്റ്.
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന്
0: കെ എസ് വിഷ്ണുദേവ് നമ്പൂതിരിയുടെ സംഗീത കച്ചേരി കേൾക്കാം. സർവശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ജി എസ് രാജേഷ് നാഥ് മൃദംഗം, ഉടുപ്പി എസ് ശ്രീധർ ഖടം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശംഖ്. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം സുരുട്ടി രാഗത്തിൽ സാദരമവ ആദിതാളം.

0: സംഗീതസുധയിൽ ഇതുവരെ കേട്ടത്
1: കെ എസ് വിഷ്ണുദേവ് നമ്പൂതിരി അവതരിപ്പിച്ച സംഗീത കച്ചേരി. സർവശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ജി എസ് രാജേഷ് നാഥ് മൃദംഗം, ഉടുപ്പി എസ് ശ്രീധർ ഖടം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശംഖ്.

ഇപ്പോഴൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഉഷ്ണഭൂമി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ നിശാസുരഭി. ഇന്നത്തെ നിശാസുരഭിയിലെ ആദ്യ ഗാനം ഊതിക്കാച്ചിയ പൊന്ന് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. വരികൾ എഴുതിയത് പൂവച്ചൽ ഖാദർ, ഈണം നൽകിയത് MK അർജുനൻ.

എ പി ഗോപാലിൻ്റെ വരികൾക്ക് കെ ജെ ജോയ് ഈണം നൽകി. യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം. ചിത്രം തേടിയ വള്ളി കാലിൽ ചുറ്റി.

ദ്രോഹി എന്ന ചിത്രത്തിനു വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതിയ ഗാനം. എ ടി ഉമ്മറിന്റെ സംഗീതത്തിൽ പാടിയത് യേശുദാസും വസന്തയും.

വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ ഈണം നൽകി. ചുക്ക് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ നിശാസുരഭി സമാപിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സുഭാഷിതം ഫാദർ ശാന്തൻ ചെരിവിൽ അവതരിപ്പിച്ചത്.
1: തിരുവനന്തപുരത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോ എഴുതിയ ഒരു കുറിപ്പ് ഓർമ്മയിൽ വരികയാണ്. ശ്രീകാര്യത്ത് നിന്ന് മെഡിക്കൽ കോളേജ് വഴി കിഴക്കേക്കോട്ടയിലേക്ക് ഉച്ചസമയത്ത് പോകുന്ന തിരക്ക് കുറഞ്ഞ ലോ ഫ്ലോർ ബസിന്റെ പുറകിലത്തെ സീറ്റിലിരിക്കുന്ന 19-കാരിയായ പെൺകുട്ടി അസ്വസ്ഥയാവുന്നു. അവളുടെ കണ്ണു നിറഞ്ഞ് ഒഴുകയാണ്. അവൾ കരയാൻ കാരണം അവളുടെ ആൺകൂട്ടുകാരൻ അവളുടെ ഫോൺ എടുക്കുന്നില്ല, അയക്കുന്ന സന്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നില്ല. അവൾക്ക് കരയാം മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ വരെ. അവിടെ ആ ഉച്ചസമയത്ത് മെല്ലിച്ച 28 വയസ്സോളം പ്രായം വരുന്ന ഒരമ്മ തലമൊട്ടയടിച്ച, അതിൽ നീലവരകൾ അടയാളപ്പെടുത്തിയ ക്യാൻസർ ബാധിതനായ ചെറിയ മകനെയും ചേർത്ത് പിടിച്ച് ആ ബസിന്റെ മുൻവാതിലൂടെ അകത്തു പ്രവേശിക്കുന്നു. ക്യാൻസർ ആശുപത്രിയിൽ നിന്നാണ് അവരുടെ വരവ്. ഇനിയും ശ്രീകാര്യം പെൺകുട്ടിക്ക് കരയുവാൻ അവകാശമില്ല. ഇനിയും കരയുവാൻ അവകാശം മരണത്തിൻ്റെയും ജീവന്റെയും നൂൽപാലത്തിലൂടെ നടക്കുന്ന സ്വന്തം മകന്റെ കൈപിടിച്ചു നിൽക്കുന്ന ആലംബഹീനയായ ആ അമ്മയ്ക്കാണ്. എന്നാൽ അവൾ കരയുന്നില്ല. കരയാൻ അവൾക്ക് സമയമില്ല. അവൾ കരഞ്ഞാൽ കാണാനും ആശ്വസിപ്പിക്കുവാനും ആരുമില്ല. തൻ്റെ കണ്ണീർ കണ്ട് മകൻ തളർന്നു പോകുമെന്ന് അവൾക്കറിയാം. കൊച്ചു കൊച്ചു സങ്കടങ്ങളെ താലോലിച്ചും ഊതിവീർപ്പിച്ചും ജീവിക്കുന്ന നമുക്കുള്ള താക്കീത് പോലെ ജീവിതത്തെ കുറച്ചുകൂടെ ഗൗരവമായി എടുക്കാൻ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. ശരാശരി മലയാളിയെ അസ്വസ്ഥമാക്കുന്ന ജീവിത പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? മൊബൈൽ ഫോൺ ലഭിക്കാത്തതിനാൽ ഇനിയും ജീവിക്കണ്ട എന്ന് കരുതുന്ന കൗമാരക്കാരൻ, കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം പൂർത്തിയാക്കാൻ അർദ്ധരാത്രിയിൽ ഇന്റർനെറ്റിന്റെ വേഗം കുറഞ്ഞതിൽ ഭ്രാന്തു പിടിക്കുന്ന യുവാവ്, പ്രവേശന പരീക്ഷയിൽ പ്രതീക്ഷിച്ച റാങ്ക് ലഭിക്കാത്തതിൽ ജീവിത നൈരാശ്യം ബാധിച്ച കുട്ടി, പ്രണയനൈരാശ്യം ജീവിതം അവസാനിപ്പിക്കുവാൻ കാരണമാക്കുന്നവർ,

0: ജീവിത സുഖ സൗകര്യങ്ങൾ ആഗ്രഹിച്ചതുപോലെ ലഭ്യമാകാത്തതിനാൽ പ്രതിസന്ധിയിലായവർ. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പേർഷ്യൻ കവിയും ചിന്തകനുമായ സാദി എന്ന ആളിൻ്റെ പ്രസിദ്ധമായ ഒരു വാക്യം ഇപ്രകാരമാണ്: എനിക്ക് ഷൂ ഇല്ലാത്തതിനെ ഓർത്ത് ഞാൻ കരഞ്ഞു, കാലുകളില്ലാത്ത ഒരാളെ കാണും വരെ. നമ്മിലേക്ക് മാത്രം ദൃഷ്ടി പതിപ്പിച്ച് ലഭിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ജീവിതം ദുർഭഗവും നിരാശപൂർണവുമാക്കി തീർക്കുന്നതിന് പകരം സഹജീവികളിലേക്ക് കണ്ണുകൾ പായിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ചുറ്റും നമ്മേക്കാൾ ഹതഭാഗ്യരായ അനേകം മനുഷ്യജീവനുകളുണ്ടെന്ന തിരിച്ചറിവ് നമ്മുടെ ദുഃഖങ്ങൾ എത്രയോ നിസ്സാരമെന്ന ബോധ്യത്തിലേക്ക് നമ്മെ നയിക്കും. ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരന്തങ്ങളും വേട്ടയാടുമ്പോഴും അവയൊക്കെ സമചിത്തതയോടും സംയമനത്തോടും കൂടെ നേരിടുവാനുള്ള കരുത്ത് പ്രാപിക്കുക എന്നത് മാത്രമാണ് കരണീയം. ആയിരിക്കുന്ന അവസ്ഥയിലും ലഭിക്കുന്ന കാര്യങ്ങളിലും നാം സംതൃപ്തരാകണം. ബൈബിളിൽ ക്രിസ്തു ശിഷ്യർ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്: വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. ജീവിതമാകുന്ന തീന്മേശയിൽ സൃഷ്ടാവ് വിളമ്പുന്ന വിഭവങ്ങൾ രുചിയുള്ളതും രുചി കുറഞ്ഞതുമായിരിക്കാം. എന്നാൽ അവയൊക്കെ എനിക്കായി വിളമ്പപ്പെട്ടതാണെന്ന ബോധ്യത്തിൽ സ്വീകരിക്കുമ്പോഴാണ് ജീവിതം സംതൃപ്തമാകുന്നത്. ജീവിതത്തോടും ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളോടും ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തുവാൻ നമുക്കാകണം. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പഠിപ്പിക്കുന്നതുപോലെ, സംഭവിക്കുന്നതെല്ലാം നല്ലതിന് സംഭവിക്കുന്നു, സംഭവിക്കുവാനിരിക്കുന്നതെല്ലാം നല്ലതിന് സംഭവിക്കും. ആനന്ദത്തെയും ദുഃഖത്തെയും വിജയത്തെയും പരാജയത്തെയും ലാഭനഷ്ടങ്ങളെയും ഒരുപോലെ കാണുവാൻ നമുക്ക് കഴിയണം. ഭൂതകാലത്തെക്കുറിച്ച് നിരാശപ്പെടുന്നതിലോ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നതിലോ കാര്യമില്ല. ആയിരിക്കുന്ന ഇടത്തും സാഹചര്യങ്ങളിലും സംതൃപ്തിയും സമാധാനവും കണ്ടെത്തുവാൻ കഴിയുന്നതു മാത്രമാണ് ഹ്രസ്വമായ നമ്മുടെ ജീവിതം സന്തോഷകരമാക്കുവാനുള്ള ഏക മാർഗം.
1: ഫാദർ ശാന്തൻ ചെരുവിൽ അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി എഫ്എം 101.9. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ചെറിയ തോതിൽ മഴയ്ക്ക് സാധ്യത. സമയം 11 മണി കഴിഞ്ഞ് 4:50. ഇനി രാവിലെ 5:48 വരെ വിവിധ ഭാരതി പ്രക്ഷേപണം കേൾക്കാം.

അധരം മധുരം, വദനം മധുരം, നയനം മധുരം, ഹസിതം മധുരം, ഹൃദയം മധുരം, ഗമനം മധുരം, മധുരാധിപതി അഖിലം മധുരം. അഭി ആപ്നെ ശ്രീകൃഷ്ണ മധുരാഷ്ടകം സുനാ ശ്രീവല്ലഭാചാര്യ ദ്വാരാ രചിത ഭഗവാൻ ശ്രീകൃഷ്ണ കി അംഗോ ഓർ സ്വരൂപ് കി മധുരത കാ വർണ്ണൻ കർണേ വാല ഏക് പ്രസിദ്ധ സംസ്കൃത സ്തോത്ര ഇസെ ഗായാ ഥാ ശങ്കർ മഹാദേവൻ ഓർ സാഥിയോ നേ. ആയി സുൻതേ ഹേ അഗല ഭക്തിപദ. ദോസ്തോ ഹം സഭി ജാൻതേ ഹേ കി കൃഷ്ണ തോ സഭി കേ ഹേ, വൃന്ദാവൻ കി രാധാ കെ ഭീ, മീരാ കി ഭക്തി കെ ഭീ, ഓർ ഹമാരേ ആപ്കേ മൻ കെ ഭീ ഹേ നാ. രാധാ നെ കൃഷ്ണ കോ പ്രേം മേ പായാ, മീരാ നെ ഭക്തി മേ, ഓർ ഹം കൃഷ്ണ കോ അപ്നേ വിശ്വാസ് ഓർ അപ്നേ ഭാവോ മേ പാതേ ഹേ. ഓർ ശായദ് കഹതേ ഹേ യഹീ കൃഷ്ണ കി സബ്സേ ബഡി വിശേഷതാ ഹേ കി വേ ഏക് ഹോതേ ഹുവേ ഭീ ഹർ പ്രേം കർനേ വാലേ കേ അപ്നേ ഹോ ജാതേ ഹേ. ജീ ഹാ, അപ്നേ. ജബ് മീരാബായി കഹതീ ഹേ നാ കി സാവരാ മാരി

0: आप सुन रहे हैं विविध भारती।
1: सखियों के दिल की जुबान। हेलो सहेली।

बाहर से कोई अंदर ना आ सके, अंदर से कोई बाहर ना जा सके।